0: with that, we end the morning news. Have a nice day.
1: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നോവൽ സഞ്ചാരം.
2: ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ വെച്ച് വേഷം കുറെ കൂടി പരിഷ്കരിച്ചു. സ്കൂൾ വാർഷിക യോഗങ്ങളിൽ കോട്ടും നെക് ടൈയുമായി ഇംഗ്ലീഷ് പദ്യോച്ചാരണം നടത്തി ഘനത്തിൽ ഇറങ്ങിപ്പോകുന്ന ആ വിദ്യാർത്ഥിയെ ദീർഘനേരം ജനങ്ങൾ കൈയടിച്ച് അഭിനന്ദിച്ചു. പിൻബെഞ്ചുകളിൽ നിന്ന് പുറപ്പെടുന്ന കൂവലും കുറുകലും ആ കൈയടികളിൽ മുങ്ങിപ്പോയി. ദിവാൻജിയുടെ വിജയങ്ങളോടൊപ്പം സഹപാഠികളുടെ അവജ്ഞയും കൂടിക്കൂടി വന്നു. ഇവനെ ഒന്ന് പദം വരുത്തണമല്ലോ. എല്ലാവരും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. വെല്ലുവെച്ച ഒറ്റക്കാളവണ്ടിയിലാണ് ദിവാൻജി സ്കൂളിലേക്ക് വരിക. അന്ന് സ്കൂൾ വിട്ട് പുസ്തകക്കെട്ട് വണ്ടിയിലേക്കെറിഞ്ഞ് കയറിയിരുന്നപ്പോഴേക്കും 3ാം തരത്തിൽ പഠിക്കുന്ന ഒരു കുഞ്ഞൻ വണ്ടിയുടെ ചവിട്ടുപടിയിൽ പറ്റിക്കൂടി. ഇറങ്ങാൻ ദിവാൻജി ആംഗ്യം കാട്ടി. അവൻ ഒന്നിളിച്ച് അവിടെ തന്നെ ഇരുന്നു. താമസമുണ്ടായില്ല. ദിവാൻജി കാലുകൊണ്ട് ആ കുട്ടിയെ ഉന്തി താഴെയിട്ടു. പെട്ടെന്നൊരു കൂട്ട നിലവിളി. തെളിക്കാൻ പുറപ്പെട്ട വണ്ടിക്കാരൻ ചമ്മട്ടിയും പിടിച്ച് അങ്ങനെ നിന്നുപോയി. വിദ്യാർത്ഥികൾ വണ്ടിക്ക് ചുറ്റും കൂടി. വലിയ പരിക്കൊന്നും പറ്റിയില്ലെങ്കിലും അപമാനബോധം കൊണ്ടോ എന്തോ കുട്ടി കഠിനമായി നിലവിളിച്ചു. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചതോടെ ആർപ്പും വിളിയും ബഹളവും ജാസ്തിയായി. പിടിക്ക് ആ ദിവാൻജി ഇങ്ങോട്ട്. അവനും അവൻ്റെ ഒരു വില്ലുവച്ച വണ്ടിയും തകർക്കും, കൊത്തി നുറുക്കും. ഇറങ്ങട വണ്ടിയിൽ നിന്നിങ്ങോട്ട്. ദിവാൻജി വണ്ടിയിൽ നിന്നിറങ്ങണം. ഒരു കൂട്ട നിലവിളി. ആ മുദ്രാവാക്യം കേട്ടവർ ഏറ്റുപറഞ്ഞു. അന്തരീക്ഷം ശബ്ദായമാനമായി. മനുഷ്യസ്നേഹികളുടെ സംഖ്യ വർദ്ധിക്കുകയായിരുന്നു. ചിലർ കുട്ടിയെ ശുശ്രൂഷിക്കുന്ന തിരക്കിലാണ്. സർബത്ത്, പഴം, ബിസ്ക്കറ്റ്, മിഠായി തുടങ്ങിയ തീറ്റ സാധനങ്ങൾ അവൻ്റെ അടുത്തേക്ക് വരുന്നു. ആ രക്തസാക്ഷിയെ കാണാൻ ആളുകൾ തിങ്ങിക്കൂടി. എന്തുപറ്റി, ബോധമില്ലേ, വൈദ്യനെ വിളിക്കണോ എന്നിങ്ങനെയുള്ള അന്വേഷണങ്ങൾ. ബോയ്സ് സ്കൗട്ടുകൾ പ്രഥമ ശുശ്രൂഷയ്ക്ക് തയ്യാറെടുത്തു. കുട്ടിയാകട്ടെ, ഇത്രയും തീറ്റ സാമാനങ്ങൾ അണഞ്ഞു കിട്ടിയപ്പോൾ കരച്ചിൽ നിർത്തി. അവയുടെ നേരെ തിരിഞ്ഞു. നല്ല വിശപ്പും. പെട്ടെന്ന് ബഹളം നിന്നു. വെള്ളത്തലയിൽ കെട്ടും ചന്ദനപൊട്ടുമായി രഘുനാഥ് അയ്യർ ഹെഡ്മാസ്റ്റർ ഗേറ്റിലെത്തിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹം കാര്യമന്വേഷിച്ചു. ഏകസ്വരത്തിൽ വിദ്യാർത്ഥികൾ ദിവാൻജിയുടെ അക്രമപ്രവർത്തനത്തെപ്പറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ഹെഡ്മാസ്റ്റർ കുട്ടിയെ നോക്കി. കാർത്തികേയനും ഒന്നു നോക്കി. ഇത്രയും ബഹളം ചുറ്റും നടന്നിട്ടും അയാൾ വണ്ടിയിൽ തന്നെ ചന്ദനമുട്ടി കുത്തിച്ചാരിയ പോലെ ഇരിക്കുകയാണ്. ഒരു കൈ നോക്കാമെന്ന മട്ടിൽ തന്നെ. അന്വേഷണവും വിചാരണയും കഴിഞ്ഞു. കുട്ടിയെ വണ്ടിയിൽ കയറ്റി അവൻ്റെ വീട്ടുപടിക്കൽ ഇറക്കി കൊടുക്കണമെന്ന് വിധിയായി. ആഹ്ലാദധ്വനി മുഴങ്ങി. അപ്പോഴേക്കും കുട്ടിയും തീറ്റ സാമാനങ്ങളും വണ്ടിയിലെത്തിക്കഴിഞ്ഞിരുന്നു. ദിവാൻജി മുഖം തിരിച്ചിരുന്ന് കളഞ്ഞു. വൃത്തികെട്ട ചെറുക്കൻ. ഈ സംഭവത്തിന് ശേഷം ദിവാൻജിയെ ഒറ്റപ്പെടുത്തുവാൻ കൂടുതൽ യത്നം സ്കൂളിൽ നടന്നു. ദിവാൻജി ആഗ്രഹിച്ചിരുന്നതും ഒറ്റപ്പെട്ട് കിട്ടാനാണ്.
2: ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്
1: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി.

0: കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. ഒളിമങ്ങാത്ത സിനിമാ ഗാനങ്ങളുടെ പ്രമേയം പ്രണയം തന്നെയാണ്. കണ്ണനും രാധയും നമ്മുടെ പ്രണയസങ്കല്പങ്ങളിലെ നിറസാന്നിധ്യമാണ്. രാധാമാധവ സങ്കല്പങ്ങളുടെ സുഗന്ധം പകരുന്ന, പ്രണയത്തിന്റെ നിത്യസൗന്ദര്യം പകരുന്ന ആ മനോഹര ഗാനങ്ങൾ നമുക്കിപ്പോൾ ഒരുമിച്ച് ആസ്വദിക്കാം ഇന്നത്തെ സ്മൃതി മധുരത്തിലൂടെ. ആദ്യം നമുക്ക് റെസ്റ്റ് ഹൗസ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും ജയചന്ദ്രനും പാടിയ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം കെ അർജുനന്റെ സംഗീതം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
4: MD രാജേന്ദ്രന്റെ രചനയ്ക്ക് MM കീരവാണി സംഗീതം നൽകി. P ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ദേവരാഗം.

0: പ്രിയ ശ്രോതാക്കളെ, രാധാമാധവ സങ്കല്പങ്ങളുടെ സുഗന്ധം പകരുന്ന ആ പ്രണയത്തിന്റെ നിത്യസൗന്ദര്യം പകരുന്ന രണ്ട് ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിലൂടെ നാം ആസ്വദിച്ചത്. ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. തിങ്കളാഴ്ച, അതായത് 27-ാം തീയതി രാവിലെ 11:02 മുതൽ 12 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KG ദിലീപ് കുമാർ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച, അതായത് 27-ാം തീയതി രാവിലെ 11:02 മുതൽ 12 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KG ദിലീപ് കുമാർ മറുപടി നൽകുന്നു.
1: ആകാശവാണി സംഗീത സരണി. ഇന്നത്തെ സംഗീത സരണിയിൽ കർണാടക സംഗീത പാഠം അവസാന ഭാഗം. പഠിപ്പിക്കുന്നത് പാർവതിപുരം H പത്മനാഭ അയ്യർ, പഠിക്കുന്നത് PL കൃഷ്ണരഞ്ജിനി. നീലകണ്ഠ ശിവൻ രചിച്ച മനമേ ഉനക്കൊരു മരുന്ന് ശൊല്ലക്കേൾ എന്നാരംഭിക്കുന്ന സാമരാഗത്തിലുള്ള കൃതി മിശ്രചാപ്പുത്താളം.

0: മാത്രമാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്.
1: ശരി,
0: ഇനി അനുപല്ലവി പോലെ തന്നെയാണ്, സംഗതിയിൽ വ്യത്യാസമില്ല. തുടങ്ങും. സാഹിത്യം എഴുതിയിട്ടുണ്ടല്ലോ?
1: എഴുതിയിട്ടുണ്ട്.
0: ആ ശരി.

0: മനസ്സിലായോ?
1: മനസ്സിലായി സർ.
0: ഇതിൽ കീർത്തനത്തില് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനസ്സിന് മരുന്ന് എന്ന് പറയുന്നത് ഈശ്വരവിശ്വാസമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ആ കൺസെപ്റ്റ്.
1: ശരി സർ.
0: അപ്പോൾ ഒരു ശിവ തികച്ചും ശിവഭക്തനായിരുന്ന നീലകണ്ഠ ശിവൻ ആ ശിവനെക്കുറിച്ച് ഉള്ള കൃതികൾ, അതും അദ്ദേഹത്തിൻ്റെ മരണം നമ്മുടെ തിരുവനന്തപുരത്തുള്ള കരമനയിൽ വെച്ചായിരുന്നു അദ്ദേഹം സമാധി ആയത്. അദ്ദേഹം ആ കരമന സത്യവാദി സ്വാമി ക്ഷേത്രത്തിലേക്ക് ശിവനെക്കുറിച്ച് ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ ഭക്തി മാത്രമായിരുന്നില്ല, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം നമ്മളിലുള്ള ദോഷവശങ്ങളുണ്ടോ അതെല്ലാം എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്നുള്ള കാരണങ്ങൾ വരെ പല കൃതികളിലായിട്ട് അദ്ദേഹം രചിച്ചു ചേർത്തിട്ടുണ്ട്.

0: എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ അദ്ദേഹത്തിൻ്റെ സമാധി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഈ കൃതി വളരെ ഉപയോഗപ്രദമാകും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കൃതി പഠിപ്പിച്ചത്.
1: ശരി സർ.
0: എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യൂ, നല്ലവണ്ണം പഠിച്ച് ഈ കൃതി എല്ലാ കച്ചേരികളിലും പാടി
1: പാടാം.
0: പ്രത്യേകിച്ച് അസാമ രാഗത്തിൻ്റെ ആ ഒരു ശോഭ കൂടി ഈ കീർത്തനത്തിൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാടും, നല്ലത് വരട്ടെ. ഇനിയും നമുക്ക് കാണാം.
1: നമസ്കാരം സർ.
0: നമസ്കാരം.
2: ഇതുവരെ കേട്ടത് കർണാടക സംഗീത പാഠം അവസാന ഭാഗം. പഠിപ്പിച്ചത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിച്ചത് പി എൽ കൃഷ്ണരഞ്ജിനി. സംഗീതസരണി സമാപിച്ചു.

ആകാശവാണി സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്. പ്രേക്ഷകരെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മിസ്സി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്.
0: കേൾക്കാം പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ.
1: അറിയാം അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്.
0: പങ്കുവയ്ക്കാം ഭാരതത്തെക്കുറിച്ചുള്ള

0: പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
2: അടുത്ത ഗാനം യേശുദാസും മാധുര്യം പാടിയതാണ്, അക്കരപ്പച്ച എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന വയലാർ, സംഗീതം നൽകിയത് ദേവരാജൻ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പേവിഷബാധ പ്രതിരോധത്തെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു. ഇനി നമുക്ക് 1 മുതൽ ഈ ചിത്രത്തിന് വേണ്ടി ഉണ്ണമേനോൻ പാടിയൊരു ഗാനം കേൾക്കാം. MD രാജേന്ദ്രനാണ് ഈ ഗാനത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത്. ജെറി അമൽദേവിന്റെ സംഗീതം.

അടുത്തതായി യൂസുഫ് അലി കേച്ചേരി ഗാനരചന നിർവഹിച്ച ഒരു ഗാനം. ദേവരാജനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. പാടിയത് യേശുദാസും ജയചന്ദ്രനും സംഘവും. ചിത്രം ലാവാ.

0: ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി അഭിമുഖം.
1: നമ്മൾ ഓൾറെഡി ജോലിയിൽ 10-12 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അവരത് കഴിഞ്ഞിട്ട് എന്ത് ഫുഡ് കൺസ്യൂം ചെയ്യുന്നോ അത് ഓട്ടോമാറ്റിക്കലി ഫാറ്റ് ആയിട്ട് തന്നെ പോയി സ്റ്റോർ ആവും. അപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് കുറച്ച് കൂടും, കാരണം മസിൽ വർക്ക് ഉള്ളത് കൊണ്ട്. പക്ഷേ മെന്റലിയും കൂടെ നമ്മൾ സ്ട്രെസ്ഡ് ആയാൽ പിന്നെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന എല്ലാ ആഹാരവും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും.
0: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.

പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിനു വേണ്ടി അമ്പിളി പാടിയ ഗാനത്തെ തുടർന്ന്

മംഗളം നേരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും കല്യാണി മേനോനും പാടിയ ഗാനമാണ് നാം ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ രചന MD രാജേന്ദ്രൻ, സംഗീതം ഇളയരാജ. ഇനി പൂജൽ ഖാദർ രചിച്ച ഒരു ഗാനം, മൗന നൊമ്പരം എന്ന ചിത്രത്തിനു വേണ്ടി ജോൺസൺ ആണ് സംഗീതം നൽകിയത്. പാടിയത് യേശുദാസും പി. സുശീലയും.

അയാൾ കഥ എഴുതുകയാണ്. ഈ ചിത്രത്തിലെ ഗാനമാണിനി പാടിയത് യേശുദാസും സുജാതയും. ഗാനരചന കൈതപ്രം, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇരുപത്തിയേഴാം തീയതി, അതായത് തിങ്കളാഴ്ച, രാവിലെ 11:00 to 12:00 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KG ദിലീപ് കുമാർ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇനി പറയാം. 9495964321 9496553231. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593231. തിങ്കളാഴ്ച രാവിലെ 11:00 to 12:00 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KG ദിലീപ് കുമാർ മറുപടി നൽകുന്നു. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.

അജ്ഞാത തീരങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എം കെ അർജുനന്റെ സംഗീതത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയതാണ് ഈ ഗാനം. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി.

ശശി ചിറ്റന്നൂർ ഗാനരചന നിർവഹിച്ച ഒരു ഗാനമാണിനി. ഗാനമേള എന്ന ചിത്രത്തിലേതാണ്. രവീന്ദ്രൻ സംഗീതം നൽകിയിരിക്കുന്നു. പാടിയ യേശുദാസ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ
3: ഇനി ഗാനം എന്ന ചിത്രത്തിലെ പാട്ടാണ്. യേശുദാസും ജാനകിയും പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ രചന, ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

ഇന്നുച്ച തിരിഞ്ഞ് 2:15 കുടത്തിലെ വിളക്ക്. തുടർ നാടകത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:15 കുടത്തിലെ വിളക്ക്. ഈ തുടർ നാടകത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം ഉള്ളത് വിമൻസ് കോളേജിലെ ബി എ ഹിസ്റ്ററി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിട്ടുള്ള അർച്ചന ജോണാണ്. ഹായ് അർച്ചന.
2: ഹായ് മാം.
1: സുഖായിരിക്കുന്നോ?
2: ആ സുഖം.
1: ഏത് സ്കൂളിലാണ് അർച്ചന പഠിച്ചത്?
2: ഞാൻ ആദ്യം പഠിച്ചത് എന്റെ വീട്ടിന്റെ അടുത്തുള്ള സാധാരണ സ്കൂളായ ഗവൺമെന്റ് എൽ പി എസ് കുളത്തൂർ നെയ്യാറ്റിൻകര സ്കൂളിലാണ്. ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെ പഠിച്ചത് അവിടെയാണ്. നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ വഴുതക്കാട് ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിച്ചത്. എട്ട് മുതൽ പ്ലസ് ടു വരെ കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത്.
1: കോട്ടൺ ഹില്ല് പഠിക്കുമ്പോൾ അവിടെങ്കിലും നിന്നിട്ടാണോ പഠിച്ചത്?
2: ആ അതെ, വഴുതക്കാട് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. നമ്മള് ഏഴുവരെ പഠിച്ച സ്കൂളിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്നു.
1: അവിടെ നിന്നിട്ട് പഠിക്കാൻ മാത്രം അങ്ങോട്ട് പോകും?
2: പഠിക്കാൻ മാത്രം.
1: ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഈവനിങ് വന്നിട്ട് എങ്ങനെയാ പഠിക്കുക?
2: കേട്ടാണ് കൂടുതൽ പഠിക്കുന്നത്. പിന്നെ യൂട്യൂബ് ക്ലാസ്സസ്. ഹോസ്റ്റലാണെങ്കിൽ ശനി ഞായറും വീട്ടിൽ വരുമ്പോ യൂട്യൂബ് ക്ലാസ്സസ് കാണും. അല്ലാതെ ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കേൾക്കും, ഓഡിയോ ബുക്ക് ഉണ്ട്, അത് കേൾക്കും. പിന്നെ ആരെങ്കിലും നോട്ട്സ് വായിച്ചു തരും, അമ്മയോ ക്ലാസ്സിലെ ഏതെങ്കിലും ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ വായിച്ചു തരും. പിന്നെ ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിൽ ആന്റിമാര് വായിച്ചു തരും. അങ്ങനെയാണ് പഠിച്ചോണ്ടിരുന്നത്.
1: വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടിലെ അമ്മ, പപ്പ, അനിയത്തി.
1: അമ്മയുടെ അച്ഛന്റെ പേരെന്താ?
2: അമ്മയുടെ പേര് മഞ്ജു, പപ്പയുടെ പേര് ജോൺ, അനിയത്തിയുടെ പേര് അഞ്ജന ജോൺ.
1: വേറെന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ് ഒഴിവ് സമയങ്ങളിലൊക്കെ ചെയ്യാറ്?
2: ഹോബീസ് പാട്ട് കേൾക്കും, പിന്നെ ചെറുതായിട്ടേ പാടുള്ളൂ. പിന്നെ കഥ പറയും, കഥ കേൾക്കും, പിന്നെ വായിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെസ് കളിക്കുക, അതാണ്. ഇപ്പൊ ഏറ്റവും ഇഷ്ടം ചെസ് ആണ് കളിക്കുന്നത് കൂടുതലും.
1: പിന്നെ പാട്ട് ചെറുതായിട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചെറുതായിട്ട് നമുക്ക് വേണ്ടി ഒരു പാട്ടിന്റെ രണ്ടുപേര് പാടുവോ?
2: ഓ, ഒരു ലൈറ്റ് മ്യൂസിക് ആണ്, ഞാനിത് പ്രോഗ്രാംസിലൊക്കെ പാടിയിട്ടുണ്ട്. നീ

0: നന്നായിട്ട് പാടി. പിന്നെ പറഞ്ഞത് കഥ വായിക്കാനും അതുപോലെ പറയാനും ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ,
1: ഇഷ്ടമാണ്.
0: അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞത് ആരാന്ന് ഓർമ്മയുണ്ടോ?
1: ഓർമ്മയുണ്ട്. അത് ഞാന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് ബ്ലൈൻഡ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കലോത്സവം ഉണ്ട്, സ്റ്റേറ്റ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം വരുന്നുണ്ടെന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു. അഞ്ജിത എന്നാണ് ടീച്ചറിന്റെ പേര്, മ്യൂസിക് ടീച്ചർ. അപ്പൊ ടീച്ചർ ആദ്യം എന്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു കഥ അയച്ചു തരാം, അത് കേട്ട് പഠിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക്, നല്ല ശബ്ദമാണ് അപ്പൊ പറയാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിച്ചു, അത് പറഞ്ഞ് കേൾപ്പിച്ചപ്പോ ടീച്ചർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂൾ തല കലോത്സവം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ എന്റെ കൂടെ 2-3 പേര് മത്സരിച്ചു, അതില് സ്കൂൾ തലത്തിൽ ഫസ്റ്റ് കിട്ടി. പിന്നെ അവിടെ നിന്ന് സ്റ്റേറ്റ് കലോത്സവമായിരുന്നു, അന്ന് മണക്കാട് സ്കൂളിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ആദ്യമായി പറഞ്ഞപ്പോൾ എനിക്ക് സെക്കൻഡ് എ ഗ്രേഡ് കിട്ടി. അതിനുശേഷമാണ് കഥയിൽ കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയും പിന്നെ എല്ലാ വർഷവും കഥാകഥനത്തിന് പങ്കെടുക്കാറുണ്ട് കലോത്സവത്തിന്.
0: എത്ര നാൾ പങ്കെടുത്തു?
1: ഞാന് 7 വർഷം സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഒഴികെ അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് അപ്പൊ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാ വർഷവും 4 മുതൽ +2 വരെയും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എ ഗ്രേഡ് ഉണ്ട്. ഇതില് ഫസ്റ്റും സെക്കൻഡ് തേർഡ് 3 ഗ്രേഡും ലഭിച്ചിട്ടുണ്ട്.
0: പല പ്രാവശ്യം ഇങ്ങനെ കഥ പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് കൂടുതലുള്ളത് ഏത് വർഷം സെലക്ട് ചെയ്ത് അവതരിപ്പിച്ച കഥയോടാണ്?
1: ആദ്യം എന്റെ ഫസ്റ്റ് കഥ പറഞ്ഞത് സ്റ്റേറ്റിൽ പറഞ്ഞത്, അതായത് 4ാം ക്ലാസ്സിൽ പറഞ്ഞത്. അത് സെക്കൻഡ് കിട്ടി, അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ഒരു ഇതാണ്. പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയായിരുന്നു കഥ പറഞ്ഞിട്ട്.
0: അതേത് കഥയാ പറഞ്ഞത്?
1: അത് അലസന്റെ ഭാഗ്യം എന്നും പറഞ്ഞിട്ടൊരു കഥ.
0: അതിന്റെ കുറച്ച് പോർഷൻ പറയാമോ?
1: നമസ്കാരം. അലസന്റെ ഭാഗ്യം. ഒരു പാവപ്പെട്ട ബ്രാഹ്മണനായിരുന്നു സോമനാഥൻ. ചന്ദനത്തിരി ഉണ്ടാക്കുകയും അവയെ കമ്പോളത്തിൽ വിൽക്കുകയും ചെയ്യുന്നതായിരുന്നു അയാളുടെ ജോലി. അത് അയാളുടെ പാരമ്പര്യ ജോലിയായിരുന്നു. മാത്രമല്ല, അതയാൾ വളരെ ചെറുപ്പം മുതലേ തുടർന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു. വളരെ പ്രയത്നശാലിയും

0: അക്ഷീണനുമായിരുന്നു അയാൾ. എന്നാൽ അതിന് നേർ വിപരീതമായി അയാളുടെ മകൻ സുമൻ ഒരു അലസനായിരുന്നു. അവൻ അലസമായി നിരത്തുകളിലൂടെ അലഞ്ഞു നടക്കുകയും അവന്റെ സുഹൃത്തുക്കളുമായി വ്യർത്ഥ ഭാഷണങ്ങൾ നടത്തി സമയം കളയുകയും ചെയ്തിരുന്നു. പ്രകൃതത്തിൽ അവൻ ഒരു തെരുവ് തെണ്ടിയായിരുന്നു. മകന്റെ ഈ ഉദാസീനമായ പെരുമാറ്റത്തിൽ ഗണനീയമായ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നതിനു വേണ്ടി അവന്റെ രക്ഷിതാക്കൾ എല്ലാവിധത്തിലും ശ്രമിച്ചു. പക്ഷേ എല്ലാം നിഷ്ഫലമായിരുന്നു. സുമൻ ഒരു അലസനായിരുന്നെങ്കിലും അവൻ രാജ്യസഭയിൽ പോവുകയും പണ്ഡിതന്മാർ നടത്തിയിരുന്ന പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. രാജാവ് പൊതുജനങ്ങൾക്കും തന്റെ സഭയിൽ ആതിഥ്യം നൽകിയിരുന്നു. മാത്രമല്ല എല്ലാ വിഷയങ്ങളിലുമുള്ള ജനങ്ങളുടെ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള അനുവാദവും ഉണ്ടായിരുന്നു. ഒരു ദിവസം സുമനും അവന്റെ ഏതാനും ചങ്ങാതിമാരും കൂടി രാജ്യസഭയിലേക്ക് പോയി. അവർ അവിടെ ഏറ്റവും മുൻപിലുള്ള വരിയിൽ പോയിരുന്നു. ഏകദേശം ഈ സമയത്ത് ഒരു മതപണ്ഡിതൻ മായ എന്ന അയഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തുകയായിരുന്നു. അപ്പോൾ തന്നെ രാജാവ് പണ്ഡിതന്റെ ആ അർത്ഥമില്ലാത്ത പ്രസംഗം കേട്ട് ആകെ പരിഗെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം തത്വശാസ്ത്രത്തിന്റെ ഒരു പ്രശംസനം കൂടി ആയതുകൊണ്ട് എതിർത്തൊന്നും പറഞ്ഞില്ല. പകരം ഈ ജൽപ്പനം സഹിച്ചു. പണ്ഡിതൻ പറഞ്ഞു, നമ്മൾ കാണുന്നു എന്നാൽ കാണുന്നില്ല, നമ്മൾ ഭക്ഷിക്കുന്നു എന്നാൽ ഭക്ഷിക്കുന്നില്ല, നമ്മൾ സ്പർശിക്കുന്നു എന്നാൽ സ്പർശിക്കുന്നില്ല. സ്നേഹിതരെ, ഇതാണ് മായ. നാം എല്ലാവരും മായയ്ക്ക് വിധേയരാണ്. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കേവലം ഭ്രമങ്ങൾ മാത്രമാണ്, ഒന്നും തന്നെ യഥാർത്ഥമായിട്ടില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മെ വഞ്ചിക്കുകയാണ്. നാം ഒരിക്കലും കാണുന്നില്ല, മണക്കുന്നില്ല, കേൾക്കുന്നില്ല, രുചിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല. ഇതാണ് മായ. സഭയിലെ ആർക്കും പണ്ഡിതന്റെ ഈ വാക്കുകൾ മനസ്സിലായില്ല. ഈ ഭാഷണം തനി അസംബന്ധമാണെന്ന് അവർക്ക് തോന്നി. ആളുകൾ പരസ്പരം നോക്കി. അവർ ചിന്തിച്ചു, നമ്മൾ കാണുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ പുറം ലോകത്തിൽ എന്താണ്? നാം എങ്ങനെ അറിയുന്നു? നാം ഈ ലോകത്തിൽ നിലനിൽക്കുന്നില്ലെന്ന് എങ്ങനെ ചിന്തിക്കുവാനാവും? നാം വെറും ഭ്രമങ്ങൾ മാത്രമാണെങ്കിൽ മായയെക്കുറിച്ച് എങ്ങനെ സംസാരിക്കുവാനാകും? പണ്ഡിതൻ ഒരു പറ്റിപ്പുകാരനാണ്. ഈ സമയം അത്രയും സുമൻ തന്റെ ഇരിപ്പിടത്തിൽ നിശബ്ദനായിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അവൻ ഒരു വായാടിയായിരുന്നു. മാത്രമല്ല വാക്കുകൾ കൊണ്ട് ഒരാളെ ആക്രമിക്കാൻ കിട്ടുന്ന ഒരവസരവും അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നില്ല. ഒടുവിൽ അവൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് സ്വയം കണ്ഠശുദ്ധി വരുത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. പ്രഭോ, എന്റെ സ്നേഹിതരെ, നമ്മുടെ പണ്ഡിതൻ മായ എന്ന അയഥാർത്ഥ്യത്തെക്കുറിച്ച് വളരെ ദൈർഘ്യവും അർത്ഥസമ്പുഷ്ടവുമായ ഒരു ഭാഷണം നടത്തി. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കേവലം മിഥ്യ മാത്രമാണെന്ന് അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തി. പണ്ഡിതൻ പറഞ്ഞതെല്ലാം നാം അംഗീകരിക്കുന്നു. അതിരിക്കട്ടെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കട്ടെ. നാളെ നമ്മുടെ രാജാവ് നമുക്കെല്ലാവർക്കും വേണ്ടി ആഡംബരപൂർവമായ ഒരു സദ്യ നടത്താൻ പോവുകയാണ്. നമ്മുടെ പണ്ഡിതൻ ഒഴികെ മറ്റെല്ലാവരും അതിൽ പങ്കെടുക്കും. അദ്ദേഹം വെറും കാഴ്ചക്കാരനായിരിക്കും. ഭക്ഷിക്കുന്നില്ലെങ്കിലും ഭക്ഷിക്കുന്നതായി അദ്ദേഹം ചിന്തിച്ചുകൊള്ളും. കുടിക്കുന്നില്ലെങ്കിലും കുടിക്കുന്നതായി അദ്ദേഹം ചിന്തിക്കും. ഒടുവിൽ സദ്യ കഴിയുമ്പോൾ ഒന്നും കഴിക്കാതെ തന്നെ ഉദരം നിറഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹം കരുതും. അദ്ദേഹത്തിന് എല്ലാം മായയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുമൻ തന്റെ ഇരിപ്പിടത്തിലിരുന്നു. സഭ മുഴുവൻ പൊട്ടിച്ചിരിച്ചു. പണ്ഡിതൻ ഉചിതമായി അടിക്കപ്പെട്ടു എന്ന് കണ്ട രാജാവിന് അദ്ദേഹം മതിയാവോളം ചിരിച്ചു. സഭ പിരിയുന്നതിന് മുൻപ് സുമൻ ആസ്ഥാന വിദൂഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെയധികം സന്തോഷത്തോടുകൂടി അവൻ വീട്ടിലേക്ക് മടങ്ങി. രാജസദസ്സിൽ തങ്ങളുടെ മകൻ ഒരു ഉദ്യോഗസ്ഥനായി എന്നറിഞ്ഞ അവന്റെ മാതാപിതാക്കൾ അത്യധികം ആഹ്ലാദിച്ചു. അങ്ങനെ അലസനെ ഭാഗ്യം രക്ഷിച്ചു.
1: വളരെ നന്നായിട്ട് പറഞ്ഞു. ഇത്ര ഓർത്തു വെച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ഇതാരാ പഠിപ്പിച്ചത്?
0: ഇത് ഞാൻ കേട്ടു പഠിച്ചതാണ്. അഞ്ജിത ടീച്ചർ തന്നെയാണ് എന്റെ കഥകളൊക്കെ ഓരോ വർഷവും സെലക്ട് ചെയ്യാറ്. ഇപ്പൊ ടീച്ചർ രണ്ട് കഥയൊക്കെ അയച്ചു തന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറയും. അങ്ങനെ ഇത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ടീച്ചർ അയച്ചു തന്നതിൽ നിന്ന് സെലക്ട് ചെയ്ത കഥയാണ്.
1: കഥകൾ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ ഒരുപാട്. നോവലുകൾ കേൾക്കാറുണ്ടോ?
0: ആ ഉണ്ട്.
1: അതിൽ ഏറ്റവും ഇഷ്ടം ഏത് എഴുത്തുകാരന്റെ നോവലാണ്?
0: ബഷീർ, തകഴി, എം ഡി വാസുദേവൻ. ഇപ്പൊ പാത്തുമ്മയുടെ ആടാണെങ്കിലും ഭൂമിയുടെ അവകാശികൾ ആണെങ്കിലും നല്ല നോവലുകളാണ്. അതൊക്കെ ഇഷ്ടമാണ് ഒരുപാട്.
1: സ്കൂള് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ ഇപ്പൊ ബി എ ഹിസ്റ്ററി സെലക്ട് ചെയ്തു. ഹിസ്റ്ററി ആ ഒരു സബ്ജക്ട് തന്നെ സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
0: അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. കാരണം എനിക്ക് പണ്ട് മുതലേ സോഷ്യൽ സയൻസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോ അതുകൊണ്ട് ഹിസ്റ്ററി സെലക്ട് ചെയ്യാൻ അങ്ങനെ സെലക്ട് ചെയ്തത്.
1: നമുക്കറിയാം ചരിത്രത്തിൽ ഒരുപാട് വർഷങ്ങൾ കൊറേ പഠിക്കാനുണ്ടാവും. അതൊക്കെ എങ്ങനെയാ കണക്ട് ചെയ്ത് പഠിക്കാം?
0: അത് ഓർത്ത് വെച്ചിരിക്കും. ഓരോ ടോപ്പിക് പഠിക്കുമ്പോ അതിനനുസരിച്ച് ഇങ്ങനെ പഠിക്കുന്നതാണ്. പിന്നെ എല്ലാം ഒരു കഥ പോലെ ഇങ്ങനെ കഥ പറയാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് പഠിക്കാനും ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റാറുണ്ട്.
1: കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഇത് ഏതിലേക്ക് പോവാനാണ് താല്പര്യം? ഒരു ഫ്യൂച്ചർ ഏതൊരു മേഖലയാണ് തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ളത്?
0: ഫ്യൂച്ചർ ഈ ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ടീച്ചർ ആവാൻ ഇഷ്ടമുണ്ട്. ഹൈസ്കൂൾ അങ്ങനെ ഹിസ്റ്ററി എടുത്തിട്ടുണ്ട് എന്ന്

0: പഠിക്കുമ്പോൾ എല്ലാവരും സിവിൽ സർവീസ് എഴുതണം അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതും എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്.
1: തുടക്കത്തിൽ തന്നെ പറഞ്ഞു ചെസ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ചെസ്സിലേക്ക് എങ്ങനെയാണ് വരുന്നത്?
0: ഞാൻ ആദ്യം ചെസ് പഠിച്ചു തുടങ്ങുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബിബിൻ സാറ്, പ്രദീപ് സാർ എന്ന് പറഞ്ഞിട്ട് രണ്ട് സാറുമാര് ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്നിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു 5 മണി തൊട്ട് 7 മണി വരെ. അപ്പോ എനിക്ക് തുടങ്ങിയൊരു ഇഷ്ടമാണ്. പിന്നെ അത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബോർഡ് വാങ്ങിയെങ്കിലും പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കളിക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു. ശരിക്കും ഇപ്പൊ ചെസ് പഠിച്ചു തുടങ്ങിയത് 2025 മുതലാണ്. ആയിഷ, റാനിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അവര് എന്റെ ജൂനിയേഴ്സ് ആണ്, പക്ഷെ ചെസ്സിൽ അവര് സീനിയേഴ്സ് ആണ്. അപ്പൊ അവരുടെ കളികൾ കണ്ടും പിന്നെ അവരുടെ ചെസ്സിലെ അനുഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോഴാണ്. പിന്നെ സിജോ എന്ന് പറയുന്ന ചേട്ടനുണ്ട്, ചേട്ടൻ ഞങ്ങളുടെ സീനിയർ ആയി ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ച ആളാണ്. പിന്നെ ആൽബിൻ എന്ന് പറഞ്ഞ ചേട്ടൻ, പിന്നെ ഈ സാറുമാര് ബിബിൻ സാറ്, പ്രദീപ് സാറ്, ബിനോയ് സാറ്, ഇവരൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരും.
1: ഫോണിൽ ചെസ് കളിക്കാറുണ്ടോ?
0: ആ, കളിക്കും. ഫോണിൽ അതിന്റെ ആപ്പ് ഉണ്ട്.
1: പ്രാക്ടീസ് ചെയ്യാം.
0: ആ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ഇത്തവണത്തെ സെലക്ഷൻ ടൂർണമെന്റിൽ സെലക്ഷൻ കിട്ടി. അതിൽ 47 പേര് പങ്കെടുത്ത ജൂനിയർ ടൂർണമെന്റിൽ 10ാം സ്ഥാനത്തിൽ എത്താൻ പറ്റി.
1: ആഹാ, അതൊരു വലിയ കാര്യമല്ലേ. കൺഗ്രാചുലേഷൻസ്.
0: താങ്ക് യു.
1: അപ്പൊ ഇനിയും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് എത്തണം അല്ലേ?
0: ആ, അതെ.
1: ചെസ് ബോർഡ് സാധാരണ ഇതിൽ നിന്ന് വ്യത്യാസമല്ലേ?
0: വലിയ വ്യത്യാസം ഇല്ല. ആകെ നമുക്ക് ബ്ലൈൻഡ് ചെസ്സിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പീസസ് ഉറപ്പിച്ചു വെക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ബ്ലാക്കും വൈറ്റും തിരിച്ചറിയാനുള്ള സൗകര്യമുണ്ട്. അത്രേ വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് സാധാരണ ആൾക്കാരുമായിട്ട് നമ്മുടെ ബോർഡിൽ തന്നെ കളിക്കാൻ പറ്റും.
1: കോമൺ ആയിട്ടും ഉള്ള ടൂർണമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു.
0: ആ, ഉണ്ട്. അതിലും പങ്കെടുക്കാം.
1: അപ്പൊ ചെസ്സിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ സജീവമായിട്ട് തുടരുന്നുണ്ടോ?
0: ആ, ഉണ്ട്.
1: അതെങ്ങനെ, വീക്ക്ലി ആണോ?
0: ക്ലാസ് ആയിട്ട് ഇപ്പൊ ഇല്ല. ഇപ്പൊ ഞങ്ങൾ പ്രാക്ടീസ് ആണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരോടൊക്കെ ചോദിക്കും, അവർ പറഞ്ഞു തരും. അങ്ങനെ
1: എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേറെ എന്തൊക്കെയാണ്?
0: ന്യൂസ് വായിക്കാൻ ഇഷ്ടമാണ്. വായിച്ചിട്ടുണ്ട് ഞാന്. ഓൺലൈൻ ആയിട്ട് ഓരോ ദിവസത്തെ ന്യൂസ് ഇങ്ങനെ എടുത്തിട്ട് അത് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് പറയുന്നവർക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അത് അമ്മയാണ് ചെയ്തു തരാറ്.
1: വളരെ മികച്ചൊരു വിജയമാണല്ലോ പ്ലസ് ടുവിൽ കിട്ടിയത്.
0: അതെ.
1: നമുക്കറിയാം പല സബ്ജക്റ്റുകളും ഉണ്ടല്ലോ, അപ്പൊ അതിനെല്ലാം സജീവമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാരാണ്? അമ്മയാണോ?
0: അമ്മ, പപ്പ, പിന്നെ എന്റെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ LKG UKG മുതൽ പഠിക്കുന്ന ഒരുപാട് പേര്, പിന്നെ വീട്ടിന്റെ അടുത്ത് എന്റെ പപ്പയുടെ ചേട്ടന്റെ മക്കള്, ആ ചേച്ചിമാര്,
1: ഉണ്ടായിരുന്നല്ലേ?
0: ആ, ഉണ്ടായിരുന്നു.
1: ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ?
0: ഇഷ്ടപ്പെട്ടത് ഹിസ്റ്ററി തന്നെയാണ്.
1: ഹിസ്റ്ററി തന്നെയാണ്. തിരിച്ച് വീണ്ടും അതുകൊണ്ട് തന്നെയാണ് ഹിസ്റ്ററിയിലേക്ക്. ഇപ്പൊ പുതിയ കോളേജൊക്കെ ഇഷ്ടമായോ?
0: ആ, ഇഷ്ടമായി. ഒരാഴ്ച പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമായി. നല്ല ടീച്ചേഴ്സിനെ കിട്ടി. ഷൈമ ടീച്ചർ, അതേപോലെ ലക്ഷ്മി ടീച്ചർ, ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ എന്റെ കൂടെ തന്നെ പ്ലസ് ടുവിൽ പഠിച്ചൊരു ഫ്രണ്ടുണ്ട്, കൃഷ്ണവേണി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, അവക്കും ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്നു.
1: അപ്പൊ എന്താണെങ്കിലും ഇനിയും മുന്നോട്ട് നന്നായിട്ട് പോവാൻ സാധിക്കട്ടെ. മികച്ച രീതിയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി വീണ്ടും നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് എല്ലാം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി സെബിൽജികൾ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയ ഒരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി.
2: வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

ഒരു അറിയിപ്പ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് ഒലിവരപ്പാകും തമിഴ്ച്ചൊൽ മാല നികഴ്ചിയെ കുറിച്ച് കരുത്തുക്കൾ വരവേർക്കപ്പെടുകിന്റെ. ഉൾ കരുത്തുക്കളെ കടിതങ്ങൾ മൂലമാകവോ ആകാശവാണിയിൻ എഴുത്തുപെട്ടി എന്ന നികഴ്ചിയിൽ മൂലമാകവോ ഇമെയിൽ മൂലമാകവോ അനുപ്പലാം. കടിതങ്ങൾ അനുപ്പവേണ്ടിയ മുഖവരി തമിഴ്ച്ചൊൽ മാല, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം. അല്ലത് എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം. മറ്റും ഇമെയിൽ അനുപ്പവേണ്ടിയ മുഖവരി airtvmpm@gmail.com. ഇമെയിൽ മുഖവരി ഒരു മുറ airtvmpm@gmail.com.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഭിന്നശേഷിയുള്ളവർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് UDID. രാജ്യത്തെവിടെയും ഈ കാർഡ് ആധികാരിക രേഖയായി ഉപയോഗിക്കാം. സർക്കാർ ജോലികളിലെ സംവരണം, ട്രെയിൻ ബസ് യാത്രകളിലെ ഇളവുകൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ സഹായം എന്നിവയ്ക്ക് ഇനി ഓരോ തവണയും സർട്ടിഫിക്കറ്റുകൾ കൊണ്ടു നടക്കേണ്ടതില്ല. അതിനായി ഇന്ന് തന്നെ www.swavalamban.gov.in എന്ന പോർട്ടൽ വഴി അപേക്ഷിക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ വിരൽത്തുമ്പിൽ ഉറപ്പാക്കൂ.

0: കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: ശബ്ദഗാംഭീര്യം കൊണ്ടും ആലാപന ഭാവ മധുരമ കൊണ്ടും ജനഹൃദയങ്ങളെ കീഴടക്കിയ വാഗ്ഗേയകാരനാണ് യശശരീരനായ പുതുക്കോട് കൃഷ്ണമൂർത്തി. ആലാപനത്തിൽ ഗുരുവായ രാമഭാഗവതരുടെ രീതി പിന്തുടർന്ന അദ്ദേഹം പുതുക്കോട് ക്ഷേത്രാങ്കണത്തിൽ ശ്ലോകങ്ങൾ ആലപിച്ച് സംഗീത സാധകം ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. 19 വയസ്സിൽ ഡൽഹിയിലെത്തിയ കൃഷ്ണമൂർത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിലും പ്രാവീണ്യം നേടി. ആകാശവാണിക്ക് വേണ്ടി നിരവധി സംഗീത ശില്പങ്ങൾ തയ്യാറാക്കി. ധാരാളം സംഗീത കൃതികൾ രചിച്ച് സ്വയം ചിട്ടപ്പെടുത്തി ആലപിച്ചിരുന്ന വാഗ്ഗേയകാരനും കൂടിയാണ് പുതുക്കോട് കൃഷ്ണമൂർത്തി. 200 സംഗീത കൃതികളുടെ രചയിതാവാണ് അദ്ദേഹം. മലയാളം, സംസ്കൃതം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിൽ രചനകൾ നടത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ഇന്ന് ലഭ്യമായ കൃതികളിൽ ഏറിയ പങ്കും രചന നിർവഹിച്ച ശേഷം വേറൊരു സംഗീതജ്ഞൻ സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയവയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വാഗ്ഗേയകാരൻ എന്ന നിലയ്ക്ക് മലയാള കൃതികൾ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു മഹാസംഗീതജ്ഞനെന്ന് പുതുക്കോട് കൃഷ്ണമൂർത്തിയെ ലോകം സ്മരിക്കും. പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ ഏതാനും കൃതികൾ ഇന്നത്തെ ഗാനകൈരളിയിലൂടെ നമുക്ക് ആസ്വദിക്കാം.

പുതുക്കോട് കൃഷ്ണമൂർത്തി കൃതികളിൽ അവസാനമായി ശ്യാമളവർണ്ണനാം എന്ന് തുടങ്ങുന്നു ബേഗടരാഗം മിശ്രചാപ്പ് താളം. പാടിയത് ചേർത്തല രംഗനാഥ ശർമ്മ.

0: പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. രചനാ നിർവഹണം മനീഷ് എം പി.

ഇനി നമുക്ക് യേശുദാസ് ബോംബെ ജയശ്രീ എന്നിവരും സംഘവും ആലപിച്ച ഒരു കീർത്തനം കേൾക്കാം. ഇത് കുടുംബസമേതം എന്ന ചിത്രത്തിലേതാണ്.

0: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
0: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി. സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും ആയിട്ടുണ്ട്. നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

കേരള ഹൗസുടൻ വിൽപ്പനയ്ക്ക്. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനമാണിത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

തട്ടുംപുറത്ത് അച്യുതൻ. ഈ ചിത്രത്തിനു വേണ്ടി അനിൽ പനച്ചൂരൻ രചിച്ച ഒരു ഗാനം ഇനി നമുക്ക് കേൾക്കാം. ദീപാങ്കുരനാണ് സംഗീതം നൽകിയത്. ഗായകർ വിനീത് ശ്രീനിവാസൻ, രാധിക നാരായണൻ.

ബിച്ചു തിരുമല ഗാനരചന നിർവഹിച്ച ഒരു ഗാനം വിഷ്ണു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം, സംഗീതം രവീന്ദ്രൻ.

ഒരു ഗാനം കൂടി. പി ഭാസ്കറിന്റെ ഗാനവരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം. എൽ ആർ ഈശ്വരി, എൽ ആർ അഞ്ജലി, മെഹബൂബ്, എം എസ് ബാബുരാജ് എന്നിവർ പാടിയ ഗാനം. ചിത്രം സുബൈദ.

മാനിന്റെ നോട്ടം അൽബിൽ മുഹബത്തിൻ മയിലാട്ടം മയ്യണി കണ്ണിൽ മാനിന്റെ നോട്ടം അൽബിൽ മുഹബത്തിൻ മയിലാട്ടം കോജ രാജാവിൽ തോട്ടത്തിലുണ്ടായ

0: സുബൈദ എന്ന ചിത്രത്തിന് വേണ്ടി എൽ ആർ ഈശ്വരി, എൽ ആർ അഞ്ജലി, മെഹബൂബ്, എം എസ് ബാബുരാജ് എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് രഞ്ജിനിയിൽ ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൂടാതെ ഉച്ചതിരിഞ്ഞ് 2:30, 3:30, വൈകുന്നേരം 4:30 എന്നീ സമയങ്ങളിലും ചലച്ചിത്ര ഗാനങ്ങളാണ്. ആകാശവാണി ഏകതാര.
1: ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ കെ കെ ശാലിനി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ഈ രാഗവനികയിൽ ഇന്നലെ ചൊല്ലിയ ഇണക്കിളികൾ പിണങ്ങിയില്ല. ഗാനമെഴുതിയത് അഞ്ചൽ ദേവരാജൻ, സംഗീതം നൽകിയത് ബെൻ ഇ മോഹൻ.

നൃത്തഗാനം രാഗമൊരതുലസാഗരം അമൃതസാഗരം. പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ളയുടെ വരികൾ, സംഗീതം നൽകിയത് മുരളി സീതാരാം.

അവസാനമായി കറുകതൻ തിരുനിറുകയിൽ കളഭക്കുങ്കുമമായി. ഗാനമെഴുതിയത് എഴുമാവിൽ രവീന്ദ്രനാഥ്, സംഗീതം നൽകിയത് ആലപ്പി രംഗനാഥ്.

പഞ്ചൽ ദേവരാജൻ, പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, എഴുമാവിൽ രവീന്ദ്രനാഥ് എന്നിവരുടെ വരികൾക്ക് ബെൻ ഇ മോഹൻ, മുരളി സിതാര, ആലപ്പി രംഗനാഥ് എന്നിവർ സംഗീതം നൽകി. കെ കെ ശാലിനി പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11:00. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2:00. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചു.

0: ഏറ്റെടുത്തു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ ഇന്നലെ CJPയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മെട്രോ ലൈനുകൾ മാറിക്കയറാനുള്ള സൗകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസിന്റെ അനുമതി. ഇത് സംബന്ധിച്ച ഉത്തരവ് കസ്റ്റംസ് പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വിഴിഞ്ഞം ഇതുവരെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം മാത്രമായിരുന്നെങ്കിൽ ഇനി കരവഴിയും ചരക്ക് നീക്കം സാധ്യമാകുന്ന തുറമുഖമാകും. അടുത്ത മാസം 18 മുതലാണ് വിഴിഞ്ഞത്ത് റോഡ് വഴി ചരക്ക് നീക്കം തുടങ്ങുക. ദേശീയപാത വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് ദേശീയപാത അതോറിറ്റിയും നേരത്തെ അനുമതി നൽകിയിരുന്നു. അടുത്ത മാസം 18 ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാകും. നിലവിൽ വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് മാറ്റി മറ്റ് തുറമുഖങ്ങൾ എത്തിച്ചാണ് ചരക്ക് നീക്കം നടക്കുന്നത്.
0: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നോർക്ക ഏർപ്പെടുത്തിയ ആംബുലൻസിൽ റോഡ് മാർഗമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം. പമ്പ സാഹിത്യോത്സവത്തിന് പത്തനംതിട്ടയിലെ ചെങ്ങന്നൂരിൽ തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ എഴുത്തുകാരെയും ചലച്ചിത്ര നാടക പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒരേ വേദിയിൽ ഒരുമിപ്പിക്കുന്ന സാഹിത്യോത്സവം ഈ മാസം 27 സമാപിക്കും. ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഓണം ഖാദിമേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേളയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. അടുത്ത മാസം 25 വരെ നീളുന്ന മേളയിൽ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% റിബേറ്റും സർക്കാർ, അർദ്ധസർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 100,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുമെന്ന് അറിയിച്ചത്. അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പതിവ് വൈദ്യുതി ഉൽപ്പാദനത്തിലൂടെ പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മെഡൽ നേട്ടത്തിൽ ചന്ദു കുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണിതെന്നും നേട്ടം രാജ്യത്തിനാകെ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: കെ എസ് ആർ ടി സിയുടെ പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾ

0: കുട്ടികൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കിയാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ് രോഗികൾക്കും ഏറെ ആശ്വാസകരമാണ്. നഗരത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും സിവിൽ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രി, രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി, ബിഗ് ബസാർ സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം സിറ്റി ബസ് സർവീസ് നടത്തും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയ സിറ്റി ബസിന്റെ സ്ഥിരം റൂട്ടും സമയക്രമവും വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും.
1: സ്വർണവില കൂടി. പവന് 440 രൂപ വർദ്ധിച്ച് 1,06,280 രൂപയും ഗ്രാമിന് 13,285 രൂപയുമാണ് ഇന്നത്തെ വില. 27th കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ഇന്ന് ജമ്മുകശ്മീരിൽ തുടക്കമാകും. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. രാജ്യത്തിന്റെ ധീര രക്തസാക്ഷികൾക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെയാണ് കാർഗിൽ വിജയ് ദിവസ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്കഫ് വിഷയത്തിൽ താൻ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വഖഫ് വിഷയത്തിലെ UDF നിലപാട് BJP യുടേതിന് സമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കാസർഗോഡ് EVM കോഴ ആരോപണത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഉള്ള പരാതി KPCC ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫ്. പരാതി ലഭിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി ഉടൻ മാറ്റാൻ കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണെന്നും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുൻ MLA മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ TPM സാഹിർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കോഴിക്കോട് 2 മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. MESN എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം, MSS ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിലെ റോപ്പ്വേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. സുരക്ഷ സംബന്ധിച്ച് കമ്മീഷന് പരാതി ലഭിച്ചതിനാണ് നടപടി. കഞ്ചിക്കോട് ഗവൺമെന്റ് HSS സ്കൂളിൽ കായിക അധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അധ്യാപകന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി എറണാകുളം മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് താൽക്കാലികമായി അടച്ചിടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് നാളെ രാവിലെ 11:00. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18 ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2:00. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് ഹരാരയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: പേ വിഷബാധ പ്രതിരോധം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു.
4: മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് പേവിഷബാധ അഥവാ റേബീസ്. പേവിഷബാധ ഒരു പ്രധാന ആരോഗ്യ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ പ്രതിവർഷം 20,000 പേവിഷബാധ മരണങ്ങൾ ഉണ്ടാകുന്നു. പേവിഷബാധ ഉണ്ടാകുന്നത് ഒരു RNA വൈറസാണ്. ലിസ വൈറസ് എന്നും ഇതിന് പേരുണ്ട്. ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും, അതായത് സസ്തനികളെയും, പേവിഷം ബാധിക്കും. പട്ടികളിലും പൂച്ചകളിലും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു. പശു, പന്നി, കഴുത, കുതിര, കുറുക്കൻ, ചെന്നായ, കുരങ്ങൻ എന്നീ മൃഗങ്ങളെയും ഇത് ബാധിക്കാറുണ്ട്. വീട്ടുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും ഒരേപോലെ രോഗം ബാധിക്കാം. വൈറസ് ബാധ തലച്ചോറിന്റെ ആവരണത്തിന് വീക്കമുണ്ടാക്കി മരണം സംഭവിക്കുന്ന എൻസെഫലൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാകും.

0: കടക്കുന്നു. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീരിൽ കണ്ടേക്കാവുന്ന വൈറസുകൾ മൃഗങ്ങളുടെ കടി കൊണ്ടോ മാന്തുകൊണ്ടോ ഉണ്ടായ മുറിവിൽ കൂടെ അഥവാ പോറലിൽ കൂടെ ശരീരപേശികൾക്കിടയിലെ സൂക്ഷ്മനാഡികളിൽ എത്തിപ്പെട്ട് കേന്ദ്രനാഡീവ്യൂഹത്തിൽ കൂടെ സഞ്ചരിച്ച് തലച്ചോറിനെ ബാധിക്കുന്നു. വൈറസ് ബാധ ഉണ്ടായി രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതുവരെയുള്ള ഇടവേള, അതായത് ഇൻക്യുബേഷൻ പീരീഡ്, ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കാം. 30 മുതൽ 90 ദിവസമാണ് ശരാശരി. കടിക്കുന്ന മൃഗത്തിന്റെ ഉമിനീരിലുള്ള വൈറസിന്റെ അളവ്, കടിയേൽക്കുന്ന ശരീരഭാഗം, കടിയുടെ രൂക്ഷത എന്നിവയെ ആശ്രയിച്ച് മാറ്റമുണ്ടാകും. തലച്ചോറിനടുത്ത ഭാഗത്തെ കടിയാണ് ഏറെ അപകടകരം. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 100% മരണനിരക്കുള്ള അസുഖമാണ് പേവിഷബാധ. മനുഷ്യരിൽ 3 ഘട്ടങ്ങളായി രോഗലക്ഷണങ്ങൾ കാണുന്നു. 1-ാം ഘട്ടം അഥവാ പ്രോഡ്രോമൽ ഘട്ടം, പനി, കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിൽ, മരവിപ്പ്, തലവേദന എന്നിവയുണ്ടാകും. 2-ാം ഘട്ടം വിറയൽ, ശ്വാസതടസ്സം, ഉത്കണ്ഠ, പേടി, ഉറക്കമില്ലായ്മ, കാറ്റിനോടും വെള്ളത്തിനോടും വെളിച്ചത്തിനോടും പേടി എന്നിവ പ്രകടമാകും. 3-ാം ഘട്ടത്തിൽ ശ്വാസതടസ്സം, അവസാനം മരണം എന്നിവയിലേക്ക് എത്തുന്നു. മൃഗങ്ങളിൽ 2 രീതിയിൽ രോഗലക്ഷണങ്ങൾ കാണുന്നു. ഫ്യൂരിയസ് റാബീസ് അഥവാ ക്രുദ്ധരൂപം, ആക്രമണ പ്രവണത കൂടുന്നതിനെയാണ് ക്രുദ്ധരൂപം എന്ന് പറയുന്നത്. ഡംപ് റാബീസ് അഥവാ ശാന്തരൂപം, ഇരുണ്ട മൂലകളിലും കട്ടിലിനടിയിലും ഒതുങ്ങി കഴിയാൻ ഇഷ്ടപ്പെടുന്നതാണ് ഇവയുടെ ലക്ഷണം. രോഗമുള്ള മൃഗം ആയി സമ്പർക്കം വന്നാൽ എന്തു ചെയ്യണം? സമ്പർക്കത്തിന്റെ സ്വഭാവം അനുസരിച്ച് 3 കാറ്റഗറിയായി തിരിക്കാം. ചികിത്സയും ഓരോ കാറ്റഗറിക്ക് വ്യത്യാസമാണ്. കാറ്റഗറി 1, മൃഗങ്ങളെ തൊടുക, ഭക്ഷണം കൊടുക്കുക, മുറിവുകൾ ഇല്ലാത്ത തൊലിപ്പുറത്ത് മൃഗങ്ങൾ നക്കുക. ഇങ്ങനത്തെ കാറ്റഗറി 1 മുറിവുകൾക്ക് ചെയ്യേണ്ടത് സമ്പർക്കം വന്ന ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. പൈപ്പിൽ നിന്നും വെള്ളം നേരിട്ട് പതിപ്പിച്ച് സോപ്പ് ഉപയോഗിച്ച് നന്നായി പതപ്പിച്ച് 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സമയമെടുത്ത് കഴുകണം. കാറ്റഗറി 2, തൊലിപ്പുറത്തുള്ള മാന്തൽ, രക്തം വരാത്ത ചെറിയ പോറലുകൾ. മുറിവേറ്റ ഭാഗം നന്നായി സോപ്പ് ഉപയോഗിച്ച് 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സമയമെടുത്ത് കഴുകുക. കൂടാതെ പ്രതിരോധ കുത്തിവെപ്പ്, അതായത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ എടുക്കുക. Day 0, 3, 7, 28 എന്നിങ്ങനെ 4 ദിവസങ്ങളിലായാണ് വാക്സിൻ എടുക്കേണ്ടത്. നിർദ്ദേശിക്കുന്ന ദിവസത്തിൽ തന്നെ വാക്സിൻ എടുക്കുകയും മുഴുവൻ ഡോസുകളും പൂർത്തിയാക്കേണ്ടതുമാണ്. കാറ്റഗറി 3, രക്തം പൊടിഞ്ഞ മുറിവുകൾ, മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക, ചുണ്ടിലോ വായിലോ നാക്കിലോ കണ്ണിലോ നക്കുക, വന്യമൃഗങ്ങളിൽ നിന്ന് ഏൽക്കുന്ന മുറിവ് എന്നിവ കാറ്റഗറി 3 ഉൾപ്പെടുന്നു. മുറിവേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ഇതിനോടൊപ്പം ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ എടുക്കുക. Day 0, 3, 7, 28 കൂടാതെ മുറിവിന് ചുറ്റുമായി ഇമ്യൂണോഗ്ലോബുലിൻ എടുക്കണം. മുറിവിന് ചുറ്റുമായി എടുക്കുന്ന ഇമ്യൂണോഗ്ലോബുലിൻ പെട്ടെന്ന് പ്രതിരോധം പ്രദാനം ചെയ്യുന്നു. IDRV അഥവാ ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ ശരീരത്തിൽ പ്രതിരോധ ആന്റിബോഡികൾ ഉണ്ടാക്കുന്ന കാലയളവിൽ ഇമ്യൂണോഗ്ലോബുലിൻ സുരക്ഷ ഉറപ്പാക്കും. മൃഗങ്ങളുമായി നിരന്തരം ഇടപെടുന്ന ആളാണെങ്കിൽ പേവിഷബാധ പ്രതിരോധിക്കാൻ മുൻകൂട്ടി വാക്സിൻ എടുക്കാം. ഇതിനെ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് വിളിക്കുന്നു. 3 ദിവസങ്ങളിലായിട്ടാണ് ഈ വാക്സിൻ എടുക്കേണ്ടത്. Day 0, Day 7, Day 28 നിയന്ത്രണ മാർഗങ്ങൾ. മൃഗങ്ങളുടെ കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മൃഗങ്ങൾ ഉറങ്ങുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും കുഞ്ഞുങ്ങളുടെ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അവരെ ശല്യപ്പെടുത്താതിരിക്കുക. അടുത്തു വരികയാണെങ്കിൽ ഓടരുത്. മൃഗങ്ങളോട് സൗമ്യമായും സഹാനുഭൂതിയോടും പെരുമാറുന്നതിന് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുക. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക. കടിയോ മാന്തോ കിട്ടിയാൽ ഉടൻ തന്നെ സോപ്പ് ഉപയോഗിച്ച് 15 മുതൽ 20 മിനിറ്റ് നേരം കഴുകുക. മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ് തുടങ്ങിയ പ്രയോഗങ്ങൾ മുറിവിൽ ഉപയോഗിക്കാതിരിക്കുക. ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. 100% മരണനിരക്കുള്ള ഒരു രോഗമാണെങ്കിലും പൂർണ്ണമായി തടയാവുന്ന ഒന്നാണ് റേബീസ്. മനുഷ്യരിൽ രോഗം പകരുന്നത് പ്രധാനമായും തെരുവ് നായകളുടെ കടിയിലൂടെയാണ്. അതിനാൽ തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുക. കൂടാതെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുക. പരിസര ശുചിത്വം നിലനിർത്തുക. തെരുവുനായകൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രധാന ഉറവിടം വലിച്ചെറിയപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. തെരുവുനായകളുടെ കൂട്ടം കൂടുതലായാൽ കടികളുടെ എണ്ണം വർദ്ധിക്കും. റേബീസ് പകരാനുള്ള സാധ്യത കൂടും. ഇത് തടയാൻ നാം എന്തെല്ലാം ചെയ്യണം? മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക. മാലിന്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിയാതെ അവ തരം തിരിച്ചു വേണം സംസ്കരിക്കാനായിട്ട്. തെരുവുനായകളുടെ കൂട്ടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റെറിലൈസേഷൻ പ്രധാനമായൊരു ഘടകമാണ്. കൂടാതെ അവയ്ക്ക് റേബീസ് വാക്സിൻ നൽകുന്നതിൽ കൂടെ റേബീസിന്റെ തോത് തെരുവുനായകളിൽ കുറയ്ക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ റേബീസ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ്. നായകളോ മറ്റേതെങ്കിലും മൃഗങ്ങളോ കടിച്ചാലും മുറിവ് സാരമുള്ളതല്ലെങ്കിൽ കൂടി നിസാരമായി കാണരുത്. നായ്ക്കൾ മനുഷ്യരുമായി വളരെ ഇണങ്ങി ജീവിക്കുമെങ്കിലും അവയെ ഭയപ്പെടുത്തുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്താൽ കടിക്കാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുക, കൂടിനുള്ളിൽ അടയ്ക്കപ്പെടുക, ഉറങ്ങുക, രോഗാവസ്ഥയിലാവുക, കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുക എന്നീ സന്ദർഭങ്ങളിൽ ശല്യപ്പെടുത്തുന്നത് ആക്രമണ സ്വഭാവം കൂട്ടാനിടയാകും. ഇത്തരം സന്ദർഭങ്ങളിൽ മൃഗങ്ങളിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിക്കേണ്ടതാണെന്ന് നിർദ്ദേശം കുട്ടികൾക്ക് നൽകുക. മൃഗങ്ങൾക്ക് കുത്തിവയ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അവയിൽ നിന്നും കടിയോ മാന്തലോ ഏറ്റാൽ പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം. ചേർത്തു പിടിച്ചു താലോലിക്കുമ്പോൾ മൃഗങ്ങളുടെ ഉമിനീര് കണ്ണിലോ ചുണ്ടുകളിലോ പറ്റിയാലോ മുറിവുകളിൽ നക്കിയാലോ രോഗബാധയുള്ള മൃഗത്തിൽ നിന്നും പേവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളർത്തുമൃഗങ്ങൾ തെരുവ് മൃഗങ്ങളുമായി ഇടപഴകുന്നത് ഒഴിവാക്കണം. വളർത്തുമൃഗങ്ങളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ രീതികൾ ശ്രദ്ധിക്കണം. തെരുവിൽ നിന്നുള്ള പട്ടി, പൂച്ച എന്നിവയെ വീട്ടിലേക്ക് എടുത്തു വളർത്തുന്നതിന് മുൻപ് അവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കാൻ ശ്രദ്ധിക്കണം. തെരുവു നായ്ക്കളിൽ നിന്ന് മാത്രമല്ല വളർത്തുമൃഗങ്ങളിൽ നിന്നും പേവിഷബാധയുണ്ടാകാമെന്നും 1 മാസം പ്രായമായ നായ്ക്കുട്ടികളിൽ നിന്നും വരെ പേവിഷബാധ ഉണ്ടായി മരണം സംഭവിക്കുമെന്ന അറിവ് പകർന്നു നൽകുക. മൃഗങ്ങളെ പരിപാലിച്ച ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകേണ്ടതാണെന്നും മാന്തലോ പോറലോ മുറിവോ ഉണ്ടായാൽ ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ എടുക്കണമെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കുത്തിവയ്പ് എടുക്കുമ്പോൾ ലഭിക്കുന്ന രേഖകളോ വാക്സിനേഷൻ കാർഡോ സൂക്ഷിച്ചു വെക്കേണ്ടതാണെന്നുള്ള വിവരം ഓർമ്മപ്പെടുത്തുക. പേവിഷബാധയ്ക്കെതിരെ തൊലിപ്പുറത്ത് എടുക്കുന്ന കുത്തിവയ്പ്, അതായത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ ആണ് പ്രധാനമായും നൽകുന്നത്. പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം എത്രയും വേഗം ആശുപത്രിയിലെത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാക്സിൻ എടുക്കണം. നിർദ്ദേശിക്കുന്ന ദിവസത്തിൽ തന്നെ വാക്സിൻ എടുക്കുകയും മുഴുവൻ ഡോസുകളും പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. കടിയേറ്റ ദിവസത്തിന് പുറമെ 3, 7, 28 ദിവസങ്ങളിലാണ് ഈ കുത്തിവയ്പ് ആവർത്തിക്കേണ്ടത്. തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവയ്പ് എല്ലാ സർക്കാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക്, ജനറൽ, ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും സൗജന്യമായി ലഭ്യമാണ്. പട്ടി, പൂച്ച, പശു തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്ക് മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതാണ്.
1: പേവിഷബാധ പ്രതിരോധം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രകാശധാര വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ ഈ പരിപാടിയിൽ എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം? ഡോക്ടർ ജിഷ്ണു മോഹൻ സംസാരിക്കുന്നു.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള 3ാം ഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് നാളെ. 27ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്.

0: പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: थैंक यू फ्रेंड्स, मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी. ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा.
0: തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെ പുറത്തുവിട്ട പുതിയ വീഡിയോ സന്ദേശത്തിൽ ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായി തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരീക്ഷാ രീതിയിലെ പരിഷ്കരണങ്ങൾ, ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള നടപടികൾ എന്നീ ആവശ്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇന്ന് CJP പ്രതിനിധി സംഘവുമായി വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംഘടന 3 പ്രധാന ആവശ്യങ്ങൾ മുന്നോട്ടുവച്ചെന്നും ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച

0: UPSSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ, IBPS, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കേന്ദ്ര സർക്കാരിന്റെ മന്ത്രാലയങ്ങളോ വകുപ്പുകളോ, ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അനുബന്ധ ഓഫീസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ ആദ്യ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി K.മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സിക്കിമിൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് അനീഷ് മോഹന്റെ മൃതദേഹം പാമ്പാടി പത്താഴക്കുഴി കൂരോത്തുപറമ്പിൽ വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം നടത്തും. ഗുജറാത്തിൽ കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്തെ 265 താലൂക്കുകളിൽ മഴ ലഭിച്ചു. മഴക്കെടുതിയിൽ 5 മരണം സ്ഥിരീകരിച്ചു. ഇതുവരെ 40,000-ൽ അധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം അസമിലും വെള്ളപ്പൊക്ക സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 115,000-ൽ അധികം ആളുകൾ അഭയം തേടി. 27-ാമത് കാർഗിൽ വിജയദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം തയ്യാറായി. 1999-ലെ കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകുന്നത്.
2: കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യയുടെ ചരിത്രപരമായ വിജയത്തെയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചതിന്റെയും സ്മരണ പുതുക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസ്. ലഡാക്കിൽ ഓപ്പറേഷൻ വിജയിലെ ധീരജവാന്മാരുടെ ത്യാഗത്തെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തെയും ഈ ദിനം ആചരിക്കും. ലാമുചിൻ വ്യൂ പോയിന്റ്, വിശ്വനാഥൻ സ്റ്റേഡിയം, കാർഗിൽ യുദ്ധ സ്മാരകം എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന വിവിധ അനുസ്മരണ പരിപാടികളിൽ സൈനികർ, രക്തസാക്ഷികളുടെ അടുത്ത ബന്ധുക്കൾ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. നാളെ ശ്രദ്ധാഞ്ജലി സമാരോഹിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന അദ്ദേഹം വെർച്വൽ വാക്ക് ത്രൂ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലൌലീന ബൊർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി.

0: ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1:00. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. അത്രമേൽ പ്രിയതരമായ കുറേ പാട്ടുകൾ ഗാനാസ്വാദകരായ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. ചില പാട്ടുകൾ നമ്മളെ ഗ്രഹാതുരമായ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ, ചിലത് ആഹ്ലാദ നിർഭരമായ നിമിഷങ്ങളിലൂടെയും വിഷാദമോഹമായ ജീവിത തലങ്ങളിലൂടെയും നമ്മെ ഒപ്പം നടത്തുന്നവയാകും. ഇഷ്ടഗാനങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്നുചെന്ന് നമ്മുടെ പ്രണയവും സ്നേഹവും സ്നേഹനിരാസങ്ങളും ദുഃഖവും വിരഹവും വേദനകളും ഒക്കെ തിരഞ്ഞെടുക്കാൻ ആരുടെയും മുന്നനുവാദം ആവശ്യമില്ല എന്നതാണ് ഒരു ഗാനാസ്വാദകന്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന്റെ

അലപിച്ച സുപ്രഭാതം എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരണമെന്ന് താൽപ്പര്യപ്പെടുന്നു. സ്നേഹത്തോടെ സതീഷ് കുമാർ, വൈഷ്ണവം, അരശുപറമ്പ്, നെടുമങ്ങാട്. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. 1973 പാറപ്പുറത്തിൻ്റെ കഥയെ അവലംബമാക്കി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത പണി തീരാത്ത വീട് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇത്. ഗാനരചന വയലാർ രാമവർമ്മ. മോഹനരാഗത്തിൽ എം എസ് വിശ്വനാഥൻ ചിട്ടപ്പെടുത്തിയ ഈ മനോഹര ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി നമുക്ക് ആരംഭിക്കാം.

0: അരശുപറമ്പ് നിന്നുള്ള സതീഷ് കുമാർ ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്.
1: കേൾക്കാം പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ.
2: അറിയാം അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്.
1: പങ്കുവയ്ക്കാം ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
0: രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. പൊട്ടിച്ചിരിക്കുന്ന നിമിഷങ്ങളെ, ചിത്രച്ചിറകുള്ള ശലഭങ്ങളെ എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാൻ ആവശ്യം അറിയിച്ചുകൊണ്ട് വന്ന കത്താണിത്. ഈ കത്തയച്ചത് പന്തളത്ത് നിന്നുള്ള ശ്രീലേഖയാണ്. കത്ത് നോക്കാം. പ്രിയപ്പെട്ട ആകാശവാണി, ആകാശവാണി പരിപാടിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് രഞ്ജിനി. ഞാൻ രഞ്ജിനിക്ക് കുറച്ച് ലതാരാജു പാടിയ പൊട്ടിച്ചിരിക്കുന്ന നിമിഷങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഗാനത്തിനായി

0: ശ്രീലേഖ എന്ന ശ്രോതാവ് പന്തളത്ത് നിന്നും ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: രഞ്ജിനി തുടരുകയാണ്. അടുത്ത കത്തയച്ചത് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നുള്ള ഡോക്ടർ ഗോവിന്ദൻ പുതുമനെയാണ്. കത്തിലെ വിശേഷങ്ങൾ കേൾക്കാം. സ്നേഹപൂർവ്വം രഞ്ജിനിക്ക്. രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. ചങ്ങാതി പൂച്ച എന്ന ചിത്രത്തിലെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ, ഔസേപ്പച്ചൻ സംഗീതം നൽകി, പി ജയചന്ദ്രൻ ആലപിച്ച ശരറാന്തൽ മിന്നി നിൽക്കും കണ്ണിലെന്താണ് എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ കാത്തിരിക്കുന്നു. സ്നേഹപൂർവ്വം ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഡോക്ടർ ഗോവിന്ദൻ പുതുമന പി ജയചന്ദ്രൻ്റെ ആരാധകനാണെന്ന് തോന്നുന്നു. പലപ്പോഴും പി ജയചന്ദ്രൻ പാടിയ ഗാനങ്ങളാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. 2007 SP മഹേഷ് സംവിധാനം ചെയ്ത ചങ്ങാതി പൂച്ച എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇത്. ഗിരീഷ് പുത്തഞ്ചേരി നൽകിയ വരികൾ സംഗീത സാന്ദ്രമാക്കിയത് ഔസേപ്പച്ചനാണ്. 4 മിനിറ്റും 3 സെക്കൻഡും ദൈർഘ്യമുള്ള ആ ഗാനം കേട്ടിട്ട് നമുക്ക് വേഗം മടങ്ങി വരാം.

0: കാഞ്ഞങ്ങാട് നിന്നുള്ള ഡോക്ടർ ഗോവിന്ദൻ പുതുമന രഞ്ജിനിയിലേക്ക് കത്തെഴുതി ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി അഭിമുഖം.
2: നമ്മള് ഓൾറെഡി ജോലിയിൽ 10-12 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അവരത് കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് കുറച്ച് കൂടും, കാരണം മസിൽ വർക്ക് ഉള്ളത് കൊണ്ട്. പക്ഷേ മെന്റലിയും കൂടെ നമ്മൾ സ്ട്രെസ്ഡ് ആയാൽ പിന്നെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന എല്ലാ ആഹാരവും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും.
1: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.
0: രഞ്ജിനിയിലെ അടുത്ത കത്ത് പി ലീല പാടിയ ഒരു ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നതാണ്. ഈ കത്ത് അയച്ചത് മലപ്പുറം പടപ്പറമ്പ് വറ്റല്ലൂർ നിന്നുള്ള കെ രാമചന്ദ്രൻ പിള്ള എന്ന ശ്രോതാവാണ്. കത്തിൽ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നമുക്ക് നോക്കാം. പ്രിയമുള്ള രഞ്ജിനിക്ക് ആഭിജാത്യം എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ, എ ടി ഉമർ ടീം ഒരുക്കി. പി ലീല ആലപിച്ച കല്യാണ കുരുവിക്ക് പുല്ലാനി പുരകെട്ടാൻ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷയോടെ കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ് വറ്റല്ലൂർ, മലപ്പുറം ജില്ല. പ്രിയ ശ്രോതാവ്, ഇഷ്ടഗാനത്തിന്റെ വിവരങ്ങളെല്ലാം തന്നെ കത്തിൽ കുറിച്ചിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ കൂടി പറയട്ടെ, ഗാനരചന

0: ഇപ്പോൾ കേട്ട ഗാനം രഞ്ജിനിയോട് ആവശ്യപ്പെട്ടത് മലപ്പുറം പടപ്പറമ്പ് നിന്നുള്ള കെ രാമചന്ദ്രൻ പിള്ളയാണ്.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: ഇന്നത്തെ രഞ്ജിനിയിൽ 4 കത്തുകൾ നമ്മൾ വായിച്ചു, 4 പാട്ടുകളും കേട്ടു. ഇനി 5-ാമത്തെ കത്തിലേക്ക് പോകാം. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആലപിച്ച ഒരു കവിതാഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന കത്താണിത്. കത്തയച്ചത് നൂറനാട് പുതുപ്പള്ളിക്കുളം വടക്ക് നിന്നുള്ള ശ്രീധരക്കുറുപ്പും ഹേമാവതി അമ്മയുമാണ്. നമസ്കാരം രഞ്ജിനി, ആകാശവാണി പരിപാടികൾ ഇപ്പോൾ പതിവായി കേൾക്കുന്നുണ്ട്. കായംകുളം FM വഴി ഇപ്പോൾ പരിപാടികൾ നല്ലതുപോലെ കേൾക്കാൻ കഴിയുന്നുണ്ട്. പുലർവട്ടം കേൾക്കാനാണ് എനിക്കും ഭാര്യയ്ക്കും കൂടുതൽ ഇഷ്ടം. ഞങ്ങൾ ഗൾഫ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിലായവരാണ്. ഓർമ്മച്ചെപ്പ്, ഗാനോപഹാരം ഇവയും ഇഷ്ടമാണ്. പണ്ടെപ്പോഴോ കേട്ടു മറന്ന രഞ്ജിനി പരിപാടി ഇപ്പോൾ വീണ്ടും കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുകയാണ്. മനസ്സിൽ എപ്പോഴെങ്കിലും കേൾക്കണമെന്ന് തോന്നുന്ന പാട്ടുകൾ രഞ്ജിനിയിലൂടെ ആരെങ്കിലും ആവശ്യപ്പെട്ട് കേൾക്കാൻ കഴിയുന്നു എന്നത് അതിശയവും ഒപ്പം സന്തോഷവുമാണ്. പോസ്റ്റ് കാർഡുകൾക്കൊക്കെ ഇപ്പോൾ വിഷമം നേരിടുന്നതുകൊണ്ട് രഞ്ജിനിയിലേക്ക് ഒരു കത്ത് എഴുതണം എന്ന് പലതവണ വിചാരിച്ചിട്ടും കഴിഞ്ഞില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ബാങ്കിൽ പോയ വഴിക്ക് പോസ്റ്റ് ഓഫീസിൽ കയറി 10 രൂപയ്ക്ക് പോസ്റ്റ് കാർഡ് വാങ്ങി. 20 പോസ്റ്റ് കാർഡ് കിട്ടി. ഇനി ഞങ്ങൾ രഞ്ജിനിയിലേക്ക് എഴുതും. ഇന്ന് ചോദിക്കുന്ന പാട്ട് മകൾക്ക് എന്ന സിനിമയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആലപിച്ച ഇടവമാസ പെരുമ്പറ എന്ന കവിതയാണ്. ഈ കവിത ഞങ്ങളുടെ മകൻ വിഷ്ണു എസ് കുറുപ്പ് അവൻ്റെ കോളേജ് ഡേക്ക് ചൊല്ലിയത് ഞങ്ങളിപ്പോഴും ഓർക്കുന്നു. അതുകൊണ്ടാണ് രഞ്ജിനിയിലേക്ക് ഈ കവിത ചോദിക്കുന്നത്. കേൾപ്പിക്കുമോ? തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഈ കത്ത് എഴുതിയത് ശ്രീധരചന്ദ്രക്കുറുപ്പ്, ഹേമാവതി അമ്മ എന്നിവർ നൂറനാട് പുതുപ്പള്ളിക്കുളം വടക്ക് നിന്നാണ്. 2005 ജയരാജ് സംവിധാനം ചെയ്ത മകൾക്ക് എന്ന ചിത്രത്തിനു വേണ്ടി അനിൽ പനച്ചൂരാൻ എഴുതി, രമേശ് നാരായണൻ ചിട്ടപ്പെടുത്തി, ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആലപിച്ച കവിത.

ഇപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് രഞ്ജിനിയിലേക്ക് കത്തയച്ചത് ശ്രീധരചന്ദ്രക്കുറുപ്പും ഹേമാവതിയും അമ്മയാണ്, നൂറനാട് പുതുപ്പള്ളിക്കുന്നത്ത് നിന്നും.

ആകാശവാണിയിലൂടെ ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി രഞ്ജിനിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 2 മണിവരെ.

സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. രഞ്ജിനി തുടരുകയാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി വി ദക്ഷിണമൂർത്തി ഈണം പകർന്ന ഒരു ഗാനമാണ് ഇനി. കായംകുളം എരുവ ഞാവക്കാട് നിന്നുള്ള വിജയൻപിള്ള അയച്ച കത്താണിത്. കത്ത് വായിക്കട്ടെ. രഞ്ജിനി, ഞാൻ കായംകുളം എരുവ ഞാവക്കാട് നിന്നും വിജയൻപിള്ളയാണ്. എൻ്റെ ഭാര്യ വനജ, മകൾ വിനീത, മകൻ വിജേഷ് വിജയൻ, മരുമക്കളായ മനോജ്, വിദ്യ, വിജേഷ്, ചെറുമക്കളായ അച്ചു, വിച്ചു, കിച്ചു, മാളു എന്നിവരും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ മിക്കവാറും എല്ലാ പരിപാടികളും മുടങ്ങാതെ കേൾക്കാറുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും രഞ്ജിനി മുടക്കാറില്ല. കത്തെഴുതാൻ മടിയായതുകൊണ്ട് അങ്ങനെ എഴുതാറില്ല. എൻ്റെ മകൻ വിജേഷിൻ്റെ ഇളയ മകനായ വിച്ചു എന്ന് വിളിക്കുന്ന വൈഷ്ണവിൻ്റെ 2-ാം പിറന്നാളാണ് ജൂലൈ 25-ാം തീയതി, ശനിയാഴ്ച. പിറന്നാൾ ദിവസം രാവിലെ എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി പാൽപ്പായസം വഴിപാട് കഴിപ്പിക്കും. വീട്ടിൽ ഉച്ചയ്ക്ക് സദ്യ ഒരുക്കുന്നുണ്ട്. അന്നേ ദിവസം വൈഷ്ണവിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു പാട്ട് രഞ്ജിനിയിലൂടെ കേൾപ്പിക്കണം. 3 പാട്ട് കുറിക്കാം. ഏതെങ്കിലും ഒന്ന് വൈഷ്ണവ് മോന് വേണ്ടി കേൾപ്പിക്കണം. അവനെ രഞ്ജിനിയിലൂടെ ആശംസയും പറയണം. തീർച്ചയായിട്ടും വൈഷ്ണവ് മോന് പിറന്നാൾ ആശംസകൾ രഞ്ജിനിയും അറിയിക്കുകയാണ്. 3 പാട്ടാണ് വിജയൻപിള്ള എന്ന ശ്രോതാവ് കുറിച്ചിട്ടുള്ളത്. അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ പുരുഷാന്തരങ്ങളെ മയിൽപ്പീലി ചുടിച്ച മഴമുകിൽ വർണ്ണ മണിവർണ്ണ, മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ, ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് ഇന്ന് പുരുഷാന്തരങ്ങളെ മയിൽപ്പീലി ചുടിച്ച എന്ന പാട്ട് കേട്ടാലോ. ഈ ഗാനം 1977 എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പുറത്തുവന്ന താലപ്പൊലി എന്ന ചിത്രത്തിലേതാണ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി, ഗായിക പി സുശീല. കേട്ടോളൂ പാട്ട്.

ഇന്നത്തെ രഞ്ജിനിയിലെ ആറാമത്തെ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ ഗാനം ആവശ്യപ്പെട്ടത് വിജയൻ പിള്ള കായംകുളം എരുവ ഞാവക്കാട് നിന്നുമാണ്.

രഞ്ജിനി തുടരുകയാണ്. അടുത്ത കത്ത് ചെങ്ങന്നൂർ നിന്നുള്ള ഗീതാകുമാരി എന്ന ശ്രോതാവ് അയച്ചതാണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക് ആകാശവാണിയുടെ ഇഷ്ടഗാന പരിപാടിയാണ് പ്രിയപ്പെട്ട രഞ്ജിനി. ശ്രോതാക്കളുടെ കത്തുകൾ പരിഗണിച്ച് ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പ്രിയ രഞ്ജിനിയുടെ അവതാരകർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി ഗാനത്തിലേക്ക് വരട്ടെ. പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് എനിക്ക് വേണ്ടത്. യേശുദാസും എസ് ജാനകി അമ്മയെ മനോഹരമായി ആലപിച്ച കൊഞ്ചിക്കരയല്ലേ എന്ന പാട്ടാണ് എനിക്ക് വേണ്ടത്. പാട്ട് കേൾപ്പിക്കാം. 1986 ഭദ്രന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഗീതാകുമാരി ചെങ്ങന്നൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിച്ചു തിരുമലയുടെ ഗാനവരികളും ഇളയരാജയുടെ സംഗീതവും യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ആ ഗാനം ഇതാ വരവായി രഞ്ജിനിയിലൂടെ.

0: ചെങ്ങന്നൂർ നിന്നുള്ള ഗീതാകുമാരി ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30-നും 3:30-നും വൈകുന്നേരം 4:30-നും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:10-ന് കോട്ടയം ജില്ലാ വൃത്താന്തം, 6:50-നുള്ള വയലും വീടും പരിപാടിയിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം എന്ന വിഷയത്തിൽ ഡോക്ടർ ടി കെ അനികുമാരിയുമായി അഭിമുഖം. രാത്രി 8:00-ന് കുഞ്ഞമ്മയും കൂട്ടുകാരും എന്ന നാടകത്തിന്റെ രണ്ടാം ഭാഗം കേൾക്കാം.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30-നും ഞായർ ഉച്ചയ്ക്ക് 2:30-നും.
0: രഞ്ജിനിലെ അടുത്ത കത്ത് വായിക്കാം. മാരാരിക്കുളത്ത് നിന്നുള്ള ഗിരീഷ് കുമാർ അയച്ചതാണിത്. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ഗിരീഷ് കുമാർ. സ്ഥലം മാരാരിക്കുളം, പ്രീതിക്കുളങ്ങരയിലാണ്. ചലച്ചിത്ര ഗാനങ്ങളുടെയും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന ചലച്ചിത്രാധിഷ്ഠിത പരിപാടികളുടെയും ശ്രോതാവാണ് ഞാൻ. ഞങ്ങളുടെ നാട്ടിലുള്ള സർവോദയപുരത്തും ഓമനപ്പുഴയിലും കാട്ടൂർ കിഴക്കും ഒക്കെ റേഡിയോയെ സ്നേഹിക്കുന്ന നിരവധി ശ്രോതാക്കൾ ഇപ്പോഴുമുണ്ട്. പാതിരപ്പള്ളിയിൽ നിന്ന് രഞ്ജിനിയിലേക്ക് സ്ഥിരമായി കത്ത് എഴുതുന്നവരുണ്ടല്ലോ. എനിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ മനസ്സിരുത്തി കേൾക്കാനും അതിലെ സാഹിത്യം കണ്ടുപിടിക്കാനും വലിയ ഇഷ്ടമാണ്. കൂടാതെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പുരുഷ ഗായകരും അതുപോലെ വനിതാ ഗായകരും പാടിയതുണ്ടല്ലോ, അതിൽ രണ്ടു പേരും പാടിയിരിക്കുകയോ അല്ലെങ്കിൽ നല്ല സ്റ്റൈൽ ഭാവം ഒക്കെയാണ് ഇത് കേട്ടിരിക്കാൻ. വിധി എന്ന ചിത്രത്തിൽ അമൃതം പകർന്ന രാത്രി എന്ന ഗാനം യേശുദാസും എസ് ജാനകിയും വെവ്വേറെ പാടിയിട്ടുണ്ട്. അതിൽ യേശുദാസ് പാടിയ ഗാനമാണ് എപ്പോഴും കേൾപ്പിക്കുന്നത്. എസ് ജാനകി പാടിയ പാട്ട് രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരുമോ? പ്രതീക്ഷയോടെ ഗിരീഷ് കുമാർ, മാരാരിക്കുളം. പാട്ട് കേൾപ്പിക്കാം. പി ഭാസ്കറിന്റെ ഗാനരചന, ലക്ഷ്മികാന്ത് പ്യാരലാലിന്റെ സംഗീത സംവിധാനം. എസ് ജാനകിയും ഗായക സംഘവും പാടിയ ഗാനമാണ്. എ സലാമിന്റെ സംവിധാനത്തിൽ പ്രദർശനത്തിന് വന്ന അന്യഭാഷ മൊഴിമാറ്റ ചിത്രമായിരുന്നു വിധി. 1968-ലാണ് ഈ ചിത്രം കേരളത്തിൽ പ്രദർശനത്തിനെത്തിയത്. ചിത്രത്തിലെ ആ ഗാനം ഇന്നത്തെ രഞ്ജിനിയിലെ 8-ാമത്തെ ഗാനമായി നമുക്ക് ആസ്വദിക്കാം.

മാരാരിക്കുളത്ത് നിന്നുള്ള ഗിരീഷ് കുമാർ എന്ന ശ്രോതാവ് ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രഞ്ജിനി തുടരുകയാണ് അടുത്ത കത്തിലേക്ക്. ഈ കത്തയച്ചത് മുതുകുളത്ത് നിന്നുള്ള ആർ ദിലീപാണ്. എത്രയും പ്രിയമുള്ള രഞ്ജിനിക്ക്, ഞാൻ രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും രഞ്ജിനി മുടക്കാറില്ല. 3 റേഡിയോയുണ്ട് വീട്ടിൽ. ഇന്നെനിക്ക് കേൾക്കേണ്ടത് എസ് ജാനകി പാടിയ നിദ്രതൻ നീരാഴി നീന്തി കടന്നപ്പോൾ എന്ന പാട്ടാണ്. ഈ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു എന്നാണ് മുതുകുളത്ത് നിന്നുള്ള ആർ ദിലീപ് പറഞ്ഞിരിക്കുന്നത്. ആ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്, ഗായിക എസ് ജാനകി. 1966 SS രാജൻ സംവിധാനം ചെയ്ത പകൽ കിനാവ് എന്ന ചിത്രത്തിലെ ഗാനം.

0: ആർ ദിലീപ് എന്ന ശ്രോതാവ് മുതുകുളത്ത് നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ
1: കേട്ടത്.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: രഞ്ജിനിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചത് ഹരിപ്പാട് നിന്നുള്ള രാജൻ എന്ന ശ്രോതാവാണ്. ഈ ഗാനത്തിന് വേണ്ടി രണ്ട് കത്തുകളാണ് രാജൻ അയച്ചിരിക്കുന്നത്. അതും പോസ്റ്റ് കവറിൽ 5 രൂപ വീതം സ്റ്റാമ്പുകളൊക്കെ ഒട്ടിച്ച്. കത്ത് വായിക്കാം. ഞാൻ കല്ലോനിയുടെ കരയിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെടുന്നു. ചിത്രം പ്രേതങ്ങളുടെ താഴ്വര. ഈ ഗാനം കേൾപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. പി വേണുവിന്റെ സംവിധാനത്തിൽ 1973 പുറത്തുവന്ന പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിത്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനവരികളും ജി ദേവരാജന്റെ സംഗീത സംവിധാനവും.

0: രാജൻ എന്ന ശ്രോതാവ് ഹരിപ്പാട് നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം.

0: പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ കുറിച്ചോളൂ: 9495964311. മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496569321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനിയിൽ ഒരു കത്ത് കൂടി വായിക്കാം. അതായത് ഈ 11-ാമത്തെ ഗാനത്തിന് വേണ്ടി വന്ന കത്ത്. കത്തയച്ച് പാട്ടിനായി കാത്തിരിക്കുന്നത് വയനാട് വാളവയിൽ നിന്നുള്ള മിനി വി എസ് ആണ്. പ്രിയമുള്ള രഞ്ജിനിക്ക് സ്നേഹത്തോടെ, അതിലുപരി നിരാശയില്ലാതെ രഞ്ജിനിയിലേക്ക് വീണ്ടും എഴുതുകയാണ്. എന്തെന്നാൽ 2 ആഴ്ച മുമ്പ് ഞാനൊരു ഗാനത്തിനായി ഒരു കത്ത് പോസ്റ്റ് ചെയ്ത് പ്രതീക്ഷയോടെ ശനിയാഴ്ചകളെ ഓർത്ത് കാത്തിരുന്നു. കാരണം ശനിയാഴ്ച ആയിരുന്നു എനിക്ക് കേൾക്കാൻ സമയം കിട്ടുന്നത്. പക്ഷേ ആ കത്ത് കേൾപ്പിച്ചില്ല. പക്ഷേ ഇന്നെനിക്ക് ഒരു പാട്ട് വേണം. ചന്ദനച്ചോല എന്ന സിനിമയിലെ ഹൃദയം മറന്നു നാണയത്തൊട്ടിൻ്റെ കിലുകിലാ ശബ്ദത്തിൽ സ്നേഹബന്ധം, ആ സ്നേഹബന്ധം എന്ന ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മിനി വി എസ്, വാളവയൽ, വയനാട് ജില്ല. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. 1975 ജെ സി സംവിധാനം ചെയ്ത ചന്ദനച്ചോല എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. ഗാനത്തിൻ്റെ സാഹിത്യം മൂപ്പത്ത് രാമചന്ദ്രനാണ്. ഈണം കെ ജെ ജോയ്, ആലാപനം യേശുദാസ്. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു ഗാനം കേൾക്കാം.

വയനാട് വാളവയിൽ നിന്നുള്ള മിനി വി എസ് ആവശ്യപ്പെട്ട ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തുകളയച്ച് ഇന്നത്തെ രഞ്ജിനിയുടെ ഭാഗമായവർക്കും ഇതുവരെ പരിപാടി കേട്ടിരുന്നവർക്കും നന്ദി പറയുന്നു. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ സന്തോഷത്തിലും സങ്കടങ്ങളിലും ഇഷ്ടങ്ങളിലും ഓർമ്മകളിലും ഒക്കെ ഇടം പിടിച്ച ഗാനങ്ങൾ കേൾക്കാൻ രഞ്ജിനിയിലേക്ക് എഴുതുക. വിലാസം കുറിച്ചോളൂ: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട് പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 14. രഞ്ജിനിയുമായി ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യകോട്. രഞ്ജിനി വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി. ഐ എം അനുജ കുമാർ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്.

0: media handles. DCP Central Delhi also informed that in line with the government's commitment to combat paper leaks and irregularities in various competitive exams, the Delhi police has formed a special task force within the crime branch. Leader of the opposition in the Lok Sabha, Rahul Gandhi, in a press conference in New Delhi today, demanded the removal of Education Minister Dharmendra Pradhan from the cabinet. The Congress leader also demanded that those allegedly responsible for the assault on students during the protest should be held accountable. West Bengal Chief Minister Shubhendu Adhikari has strongly condemned the alleged attack on journalists during a rally organized by several left organizations at Central Kolkata yesterday in protest against the NEET question leak. He said those responsible would face strict action. Making a statement in the State Assembly today, the Chief Minister said 7 cases have already been registered in connection with the incident and around 70 people have been identified. He said the accused have been booked under the state's newly enforced law. This is Akashwani giving you the news. For quick news updates round the clock, follow us on X handle at AIR News Alerts. And for details of these stories and more, log on to our website www.newsonair.gov.in and download the News on AIR app. In Ladakh, 2-day commemorative events marking the 27th Kargil Vijay Devas began today at Dras. Kargil Vijay Devas is celebrated on the 26th of July every year to mark the nation's victory over Pakistan in Operation Vijay during the 1999 Kargil War. The Yudh Sansmaran program was held at Lamuchin Viewpoint. The celebrations will continue today with Vijay Bhoj and the Shaurya Sandhya ceremony. More from our correspondent.
1: The Kargil War Memorial at Dras is wearing a festive yet solemn look as preparations for the 27th Kargil Vijay Diwas celebration have been completed. The 2-day commemorative event begins today, while tomorrow Honorable Raksha Mantri Rajnath Singh will lead the nation in paying homage to the martyrs of Operation Vijay. The celebration stands as a tribute to the unmatched valor, courage and supreme sacrifice of the Indian Armed Force during the 1999 Kargil War. For Akashwani News, Zanad Ali from Kargil.
0: Vice President C.P. Radhakrishnan today stressed that every day, every hour, every minute and every second spent in the House should be used to strengthen democracy. Mr. Radhakrishnan was addressing the inaugural ceremony of the 2-day orientation cum training program for the newly elected and nominated members of the Rajya Sabha in New Delhi.
2: I always say in the House, debates, discussions and even disruptions, it must be always lead to a final decision. Without decision, no country can move forward. Without decision, no government can function. So decision is required. If you delay also, the right decision also becomes sometimes wrong decision, or that becomes no decision. This is where we need to have knowledge of the rules and procedures of the House towards contributing effectively through debates.
0: Lok Sabha Speaker Om Birla today paid floral tributes to former Lok Sabha Speaker Somnath Chatterjee on his birth anniversary. On the occasion, members of Parliament, former members of Parliament and other dignitaries also paid floral tributes to Somnath Chatterjee. Prime Minister Narendra Modi will interact with the participants of Viksit Vibrant Village Programme 2026 tomorrow through video conferencing. Over 400 youth participants representing every state and union territory will interact with the Prime Minister. The sacred city of Puri in Odisha is set to witness one of the most magnificent rituals of the annual Rath Yatra this evening, as Lord Jagannath, Lord Balbhadra and Devi Subhadra will be adorned in the resplendent Suna Besha or golden attire. Lakhs of devotees from the country and abroad are expected to gather along the grand road to witness this magnificent spiritual spectacle. We have a report.
3: The holy city of Puri is immersed in an atmosphere of profound devotion and festivity as the revered Suna Besa or the golden attire of Lord Jagannath, Lord Balabhadra and Devi Subhadra will be ceremonially observed this evening atop their majestic chariots stationed on the Grand Road. During this time honored ritual, the Shivling deities will be adorned with around 208 kilograms of traditional ornaments comprising gold and other precious materials, symbolizing divine majesty, prosperity and universal benevolence. Elaborate security arrangements and extensive pilgrim facilitation measures have been put in place to ensure the smooth conduct of the occasion, which is expected to draw millions of devotees from across India and abroad. Prakash Das for Akashvani News.
0: Dev Shayani Ashadhi Ekadashi, one of the most sacred observances dedicated to Lord Vishnu, is being observed today. Prime Minister Narendra Modi extended his greetings to the citizens on the sacred occasion. On to sports. In men's cricket, India will take on hosts Zimbabwe in the second T20 international of this three-match series at Harare today. The match will begin at 4:30 p.m. in the afternoon. The visitors took 1-0 lead in the game after a dominant 7-wicket win in the opening match on Thursday. In squash, India's Anahat Singh created history by reaching the women's singles final of the World Junior Championships after defeating Egypt's Barb Sameh 3-1 in the semi-final at Ontario in Canada. The 18-year-old became the second Indian player to enter the final of the prestigious junior tournament after veteran Joshna Chinnappa achieved the feat in 2005. Anahat will now face Egypt's Rukaiya Salem in the title clash at the same venue tonight. The match is expected to begin at around 10:30 p.m. Indian Standard Time. India opened its medal tally at the 2026 Commonwealth Games in Glasgow last night after a para-athlete, Chandu Kumar, clinched the bronze medal in the men's heavyweight para-powerlifting. Prime Minister Narendra Modi congratulated the para-athlete on the feat. And now, before we end the bulletin, the headlines once again. Flood situation in Assam remains critical as death toll reaches 61. Over 1 lakh people take shelter in relief camps. Prime Minister Narendra Modi assures all possible assistance. Rescue and relief operations in full swing in rain-hit Gujarat. Over 40,000 people evacuated. Sri Amarnath Yatra and Sri Mata Vaishno Devi Yatra in Jammu and Kashmir resume after remaining suspended for 6 days due to inclement weather. Government to hold third round of talks with CJP delegation on exam reforms and paper leak prevention measures this afternoon. Madhya Pradesh High Court designates 4 special fast-track courts for trial of cases relating to paper leak and related irregularities. And in men's cricket, India to take on hosts Zimbabwe in second T20 at Harare this afternoon. And with that, we end the midday news.
4: Agashivani.
5: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം 1-ാം ഭാഗം. ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. കുടത്തിലെ വിളക്ക് 1-ാം ഭാഗം.
6: എന്താണോ ഗോവിന്ദ, രാവിലെ ഇരുന്ന് കൂരയുടെ കഴുക്കോൽ എണ്ണുകയാണോ?
7: ആ കേശവിളയോ, ഇരിക്കെ, താനിപ്പോ വരുമെന്ന് വിചാരിച്ചേയില്ല.
6: ആ ഓർക്കാപ്പുറത്ത് വന്ന് കയറുന്നതല്ലേ ഒരു രസം, അതും കേൾക്കാൻ സുഖമുള്ള വാർത്തയുമായിട്ട്. അല്ല, താൻ തനിച്ചിരുന്ന് കരയുകയാണോ?
7: തനിച്ചിരുന്നേ ഞാൻ എന്നും കരഞ്ഞിട്ടുള്ളൂ.
6: കരയേണ്ട കാലത്ത് തൻ്റെ ഇടമായി കണ്ണീരടക്കിയിട്ട് ഒരു കര പിടിക്കാൻ നേരത്താണോ ഈ ദുർലക്ഷണം?
7: സ്വസ്ഥത എനിക്ക് വിധിച്ചിട്ടില്ല ചങ്ങാതി.
6: ഓ, കാളയോടോ ഈ പരവേശം. ആ പിന്നെ ഞാനിപ്പോൾ വന്നത് എന്തിനെന്നറിയാമോ?
7: എന്താ?
6: ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരിടത്ത് പോയി, മടങ്ങി വന്നതോ ഒന്നിനു പകരം 2 കാര്യം സാധിച്ചിട്ട്.
7: ഹനുമാന്റെ അവതാരമല്ലേ, അത്ഭുതമില്ല?
6: ആ മാധവിക്കൊരാൾത്തരമുണ്ട്, ഇങ്ങോട്ട് വന്നാൽ പയ്യനെയും അയാളുടെ വീട്ടുകാരെയും കാണാം എന്നൊരു സ്നേഹിതന് എനിക്ക് എഴുതി. അറിഞ്ഞ പാടെ ഞാനങ്ങെത്തി. തിരക്കിയപ്പോഴോ എല്ലാം കൊണ്ടും നമുക്ക് പറ്റിയ ബന്ധം. ഇനി അവർക്ക് ഇവിടം വരെ ഒന്ന് വരണം, വാക്കുറപ്പിക്കണം, അത്രയേ വേണ്ടു. അങ്ങനെ അംഗം കണ്ടു. ഇനി താളി ഒടിച്ചത് കേൾക്കണ്ടേ?
7: ആ പറയൂ.
6: ഇങ്ങോട്ട് മടങ്ങും മുമ്പ് അന്നാട്ടിലെ വലിയൊരു മില്ലുടമസ്ഥനെ വശാലൊന്ന് കാണാനെത്തു. ആരാണെന്ന് പുള്ളി? നമ്മുടെ പഴയ ക്ലാസ്മേറ്റ് ഇല്ലേ, ആ കാലിഞ്ഞുണ്ടി നല്ല മുത്തു ചെട്ടിയാർ. ഓ, ആളറിയാത്ത താമസം അയാൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പണ്ടത്തേടവും ഭിന്നത്തേടവും വിസ്തരിച്ച് വിസ്തരിച്ച് ഒരു ദിവസം അവിടെ അങ്ങതും കൂടി. നമ്മുടെ രാഘവനെ തൽക്കാലം ഒരു ഹെൽപ്പറായിട്ട് എടുത്തുകൊള്ളാമെന്ന് അയാൾ ഏറ്റു. ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നാലുടനെ ഭേദപ്പെട്ട ഒരു പണിയും കൊടുക്കും. എന്താ താൻ എന്താ ഇങ്ങനെ അറവുറ്റുപോലിരിക്കുന്നത്? കേൾക്കേണ്ടത് കേട്ടിട്ടും.
7: കേട്ടത് മനസ്സിൽ കയറണ്ടേ?
6: ആ കയറാതിരിക്കാൻ ഇപ്പൊ എന്തുണ്ടായി?
7: അത് പറഞ്ഞ താൻ ദുഃഖിക്കും.
6: ഓഹോ, അതെനിക്ക് പുത്തരിയാണോ ചങ്ങാതി?
7: ഇത്രകാലം എനിക്ക് വേണ്ടി കുരിശ് ചുമന്നത് പോരെ.
6: ഞാൻ എന്നും എന്റെ കുരിശേ ചുമന്നിട്ടുള്ളൂ. ആ അത് കളയും, ഉള്ള കാര്യം പറയും.
7: താൻ ചന്ദ്രനെ കണ്ടോ?
6: ഇല്ല. ആ അവൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞു. എന്നെ തിരക്കി 4-5 ദിവസം വീട്ടിലും ചെന്നിരുന്നു.
7: അവൻ ഇത്തവണ വന്നിട്ട് വീട്ടിലങ്ങനെ തങ്ങിയിട്ടേ ഇല്ല. എന്നോടൊരു അക്ഷര ഉരിയാടിയിട്ടില്ല.
6: പാർവതിയോടും ഒന്നും അവൻ പറഞ്ഞില്ലേ?
7: എങ്കിൽ ഞാൻ അറിയില്ലേ.
6: ഓ, ഈ നിസാര കാര്യം കൊണ്ടാണോ താൻ കുരങ്ങി ചത്ത കാക്കാനെ പോലെ അന്തം വിട്ടിരിക്കുന്നത്?
7: എടോ, ജീവിതത്തിൽ ആദ്യമാണ് ഈ നിലയിൽ അവനെ കാണുന്നത്. തനിക്കറിയാമല്ലോ നൊന്ത് നൊന്ത് തഴമ്പിച്ചവനാ ഞാൻ. പക്ഷേ അവനൊരു ജലദോഷം വന്നാൽ മതി, ഞാൻ ആകെ തളർന്നു പോകും.
6: ആ ഞാൻ ചന്ദ്രനെ ഒന്ന് കാണട്ടെ. എൻ്റെ അടുത്ത് അവൻ ഇന്ന് വരെ ഒന്നും ഒളിച്ചിട്ടില്ല.
7: എന്തെങ്കിലും ഒന്ന് ചോദിക്കണമെന്ന് പറയാൻ പോലും എനിക്ക് ധൈര്യമില്ല.
6: ആട്ടെ, നമുക്ക് പിന്നീട് കാണാം.
4: ഇനിയെങ്കിലും എഴുന്നേറ്റ് വല്ലതും കഴിക്കരുതോ? നേരം കുറച്ചേറെ ആയില്ലേ?
7: ഞാൻ കഴിച്ചില്ലെങ്കിൽ ആർക്കാ ചേതം?
4: മറ്റുള്ളവർക്ക്?
7: ഓ, ശല്യം ചെയ്യാതൊന്ന് പോകുമോ? മുമ്പിന്ന്
4: കഞ്ഞി ഇങ്ങോട്ട് കൊണ്ടുവരാന്ന്.
7: എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു.

0: എന്നിട്ട് ഇനിയും ചെയ്തു തീർക്കാനുണ്ട് പോലും.
1: ചെയ്ത കൃഷിക്ക് എന്ത് പറ്റി? അതിനൊരു ദോഷവും കണ്ണുള്ള ദൈവം വരുത്തൂല.
0: ഒന്നും പറ്റിയില്ല അല്ലേ? ചന്ദ്രൻ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി, അവനെ നീ ശ്രദ്ധിച്ചില്ലേ? അവനെന്താ മുമ്പെങ്ങുമില്ലാത്തൊരു വാട്ടവും വല്ലായ്മയും, ഒരുമാതിരി ഒരു ശൂന്യം പിടിച്ച മട്ട്.
1: അവൻ പറയാതെ എങ്ങനെ അറിയാനാ?
0: അല്ലെങ്കിൽ തന്നെ നീ എന്തിനാതറിയുന്നു? അടെ, വല്ലായ്മ ഉണ്ടെന്നെങ്കിലും തോന്നിയോ?
1: എന്റെ മുഖത്ത് കണ്ണില്ലേ, ചന്ദ്രൻ വന്ന ദിവസം തന്നെ എനിക്ക് തോന്നി അവന്റെ ഉള്ളിൽ എന്തോ പുകയുന്നുണ്ടെന്ന്.
0: ആശ്വാസമായി, വലിയ മിടുക്കി തന്നെ.
1: ഒരമ്മയ്ക്ക് അതറിയാൻ മിടുക്കൊന്നും വേണ്ട.
0: അമ്മയാണെങ്കിൽ അതിനപ്പുറവും ഇതിനകം അറിയുമായിരുന്നു.
1: ഈ പഴി എത്ര കൊല്ലമായി കേട്ടു തുടങ്ങിയിട്ട് എന്തു വേണേ പറഞ്ഞോളണം. മനുഷ്യർക്ക് ബോധ്യമായില്ലെങ്കിൽ വേണ്ട, ഈശ്വരൻ അറിഞ്ഞാ മതി.
0: അതാ ഞാനും പറയുന്നത്, ഈശ്വരനെ മറക്കരുത്.
1: ആരും ആരും അത് ചെയ്യരുത്. ഞാൻ ചോദിച്ചിട്ടൊരക്ഷരം അവന് ഉരിയാടിയിട്ട് വേണ്ടേ? മുമ്പൊക്കെ തീ ഊതുന്ന അടുപ്പിന്റെ അടുത്ത് വന്നിരുന്ന് നാടായ നാട്ടിലെ വിശേഷങ്ങളെല്ലാം രസം പിടിച്ച് പറഞ്ഞു കേൾപ്പിക്കുന്ന അവന് ഇപ്പൊ എന്റെ അടുത്ത് വരാൻ പോലും മടിയാണ്. ഇത്തവണ വന്നിട്ട് എന്റെ കുട്ടിക്ക് അങ്ങനെ തോന്നുന്നു. എന്റെ കർമ്മം, അവന്റെ കുറ്റമല്ല.
0: ചോദിക്കാൻ വേണ്ടി ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. അറിയണമെന്ന ആശ വേണം ചോദിക്കുന്നവർക്ക്.
1: ആശയുള്ളവർക്ക് ചോദിച്ചുകൂടായിരുന്നോ?
0: എന്തുകൊണ്ടോ എന്തുകൊണ്ടോ എന്തോ എനിക്ക് അവനോട് ചോദിക്കാൻ ഒരു അറപ്പ്, ഒരു വിമിഷ്ടം, ഒരു ഭീതി. എന്നല്ല, എന്നും അങ്ങനെ തന്നെ. ആ മുഖമൊന്ന് കറുത്താൽ, ആ കണ്ണൊന്ന് കലങ്ങിയാൽ, സ്വരമൊന്ന് പരുഷമായാൽ എന്തിന്? അവൻ ഒരു ദിവസം എന്നോട് മിണ്ടാതിരുന്നാൽ മതി, എനിക്കൊരു തഞ്ചവുമില്ല. പിന്നെ ഈ രണ്ടു മൂന്ന് ദിവസമായി പലപ്പോഴും ഞാൻ ആഞ്ഞിട്ടുണ്ട് ഒന്ന് സംസാരിക്കാൻ. പക്ഷേ ആ തളർന്ന മുഖത്ത് നോക്കുമ്പോൾ ഞാൻ എന്തെല്ലാമോ ഓർമ്മിച്ചു പോകും.
1: അവനോട് ചോദിക്കാൻ ഇത്ര വിഷമിക്കുന്നത് എന്തിനാ? ഇത്ര നല്ല പ്രകൃതമുള്ള കുട്ടികളുണ്ടോ? വയസ്സ് 25 കളിയും ചിരിയും മാത്രമേ ഉള്ളൂ. ജോലി കിട്ടി ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ തന്നെ വിളമ്പിക്കൊടുത്ത് അടുത്തിരിക്കണം. എൻ്റെ അടുത്ത് കിടന്നാലേ അവന് ഉറക്കം വരൂ. എന്നിട്ടിപ്പോ ഇങ്ങനെ ബാധോപദ്രവം പിടിച്ചതുപോലെ. എന്റെ ഈശ്വര, എന്തു പറ്റിയോ എന്റെ കുഞ്ഞിന്?
0: കേശവപിള്ള അവനോട് സംസാരിക്കാമെന്ന് ഏറ്റിട്ടാ ഇപ്പൊ ഇവിടുന്ന് പോയത്. അയാളെ അവന് വലിയ ജീവനാ, എല്ലാം വിട്ട് പറയും.
1: അച്ഛൻ തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത്. അവൻ എന്തെങ്കിലും ഒളിക്കുവോ അച്ഛൻ്റെ അടുത്ത്?
0: ഞാൻ വിചാരിച്ചതേ. അല്ല, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചോദിച്ചേക്കാം. അല്ല, അതിനെനിക്ക് ആരുടെയെങ്കിലും ശുപാർശ വേണോ? ഞാൻ ചോദിക്കും, അവൻ പറയും. ഇത്ര നാളും വളർത്തി ഇപ്പരൂപമാക്കിയ ഞാനെന്തിനു പേടിക്കണം?
1: ആര് പറഞ്ഞു പേടിക്കണമെന്ന്?
0: അതെല്ലാം ഞാൻ എൻ്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോളാം. നീ വയ്ക്കുമോ നിന്റെ പാട്ടിന്?
1: എന്തായാലും വേണ്ടില്ല എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടാൽ മതിയായിരുന്നു.
0: ആരാടാത്? ചന്ദ്രനാണോ?
2: അല്ല.
0: ആരാ ഇവിടുത്തെ വായി നോക്കിയോ? ഇവിടെ വാ, കഴിക്കാൻ നേരമായപ്പോ ഇങ്ങ എത്തി അല്ലേ. ഊര് ചുറ്റി വലത്തും കഴിഞ്ഞ് എന്താടാ ഒന്നും മിണ്ടാത്തത്?
2: അതിനും വന്നോടൊന്ന് പറഞ്ഞാ വരൂല.
0: പിന്നെന്തോന്നാ, വായു ഭക്ഷണം കഴിക്കുമോ?
2: അതെന്തിനും മറ്റുള്ളവർ അറിയുന്നേ.
0: നോക്കെ, നിന്റെ തറുതലയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട.
2: എടുക്കേണ്ടി വന്നാലേ എടുക്കൂ, വഴിയേ കയറി ആരും പറയാൻ വന്നില്ലല്ലോ.
0: ജാതകദോഷം, ആ ചന്ദ്രൻ അങ്ങനെയും ഈ നിഷേധി ഇങ്ങനെയും.
2: പിന്നെ ഒന്ന് പറഞ്ഞേക്കാം, ഈ നിഷേധിയുടെ കാര്യം പറയുമ്പോ ആ പൊന്നുമോന്റെ കാര്യം പറഞ്ഞേക്കരുത്. ആ കേമച്ചാരുടെ വലിപ്പം വർണ്ണിക്കുമ്പോ ഈ മോശക്കാരനെ അങ്ങ് വിട്ടേക്കണം. ഓർമ്മയായപ്പോ തൊട്ട് കേട്ടോണ്ടിരിക്കുകയാണ് ഈ ത്രാസിലിട്ട് തൂക്കി ആളെ കൊച്ചാക്കുന്ന വർത്തമാനം.
0: നീയാണോടാ ഞാൻ എന്ത് വേണമെന്ന് ഗുണദോഷിക്കാൻ?
2: അയ്യോ, ഗുണദോഷിക്കാനോ? ഞാനോ? അതിനിവിടെ വേറെ ആളില്ലേ? ഞാൻ എന്റെ കാര്യം പറഞ്ഞെന്ന് മാത്രം.
0: വിവരവും വകതിരിവും ഇല്ലാത്ത ഈ മുട്ടാളിനെ കൊണ്ട് വേണമല്ലോ ഭഗവാനെ എന്റെ തലതെറിച്ചാൽ ആ പാവത്തിന് കഴിഞ്ഞുകൂടാൻ. എടാ താൻ തോന്നി, ഒരു നിമിഷമെങ്കിലും നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
2: എനിക്കാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവർക്ക്.
0: ഇറങ്ങിപ്പോടാ, നിന്നുകൊണ്ട് എഴുന്നേറി തരം പറയാതെ പിറപ്പിച്ച് വളർത്തിയവരെ പറ്റി കൂറും കരുണയും ഇല്ലാത്ത ആഭാസൻ നിന്നെ കണ്ടാ പിന്നൊന്ന്.
2: നിൽക്കാൻ പറഞ്ഞാ പോലും ഞാൻ ഇവിടെ നിൽക്കാൻ പോണില്ല. കാണാൻ ഇഷ്ടമില്ലാത്തവരെ ഞാൻ എന്തിനാ ശല്യപ്പെടുത്തുന്നേ? കാണാൻ കൊള്ളാവുന്ന മക്കൾ ഉണ്ടല്ലോ വേറെ, സാക്ഷാൽ ഭാര്യയുടെ മക്കൾ. ഞാൻ എങ്ങനെയോ ജനിച്ചു പോയെന്നല്ലേ ഉള്ളൂ.
0: നീ ഇനി കമാന്നൊരക്ഷരം മിണ്ടിപ്പോര്.
2: ഇനി ഞാൻ മിണ്ടിപ്പോയാൽ നാക്കിന്ന് വീഴുന്നെന്തെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല.
0: കഷ്ടപ്പെട്ട് മൂന്ന് നേരവും

0: വയറ്റിനതൊന്ന് പോറ്റുന്നതിന്റെ കൂലി.
1: അയ്യോ, അത് വേണ്ടായിരുന്നല്ലോ. കൊച്ചിലേ തന്നെ കഥ കഴിച്ചുകൂടായിരുന്നോ? ഇനിയിപ്പോ ഒന്നേ പറ്റൂ. കഷ്ടപ്പെട്ട് പുന്നാര മക്കളെ വളർത്തി പേക്കോലം തിരിഞ്ഞ എന്റെ തള്ളയില്ലേ ഇവിടത്തെ വേലക്കാരി, ആ സ്ത്രീക്ക് കൊടുക്കാനുള്ള കൂലിയിൽ പറ്റെഴുതിക്കൊണ്ടാ മതി എനിക്ക് തരുന്ന ചോറ്. ദാ കാണാൻ കൊതിച്ചപ്പ തന്നെ എത്തിയല്ലോ വിരവേറില്ലാത്ത മകൻ.
0: ചന്ദ്രനാണോ?
2: അതെ.
0: ഇങ്ങോട്ടൊന്ന് വാകുഞ്ഞേ, കേട്ടില്ലേ ആ പിഴയാളിയുടെ വർത്തമാനം?
2: ആ കേട്ടു.
0: നീ കേട്ടത് എത്രയോ ഭേദം. നീ വരും മുമ്പ് അത്തം മാടി പുലമ്പിയതോർക്കുമ്പോ നീ എന്താ ഒന്നും മിണ്ടാത്തത്?
2: അവൻ തോന്നുന്നത് നേരെ പറയും, ശരിയായാലും തെറ്റായാലും.
0: ഏ, നീ എന്താ ചന്ദ്രായി പറയുന്നത്?
2: രാഘവനെ പറ്റി എനിക്ക് ഇന്നുള്ള അഭിപ്രായം.
0: എന്നുവെച്ചാ?
2: ഇഷ്ടവും ഇഷ്ടക്കേടും അവൻ മറച്ചു വെച്ച് പെരുമാറുകയില്ല.
0: ഹോ, സ്വൈരം കെടുത്താനാണോ നിന്റെയും ഭാവം? നീ ഉപദേശിച്ച് നന്നാക്കേണ്ട ഗുരുത്വദോഷിക്ക് ഹേണിചാരി കൊടുക്കുകയാണോ?
2: ഇത്ര നാൾ ഉപദേശിച്ച ഞാനാണ് മടയൻ. ഞാൻ ആര് ഉപദേശിക്കാൻ? അവൻ എന്നെക്കാളും എത്രയോ ആണത്തമുള്ളവൻ.
0: ഓഹോ, അതെ അതെ, പറയാനുണ്ടോ? നാലക്ഷരം തികച്ചു പഠിക്കാതെ കണ്ട കടകമ്പോളങ്ങളിൽ തെണ്ടിത്തിരിഞ്ഞ് അന്യരെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കുന്ന എരണം കെട്ടവൻ.
2: പക്ഷേ ആർക്കും അവനെ വഞ്ചിക്കാൻ കഴിഞ്ഞിട്ടില്ല.
0: വഞ്ചനയോ? ആരെ വഞ്ചിച്ചെന്ന?
2: ആ അതെന്തോ ആട്ടെ, പിന്നെ എന്തിനാ വിളിച്ചത്?
0: നീ എവിടെയായിരുന്നു ഇത്ര നേരവും?
2: വെളിയിലിറങ്ങി നാല് മനുഷ്യരെ കാണാമെന്ന് കരുതി.
0: എത്ര നാൾ കൂടിയാണ് കുഞ്ഞെ നീ ഇങ്ങോട്ടൊന്ന് വരുന്നത്? അപ്പോഴെങ്കിലും നാല് നാൾ തികച്ച് വീട്ടിലടങ്ങി നിൽക്കണ്ടേ? കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ ഞങ്ങള്?
2: ഇനി ആ വിഷമം ഉണ്ടാവില്ല.
0: അങ്ങനെ പറ കുഞ്ഞെ, അതാ വേണ്ടത്. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണട്ടെ.
2: ഞാൻ ഉദ്ദേശിച്ചതല്ല അച്ഛൻ മനസ്സിലാക്കിയത്.
0: പിന്നെ
2: ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല.
0: എന്താ ജോലിക്ക് പോകാതെ?
2: പാപത്തിന്റെ ആ ചുമട് ഞാൻ താഴത്തിറക്കി.
0: ചുറ്റിക്കാതെ മോനെ, എന്തുണ്ടായി? വല്ല കുഴപ്പവും വന്നോ ജോലിക്ക്? എനിക്ക് പണ്ട് പറ്റിയതുപോലെ കൂടെ നടക്കുകയും പുറകെ കുഴിക്കുകയും ചെയ്യുന്ന വല്ല ചതിയന്മാരും നിന്നെ കുഴപ്പത്തിലാക്കിയോ?
2: കൂട്ടുകാരും എന്നെ ചതിച്ചില്ല. ചോദിച്ച് വിഷമിപ്പിക്കരുത്. എനിക്ക് ഉദ്യോഗം വേണ്ടെന്ന് തോന്നി.
0: എന്തൊരു ദുരിതമാണ് ഈശ്വര. ചന്ദ്ര കുഞ്ഞെ, നിന്റെ ബുദ്ധി നില തെറ്റിപ്പോയോ?
2: എങ്കിലെത്ര ഭാഗ്യമാകുമായിരുന്നു, എന്ത് ആശ്വാസമായിരുന്നേനെ.
0: ദൈവമേ, ഇതിനാണോ ഞാനും ആ തള്ളയും ഇത്രയും കാലം പെടാപ്പാടുപെട്ടത്? നീ ഒരുത്തൻ നന്നായി വന്ന് കാണാനില്ലേ കുഞ്ഞെ? കടവും കടമിട്ട വട്ടിയുമായിട്ട് ഇതുവരെ ഉഴച്ചത്, ഈ ജോലി ഉണ്ടാക്കി തന്ന കേശവുള്ള ഇത് കേട്ടാൽ?
2: എനിക്കാരെയും വേദനിപ്പിച്ച് സുഖിക്കണമെന്നില്ല. എന്റെ വേദന മറ്റാരും അറിയുകയും വേണ്ട.
0: നിനക്ക് എന്ത് മനപ്രയാസം ഉണ്ടായാലും അത് പറഞ്ഞുകൂടെ കുഞ്ഞെ ഞങ്ങളുടെ അടുത്ത്. അതിനു പകരം നീ കടുംകൈ കാട്ടുകയാണോ വേണ്ടത്?
2: അതൊന്നും ഒരു മകന് അച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളില്ല.
0: എന്താ? ഓ, നീ വല്ല ഊരാക്കുടുക്കിലും ചെന്ന് വീണോ അപ്പനെ? ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ പട്ടണമാണ് മറിമായം വിറ്റഴിന്നിടമാണെന്നൊക്കെ.
2: ഇരുട്ട് താൻ അറിയാതെ വെളിച്ചം തൂകുന്നു.
0: ഞാൻ ചോദിച്ചതെന്തോന്ന്? നീ പറയുന്നതെന്തോന്ന്?
2: ചോദിച്ചത് എത്ര ശരി.
0: ഇതെന്ത് കഥ? കാടരിപ്പ് നിർത്തി കാര്യം പറയാനുള്ളതിന്
2: ഞാനൊരു മകനായി പോയി. അല്ലെങ്കിൽ
0: നീ പോകണോ?
2: പറയേണ്ടത് മറ്റാരുമല്ല, സ്വന്തം മനസാക്ഷിയാണ്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ
3: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം ഒന്നാം ഭാഗം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
4: ഈ തുടർനാടകത്തിന്റെ രണ്ടാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ആകാശവാണി. സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജിജീഷ് ഗോപി വരികളെഴുതി സംഗീതം നൽകി. സുദീപ് കുമാർ പാടിയ ഗാനം, ചിത്രം ആഹ്ലാദം.

ചിത്രം ശുക്രൻ. ഗായകർ ശങ്കർ മഹാദേവൻ, ധന്യ വിജയൻ, ശ്രീജ തുളസീധരൻ. വയലാർ ശരചന്ദ്രവർമ്മ എഴുതിയ ഗാനം. സംഗീതം നൽകിയത് സ്റ്റിൽജു അർജുൻ.

ഒരു ഗാനം കൂടി. രവീന്ദ്രൻ മലയൻകാവ് എഴുതി, കെ പരംജ്യോതി ഇണം പകർന്ന്, പ്രസാദ് അജിത് കുമാർ പാടിയത് ചിത്രം വേലോത്സവം.

2026 പുറത്തുവന്ന ആഹ്ലാദം, റിവോൾവർ റിംഗോ, വടു ദിസ്കാർ, വിദൂരം, ശുക്രൻ, സ്പാ, ലേഡി വിത്ത് വിങ്സ്, വേലോത്സവം എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനവുമായി വന്ന ഈ ചലച്ചിത്ര ഗാന പരിപാടി സമാപിച്ചു. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 3:30 കേൾക്കാം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി, സമയം 3 മണി.
3: കൂട്ടുകാരി.
4: ഇന്നത്തെ കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആരോഗ്യവും ശരീര സൗന്ദര്യവും നിലനിർത്തുക എന്നത് നമ്മുടെ എല്ലാം ഒരു പൊതു ലക്ഷ്യമാണ് അല്ലേ? അതിനായി നമ്മൾ യോഗ ചെയ്യാറുണ്ട്, ജിമ്മിൽ പോകാറുണ്ട്, വീട്ടിൽ തന്നെ വർക്കൗട്ടുകൾ ചെയ്യാറുണ്ട്. ഇതൊന്നുമല്ലെങ്കിൽ കൂടുതൽ ആകർഷകമായ മറ്റ് ഫിറ്റ്നസ് മാർഗങ്ങൾ തേടി പോകാറുമുണ്ട്. അത്തരത്തിൽ ശരീരത്തിന്റെ കരുത്ത്, വഴക്കം, സന്തുലിതാവസ്ഥ എന്നിവ കൂട്ടുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു വ്യായാമ മുറയാണ് പിലാറ്റിസ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ പുതുമയുള്ളതായി തോന്നുന്നുണ്ടോ? എങ്കിൽ എന്താണ് പിലാറ്റിസ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? ഇതേക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്താണ്. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സെവിൽ ജിഹാൻ.
5: നമസ്കാരം.
6: നമസ്കാരം.
5: വളരെ വ്യത്യസ്തമായ, കൂടുതൽ പേരിങ്ങനെ പഠിച്ചു വരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്, പിലാറ്റിസ്. പിലാറ്റിസ് എന്ന് കേൾക്കുമ്പോൾ വീഡിയോ റീൽസിൽ, ഇൻസ്റ്റയിലും എല്ലാം ഈ വേർഡ് കേൾക്കുന്നുണ്ട്. ബട്ട് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇത് എന്താണ് എന്ന്. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു തരുമോ എന്താണ് ഇത്?
6: ഇതൊരു ഫോം ഓഫ് എക്സസൈസ് ആണ് പിലാറ്റിസ്. ഇത് ജോസഫ് പിലാറ്റിസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വേൾഡ് വാർ 1 സമയത്ത് ജർമ്മനിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോം ഓഫ് എക്സസൈസ് ആണ്. പിലാറ്റിസ് എന്തുകൊണ്ട് യൂസ്ഫുൾ ആണ് എന്നുള്ളത്, ഹോസ്പിറ്റൽ ബെഡ്സിൽ അന്നത്തെ കാലത്ത് സോൾജേഴ്സിന് പെട്ടെന്ന് റീഹാബിലിറ്റേറ്റ് ആവാതെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്പ്രിംഗ്സ് അറ്റാച്ച് ചെയ്തിട്ട് അവരെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചു തുടങ്ങി.
5: ബെഡിൽ തന്നെ
6: കിടന്നുണ്ട്. അപ്പം അവരുടെ ആ ഫിറ്റ്നസ് റീഗെയിൻ ചെയ്യാനും അവരുടെ കോർ മസിൽസ്, നമ്മുടെ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മസിൽസും പിന്നെ നമ്മുടെ ജോയിൻസിനെ ഒരുമിച്ച് പിടിക്കുന്ന ചെറിയ മസിൽസും ഉണ്ട്. ഈ മസിൽസിനെ ഒന്നും നമ്മൾ അധികം വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ദാറ്റ് നമ്മുടെ കോർ ഫിറ്റ്നസ് എത്ര നല്ലതാണോ, നമ്മുടെ സ്പൈൻ എത്ര സ്റ്റേബിൾ ആണോ, അത്രയും ഹെൽത്തി ആയിരിക്കും നമ്മൾ. അപ്പൊ നമ്മുടെ സ്പൈനിനെയും

0: റിയാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടാണ് പിലാറ്റീസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഉണ്ടാക്കിയ സ്റ്റുഡിയോയുടെ തൊട്ട് താഴെ ബാലി ഡാൻസേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ഇത് ചെയ്യാൻ ഒരു താല്പര്യം തുടങ്ങിയപ്പം അദ്ദേഹം ഇതിനെ കുറച്ച് മോഡിഫൈ ചെയ്തു. കോർ ഫിറ്റ്നസ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ആർട്ട് ഫോം ആണ് ബാലി. അപ്പൊ ബാലി ഡാൻസേഴ്സിന്റെ ഫിറ്റ്നസും എല്ലാം കൂട്ടാനും കൂടെ വേണ്ടി ഇതിനെ മോഡിഫൈ ചെയ്തു. അപ്പോൾ ഇത് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനും എക്സ്ട്രീം ഫിറ്റ്നസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബാലി ഡാൻസേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് എക്സസൈസ് ആയി മാറി. 10 വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ 6 വയസ്സുള്ള ഒരു കുട്ടി മുതൽ 85ഓ 90ഓ വയസ്സുള്ള ഒരു അമ്മയോ അച്ഛനോ വരെ ഈ പിലാറ്റീസ് എന്ന് പറഞ്ഞ ഫോം ഓഫ് എക്സസൈസ് ചെയ്യുന്ന അവരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാം. അതുമാത്രമല്ല, ആൾക്കാർ എവിടെയാണോ, ഏത് പോയിന്റ് ഓഫ് ദെയർ ഫിറ്റ്നസ്സിലാണെങ്കിലും, അവരൊരു ബിഗിനർ ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ലെവലുള്ള ആൾക്കാരാണെങ്കിലും അഡ്വാൻസ്ഡ് പ്രോ ആത്ലീറ്റ്സ് ആണെങ്കിൽ പോലും അവർക്ക് പിലാറ്റീസിൽ നിന്ന് ഗുണം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം നമുക്ക് സ്പ്രിങ്സ് മാറ്റി, റെസിസ്റ്റൻസ് മാറ്റി, ലോഡ് മാറ്റി ഓരോ ആൾക്കാർക്കും വർക്ക്ഔട്ട്സ് അവരുടെ രീതിയിൽ നമുക്കതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം. പിന്നെ നമ്മൾക്ക് അഡീഷണലി ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പോസ്ചർ അലൈൻമെന്റ്, നമ്മുടെ ശരീരത്തിന്റെ പോസ്ചർ, പിന്നെ നമുക്ക് ഈ ഇത്ര കൂനുള്ള ആൾക്കാരാണെങ്കിലും ഹിപ് മൊബിലിറ്റി ഇഷ്യൂ ഉള്ള ആൾക്കാരാണെങ്കിലും സ്പൈനിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, നമ്മുടെ നെക്കിന്റെ ബാക്കിലുള്ള സി സ്പൈന് പ്രശ്നം ഉണ്ടെങ്കിലും, നമുക്ക് ഈ ലംബാർ റീജിയനിൽ ഇരുന്നിട്ടുള്ള പണിയെടുക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും അവരുടെ സ്പൈൻ മൊബിലിറ്റി വർദ്ധിപ്പിക്കാനും അതിന്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാനും ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്ന ഒരു ഫോം ഓഫ് എക്സസൈസ് ആണ് പിലാറ്റീസ്.
1: എങ്ങനെയാണ് സ്നേഹം ഇതിലേക്ക് വരുന്നത്?
0: ഞാന് ഒരു ഡാൻസറാണ്. അപ്പം ഒത്തിരി ഭരതനാട്യം സ്റ്റേജസിൽ കളിച്ചതിന് ശേഷം എനിക്ക് കാലിന്റെ അടിയിൽ 2 സർജറി വരെ ഉണ്ട്, ചെറിയ മൈനർ സർജറി. ആ ഒരു മാസം എനിക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റിയില്ല, പിന്നെ എനിക്ക് ജിം ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ റീസെർച്ച് ചെയ്തു 2016 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എക്സസൈസ് ചെയ്യണം. അന്ന് ഞാൻ പിലാറ്റീസ് ഡിസ്കവർ ചെയ്തതാണ്. അത് ഞാൻ അന്ന് മാറ്റിൽ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഒരു സ്റ്റുഡിയോയിൽ പോയി റിഫോമർ പിലാറ്റീസ് ഓസ്ട്രേലിയയിൽ ചെയ്തു തുടങ്ങി. പുറത്ത് പഠിച്ചിരുന്ന സമയത്ത് അവിടെ നിന്നാണ് ഞാൻ ഇത് ആദ്യമായി കാണുന്നത്. ആദ്യത്തെ ഒരു സെഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് വളരെ നല്ല ഒരു ഫുൾ ബോഡി വർക്ക്ഔട്ട് കിട്ടിയെന്ന് മാത്രമല്ല, കുറേ വ്യത്യാസങ്ങൾ എന്നിൽ തോന്നി. നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടല്ല നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മുടെ കോർട്ടിസോൾ എന്ന് പറയും, നമ്മുടെ സ്ട്രെസ് ഹോർമോൺ, അത് കുറച്ച് വെച്ചിട്ട് നമുക്ക് എക്സസൈസസ് ചെയ്യാൻ പറ്റണം. നമ്മുടെ മൈൻഡ് ടു മസിൽ കണക്ഷൻ, നമ്മുടെ നെർവസ് സിസ്റ്റം ടു ആർ മസിൽ കണക്ഷൻ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണം. ഒരു കൊച്ചുകുട്ടിക്ക് സ്റ്റെപ്പ് വഴി താഴെ ഇറങ്ങുമ്പോൾ നോക്കി നോക്കി ഇറങ്ങേണ്ട ആവശ്യമില്ല, അവർക്ക് പെട്ടെന്ന് ഓടി ഇറങ്ങാം. പക്ഷെ പ്രായം കൂടുന്തോറും നമ്മൾ നോക്കി നോക്കി ഇറങ്ങും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊപ്രയോസെപ്ഷൻ, അതായത് നമ്മുടെ മൈൻഡ് ടു മസിൽ കണക്ഷൻ വീക്കർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കണക്ഷനെ റീഡെവലപ്പ് ചെയ്യാനും പിലാറ്റീസ് ഹെൽപ്പ് ചെയ്യും എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. പിന്നെ ഞാൻ നാട്ടിലേക്ക് മൂവ് ചെയ്തത് 2022. അപ്പം ഞാൻ ഇവിടെ നോക്കുകയുണ്ടായി, എല്ലാ എക്വിപ്മെന്റ്സും ഉള്ള, അതായത് റിഫോമേഴ്സ്, കാഡിലാക്സ്, ഇതെല്ലാം പിലാറ്റീസിന്റെ കുറെ എക്വിപ്മെന്റ്സിന്റെ പേരുകളാണ്. ട്രപ്പീസ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ ട്രപ്പീസ് ടേബിൾ ഉണ്ട്, ഒരു വലിയ മെഷീനാണത്. പിന്നെ കോംബോ ചെയർസ് എന്ന് പറഞ്ഞ ഈ പെഡിലുള്ള ചെയറുകളുണ്ട്. അപ്പൊ ഈ ചെയറുകളും എല്ലാം ഉള്ള ഒരു സ്റ്റുഡിയോ അന്ന് ഞാൻ ഇവിടെ നോക്കിയപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് മുതലേ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണം, തിരുവനന്തപുരത്ത് തന്നെ തുടങ്ങണം. കാരണം എനിക്ക് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സിറ്റിയാണിത്. കുറെ പേരുണ്ട് ഇവിടെ ഓസ്റ്റിയോപൊറോസിസ്, ബോൺ റിലേറ്റഡ് ഇഷ്യൂസ്, ജിമ്മി പോകുമ്പോൾ ഒരു പേടി, അതായത് എന്നെ അവർ ആൾക്കാർ ജഡ്ജ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയൊക്കെ ഉള്ള കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു സേഫ് സ്പേസ് ആയി വന്ന് ഒരു ടെൻഷനും ഇല്ലാതെ മൈൻഡിനെ കാം ആക്കി വെച്ച് അതിനനുസരിച്ചുള്ള വർക്ക്ഔട്ട്സ് ചെയ്യാൻ പറ്റണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ് ഈ പിലാറ്റി സ്റ്റുഡിയോ.
1: നമ്മുടെ ഒരു ഡ്രീം ആയിരിക്കുമല്ലോ അന്ന് മുതൽ തുടങ്ങി, ഓക്കെ നമുക്ക് ഇത് ചെയ്യാന്നുള്ളത്, അതൊരു യാഥാർത്ഥ്യമായിട്ട് ഇപ്പൊ കണ്ടു, അതിങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ, എങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്?
0: എനിക്ക് ഒത്തിരി റീസെർച്ച് ചെയ്തിട്ട് ചെയ്യണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഞാൻ വളരെയധികം മെഷീൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 വർഷങ്ങളായിട്ട് ഞാൻ പിലാറ്റീസ് ചെയ്യുന്നുകൊണ്ട് ഞാൻ ഏത് രാജ്യത്ത് ട്രാവൽ ചെയ്താലും ആ സ്ഥലത്തെ ഒരു സ്റ്റുഡിയോ പോയി കണ്ട് അവിടുത്തെ മെഷീൻസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ബിക്കോസ് എന്റെ മനസ്സിൽ ഇതിന്റെ ഒരു വൈവിധ്യമാർന്ന മെഷീൻസ് ഉണ്ട്. അപ്പൊ ഏത് മെഷീനാണ് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു താല്പര്യം, ഒരു പാഷൻ പോലെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എന്റെ എക്വിപ്മെന്റ്സ് എല്ലാം UK നിന്ന് ഇമ്പോർട്ട് ചെയ്തതാ. ഏറ്റവും നല്ല എക്വിപ്മെന്റ്സ് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് വരുത്തി. എക്വിപ്മെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും, ട്രെയിനിങ് രീതിയുടെ കാര്യത്തിലാണെങ്കിലും, ട്രെയിനേഴ്സിന്റെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും, അവരുടെ സർട്ടിഫിക്കേഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു വിധത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അത്രയും നല്ല ഹൈ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് നല്ല സ്ട്രെസ് വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ, നമ്മൾ ഈ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമോ,

0: അത് വരുമ്പോൾ ആൾക്കാർ അതിനെ സ്വീകരിക്കുമോ
1: അതെ.
0: എന്നൊക്കെയുള്ള ഒരു ടെൻഷനും വറിയും ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ചെയ്തു വന്നപ്പോൾ തിരുവനന്തപുരത്തെ ആൾക്കാർക്ക് നമ്മുടെ ക്ലാസ്സസ് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒത്തിരി ഫിറ്റായി, മെലിഞ്ഞു, ടോണായി എന്ന് കസിൻ സിസ്റ്റർ പറഞ്ഞു എന്ന്. ആ ഒരു വ്യത്യാസമാണ് എനിക്ക് തോന്നുന്നു ആൾക്കാരെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. മിക്കവാറും ഉള്ള ആൾക്കാർ നമ്മുടെ കൂടെ സെഷൻസ് പിന്നെയും പിന്നെയും എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും അവസാനം ക്വാളിറ്റി ഓഫ് ക്ലാസ്സസ് എത്ര നല്ലതാണ് എന്നിരിക്കും ആൾക്കാരുടെ ഒരു റിസെപ്ഷൻ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എംപതി ഉള്ള ട്രെയിനേഴ്സ് വേണം. ചിലപ്പോൾ ചില ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അപ്പോൾ അവരെ നോക്കി കാണുന്ന രീതിയിലൊരു എംപതി വേണം. നമ്മുടെ ഈ കോർട്ടിസോളും സ്ട്രെസ് ഹോർമോണും കൂട്ടി നമ്മൾ ഓൾറെഡി ജോലിയിൽ 10-12 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരത് കഴിഞ്ഞിട്ട്, ഞാൻ ന്യൂട്രിഷനിസ്റ്റും കൂടെയാണ്, അവരത് കഴിഞ്ഞിട്ട് എന്ത് ഫുഡ് കൺസ്യൂം ചെയ്യുന്നോ അത് ഓട്ടോമാറ്റിക്കലി ഫാറ്റ് ആയിട്ട് തന്നെ പോയി സ്റ്റോർ ആവും. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് കുറച്ച് കൂടും, കാരണം മസിൽ വർക്ക് ഉള്ളത് കൊണ്ട്. പക്ഷേ മെന്റലിയും കൂടെ നമ്മൾ സ്ട്രെസ്ഡ് ആയാൽ പിന്നെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന എല്ലാ ആഹാരവും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. കാരണം നമ്മുടെ ശരീരത്തിന് തോന്നും എന്തോ പ്രശ്നം വരുന്നുണ്ട്, ഇപ്പം സേവ് ചെയ്ത് വെക്കാം, ആഹാരം പിന്നെ ആവശ്യമുണ്ട്. അത്

0: ബോഡിയിലേക്ക് ഉള്ളിലേക്ക് നോക്കുന്ന ഒരു ഫോം ഓഫ് ഫിറ്റ്നസ് ആണ് പിലാറ്റീസ്. എല്ലാ സ്റ്റാൻഡ് സ്റ്റില്ല് വെച്ച് നമ്മൾ നമുക്ക് വേണ്ടി ആ ടൈം സ്പെൻഡ് ചെയ്യണം, നമ്മുടെ ശരീരത്തിനും ഹെൽത്തിനും വേണ്ടി. അപ്പൊ ആ ഒരു ഇൻ പേഴ്സൺ കെയറും കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് ഫിറ്റ്നസ് ആണ് പിലാറ്റീസ്. പിന്നെ എന്റെ സ്റ്റുഡിയോയിൽ നമ്മൾ മാക്സിമം കാമിങ് മ്യൂസിക്, അതേപോലെ ആ ഒരു ആറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരു കാമിങ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലേ ആൾക്കാർക്ക് അവിടെ വന്നിട്ട് കറക്റ്റായിട്ട് മൈൻഡ് മസിൽ കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ കോർ മസിൽസിനെ അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സ് അതിലേക്ക് പോകണം. അപ്പൊ പിലാറ്റീസിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി USP എന്ന് പറയുന്നത് ഈ മൈൻഡ് മസിൽ കണക്ഷനും കൂടെയാണ്.
1: നമ്മളിപ്പോ പല ടൈപ്പ് ഓഫ് എക്സസൈസ്, ചിലര് കളിക്കാൻ പോകുന്നുണ്ട്, യോഗ ചെയ്യുന്നവരുണ്ട് സ്ഥിരമായിട്ട്, പിന്നെ റെഗുലർ ജിം പോകുന്നുണ്ട്. പിലാറ്റീസിന് ഇതിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്?
0: നമ്മുടെ സ്ട്രെങ്ത് ബിൽഡിംഗ് എക്സസൈസും കൂടെയാണ് പിലാറ്റീസ്. നമ്മൾ എക്വിപ്മെന്റ് പിലാറ്റീസ്, മെഷീൻ വെച്ച് പിലാറ്റീസ് ചെയ്യുമ്പോൾ അത് റിഫോമർ ആയിക്കോട്ടെ, കാഡിലാക് ആയിക്കോട്ടെ, കോംബോചെയർ ആയിക്കോട്ടെ, നമ്മൾ സ്പ്രിങ്സിൽ ലോഡ് കയറ്റിയിട്ടാണ് എക്സസൈസസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്തും കൂടെ നമ്മുടെ ബോഡിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിലാറ്റീസ് നമ്മളെ ഫംഗ്ഷനാലിറ്റിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുക മാത്രമല്ല പിലാറ്റീസിന്റെ ഗുണം, നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളെ സ്ട്രോങ്ങർ ആക്കുക, നമ്മൾക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടെ. ഇപ്പൊ പറഞ്ഞ ഈ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ കാർഡിയോ വാസ്കുലർ എക്സസൈസസ് ആണത്. അതായത് അവരുടെ ഹാർട്ട് റേറ്റ് കൂട്ടിയിട്ട് കാലറീസ് ബേൺ ചെയ്യുക ആ ഒരു മണിക്കൂറിൽ, അതാണ് ആ എക്സസൈസിൽ അവർ ചെയ്യുന്നത്. ഇപ്പൊ 7 ദിവസം കാർഡിയോ വാസ്കുലർ ചെയ്താൽ എന്ത് പറ്റും? ബോഡിയിൽ എക്സ്ട്രീം സ്ട്രെസ് ഉണ്ടാവും. അത്രയധികം കാർഡിയോ വാസ്കുലർ വെച്ച് മാത്രം നമുക്ക് മസിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റില്ല, മസിൽ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ പറ്റില്ല, നമ്മുടെ കോർ മസിൽസ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആ കാർഡിയോ ആ ഒരു മണിക്കൂർ നമുക്ക് കാലറി ബേൺ ചെയ്യാൻ പറ്റും. ആ കാലറി ബേൺ ചെയ്തിട്ട് വരുമ്പോൾ ഇഞ്ചുറി ഏറ്റവും കൂടുതൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവർ ആ ഒരു സെഷൻ ചെയ്ത് കഴിഞ്ഞിട്ട്, ബാഡ്മിന്റൺ ആണെങ്കിലും പിക്കിൾ ബോൾ ആണെങ്കിലും പാഡിൽ ആണെങ്കിലും ടെന്നിസ് ആണെങ്കിലും, അത് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം പിലാറ്റീസ് വന്ന് ചെയ്യുമ്പോൾ അവരുടെ മൊബിലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, അവരിന്നലെ കാർഡിയോ വാസ്കുലർ ചെയ്തു, അവരുടെ സ്റ്റെബിലിറ്റി മസിൽസ് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് കിട്ടുന്നുണ്ട്, അവരുടെ പോസ്ചറൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, അവരുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ പറ്റും, സ്ട്രെച്ചിങ് അവർക്ക് കൊടുക്കാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ബോഡിയിലേക്ക് എന്തെങ്കിലും ട്രോമ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു എക്സ്ട്രീം കാർഡിയോ വാസ്കുലർ എന്ത് ചെയ്താലും നമ്മുടെ ബോഡിക്ക് ട്രോമ വരുന്നുണ്ട്. എന്തൊരു സോർട്ട് ഓഫ് എക്സേർഷനിലും നമ്മുടെ ബോഡിക്ക് ഒരു ട്രോമയുണ്ട്. അതിനെ നമ്മൾ റിയലൈൻ ചെയ്തിട്ട് ബോഡിനെ ഫുൾ സ്റ്റെബിലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, സ്ട്രെങ്ത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, എന്നിട്ടാണ് ബാക്കി ഇനി എന്ത് എക്സേർഷൻ ഉണ്ടെങ്കിലും ചെയ്യുന്നത്. എല്ലാ എക്സ്ട്രീം ആത്ലീറ്റ്സ് ആണെങ്കിലും ക്രിക്കറ്റേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നാൽ, ഈയിടെ 2023 വേൾഡ് കപ്പ് സമയത്ത് നവംബറിൽ ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ നമ്മുടെ ഫാസ്റ്റ് ബോളർ, ടീമിലെ വൈസ് ക്യാപ്റ്റന്, അദ്ദേഹത്തിന് ഇഞ്ചുറി വന്ന കാരണം അദ്ദേഹത്തിന് ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അദ്ദേഹം ആദ്യം പോയി ചെയ്തത് പിലാറ്റീസ് ആണ്. അത് എല്ലായിടത്തും വീഡിയോസ് വരെ ഉണ്ട് അതിന്റെ. കാരണം അത് റീഹാബിലിറ്റേഷനും ഹെൽപ്പ് ചെയ്യും. ഇഞ്ചുറി കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ പിലാറ്റീസ് ആണ്. കാരണം ഫിസിയോതെറപ്പിയുടെ ഒരു എക്സ്ട്രാ വിങ് ആണ് പിലാറ്റീസ്. നമ്മൾ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഓസ്ട്രേലിയൻ ഫിസിയോതെറപ്പി ആൻഡ് പിലാറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ തന്നെ ഫിസിയോതെറപ്പിസ്റ്റ് ആണ്. അവരാണ് ഈ മെഷീൻസിന്റെ ചീഫ് ആർക്കിടെക്ട്സും. അപ്പൊ അവർക്കറിയാം ഫിസിയോതെറപ്പി പെർസ്പെക്റ്റീവിൽ നിന്ന് എന്ത് തരം സൈസ് ഉള്ള ആൾക്കാർക്ക് വരാം, എന്തൊക്കെ തരം മോഡിഫിക്കേഷൻസ് ചെയ്യണം. സോ വളരെ ഫിസിയോതെറപ്പി ബേസ്ഡ്, ആനറ്റോമിക്കലി ഡ്രിവൻ, നമ്മുടെ ബോഡി പാർട്സ് അനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെഷീൻസും എക്സസൈസസും. സോ കോൺഷ്യസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം, ഇഞ്ചുറി വന്നാൽ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ പറ്റണം. ഈ കാര്യങ്ങളിലെല്ലാം പിലാറ്റീസ് എന്നുള്ളൊരു എക്സസൈസ് ഫോമിന്റെ ബാലൻസ് ആവശ്യമാണ്. ഒരാൾക്ക്
1: ഇഞ്ചുറി വരുമ്പോൾ നമുക്ക് പിന്നെ ഇനി എക്സസൈസോ എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും.
0: അതെ, ആ ഒരു പേടിയേ വേണ്ട സ്റ്റുഡിയോയിൽ വരുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ അനുസരിച്ച് അവരേത് പോയിന്റ് ഓഫ് ദെയർ ലൈഫിലാണോ, അവർക്ക് എന്ത് പ്രശ്നമുണ്ടോ, ആ ഒരു ദിവസം ഈ ആഴ്ച നമുക്കുള്ള എനർജി അല്ലായിരിക്കും അടുത്ത ആഴ്ചയുള്ളത്. അപ്പൊ ഈ ആഴ്ചത്തെ വർക്ക്ഔട്ട്സ് ചിലപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ആ ഒരാഴ്ചകളിലെയോ ക്ലാസ്സുകളിലെയോ വ്യത്യാസത്തിൽ തന്നെ നമ്മൾ എക്സസൈസസ് മാറ്റിക്കൊടുക്കും. അപ്പൊ ഇഞ്ചുറി ആയിട്ട് വരുന്ന ഒരാൾക്ക് അവരുടെ ആ ഒരു പോയിന്റ് ഓഫ് ഇഞ്ചുറി നമുക്ക് ഐസൊലേറ്റ് ചെയ്തിട്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യാനോ അതിനെ പാസീവ്ലി സ്ട്രെങ്തൻ ചെയ്യാനോ പറ്റും. പ്രഗ്നന്റ് ആയിട്ടുള്ള വിമന്, പ്രീനേറ്റൽ പോസ്റ്റ് നേറ്റൽ കേസസ് എത്രയോ വരുന്നു. പിലാറ്റീസിൽ നമുക്ക് ഡയാസ്റ്റിസിസ് റെക്റ്റായി, അതായത് ഈ സീസെക്ഷൻ വരുമ്പോൾ ഉള്ള കട്ട് കാരണം ഉണ്ടാവുന്ന ആ ഒരു സ്ട്രെങ്ത് ലോസ് ഉണ്ട് ഇൻ ദി ആബ്ഡോമിനൽ റീജിയൻ, അതിനെ നമുക്ക് റീഗെയിൻ ചെയ്യാനും റീഡെവലപ്പ് ചെയ്യാനും പറ്റും.
1: സ്ത്രീകളെ സംബന്ധിച്ച് പ്രസവം കഴിഞ്ഞിട്ട് വയർ ഇങ്ങനെ കുഞ്ഞി നിൽക്കുന്ന ഒരു അവസ്ഥ നോർമലി എല്ലാരും അത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നവര്, അതിലൊക്കെ എങ്ങനെയാണ് ഇത് ഹെൽപ്പ്?

0: ഹെൽപ്പ് ചെയ്യുന്നത്. പാസീവ്ലി നമുക്ക് ഒരു ബോഡി പാർട്ടിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ എനർജി ട്രാൻസ്ഫേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ലോവർ ബോഡിയിൽ നിന്ന് അപ്പർ ബോഡിയിലേക്കും അപ്പർ ബോഡിയിൽ നിന്ന് ലോവർ ബോഡിയിലേക്കും എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. നമ്മൾ ഡയറക്ട്ലി നമ്മുടെ ആബ്ഡോമിനൽ റീജിയനിൽ എക്സസൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് ലോവർ ബോഡി എക്സസൈസസിലും നമ്മളുടെ ആബ്സ് എന്ന് പറയുന്ന നമ്മുടെ കോർ മസിൽസ് ഇൻ ആർ സ്റ്റമക് റീജിയൻ, അതായത് നമ്മളിപ്പം ആബ്സ് എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ സിക്സ് പാക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് പുറത്തെ ലെയർ ആണ്, അത് റെക്ടസ് ആബ്ഡോമിനസ് ആണ്. അതിന്റെ ഉള്ളിൽ ട്രാൻസ്ഫേഴ്സസ് ആബ്ഡോമിനസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോർസെറ്റ് പോലെ, ഒരു ബെൽറ്റ് പോലെ പിടിച്ചു വെച്ചേക്കുന്ന മസിൽ ഉണ്ട്. അതിന്റെ തൊട്ടു പുറകിൽ നമ്മുടെ സ്പൈനിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന മസിൽ ഉണ്ട്. നമ്മുടെ ഓർഗൻസിനെ എല്ലാം പിടിച്ചു വെക്കുന്ന പെൽവിക് ഫ്ലോർ എന്ന് പറഞ്ഞ മസിലും ഉണ്ട്. ലങ്സിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഡയഫ്രം ഉണ്ട്. ഈ മസിൽസിനെയും കൂടെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്താലേ നമുക്ക് കോർ സ്റ്റെബിലിറ്റി കിട്ടൂ.
1: പക്ഷെ ഈ ഒരു അവയർനെസ് ഇല്ലാതെയാണ് പലപ്പോഴും ആളുകൾ നോർമൽ എക്സസൈസ് ചെയ്യുന്നത് അല്ലെ? ഇത്ര ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാതെ
0: നമ്മൾക്ക് അതിന്റെ ആവശ്യം വരേണ്ടതല്ല. ഒരു ട്രെയിനർ അതിനാണുള്ളത്. നമുക്കൊരിക്കലും ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മുടെ എല്ലാ എക്സസൈസിനും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ട്രെയിനേഴ്സിന് അത്രയും അറിവ് വേണം, അവർക്ക് ഇതിനെ പറ്റിയുള്ള മാക്സിമം അവയർനെസ് വേണം. ഒരു പോസ്റ്റ് നീറ്റൽ പേഷ്യന്റ് വരുമ്പം അവരെ വേറെ ഒരു ആളുടെ കൂടെ അതേപോലത്തെ വർക്ക്ഔട്ട്സ് കൊടുക്കാൻ സാധിക്കില്ല, അത് ചെയ്യരുത്. പക്ഷെ എന്നും പറഞ്ഞാൽ അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അവർക്ക് പറ്റിയ എക്സസൈസസും മോഡിഫിക്കേഷൻസും ഓരോ എക്സസൈസിനെയും നമുക്ക് കൊടുക്കാൻ പറ്റണം. ഡീപ്പ് മസിൽ അവയർനെസ് ഉള്ള ഒരു ട്രെയിനറിനെ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ പിലാറ്റീസിലെ നമ്മളെ കോർ ഫൗണ്ടേഷൻ തന്നെ നോളജ് ഓഫ് ദി അനാറ്റമി ഓഫ് എ ഹ്യൂമൻ ബീങ് ആണ്. ആനറ്റോമിക്കൽ നോളജ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഓക്കെ പാസീവ്ലി നമുക്ക് നമ്മുടെ ഇന്നർ തൈസ് അഡക്ടേഴ്സ് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ അബ്ഡക്ടേഴ്സും ഗ്ലൂട്ട്സും വർക്ക് ചെയ്യുമ്പോഴും എനർജി ട്രാൻസ്ഫർ നമ്മുടെ കോറിലേക്ക് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു അവയർനെസ് ഉള്ളത് കൊണ്ട് പാസീവായിട്ട് നമ്മൾ ഇനിഷ്യലി ആ കോർ മസിൽസിനെ ട്രെയിൻ ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അവരൊരു സ്റ്റേജിൽ അവർക്ക് സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുന്ന ഒരു എബിലിറ്റി കിട്ടുമ്പോൾ അവർ തന്നെ നമ്മളോട് പറയും, എനിക്ക് ഫൈനലി എന്റെ കോർ എനിക്കിപ്പോ ഫീൽ ആവുന്നുണ്ട്, അവിടെ ഒന്നും ഇല്ലാന്നായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്, ഇത്രയും നാളും ഒരു ബ്ലോബ് പോലെ ഇങ്ങനെ കിടക്കുകയായിരുന്നു, ഇപ്പൊ എനിക്കത് ഫീൽ ആവാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെ അതിന്റെ ഇന്റൻസിറ്റി കുറച്ച് കുറച്ച് കൂട്ടും. ആ ഒരു ഡിസൈനിങ് പ്രോസസ് എന്ന് പറയുന്നത് ക്ലയന്റ് സ്പെസിഫിക് ആണ്. ഓരോ ആൾക്കാരുടെ ശരീരത്തിനനുസരിച്ച് നമുക്ക് അതിനെ ഡിസൈൻ ചെയ്യണം.
1: കൂടുതലും സമയം ഇരുന്നുള്ള ജോലികൾ ചെയ്യുന്നവരാണല്ലോ, അത് സ്പെസിഫിക്കലി പിലാറ്റീസിലേക്ക് വരുമ്പോൾ എങ്ങനെയുള്ള എക്സസൈസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്?
0: കൂടുതൽ ഇരിക്കും എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്യൂ അപ്പോൾ ഉള്ളത് സ്പൈൻ റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ പെൽവിക് റീജിയൻ, പെൽവിക് ഫ്ലോർ മസിൽസ്. അപ്പൊ നമ്മൾ അവർക്ക് ഒത്തിരി സ്പൈൻ സ്റ്റെബിലിറ്റി ആൻഡ് സ്പൈൻ മൊബിലിറ്റി എക്സസൈസസ് കൊടുക്കും. അവരുടെ സ്പൈനിനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ സ്പൈനിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മൊബിലിറ്റി മസിൽസും ഉണ്ട്. സ്പൈനിനെ സ്റ്റേബിൾ ആയിട്ട് അവിടെ പിടിച്ചു വെക്കുന്ന ഓരോ ഡിസ്കിന്റെ ഇടയ്ക്ക് മസിൽസ് ഉണ്ട്. ആ മസിൽസിനെ നമ്മൾ വർക്ക് ചെയ്യണം. അതിന്റെ മൂവ്മെന്റ് കുറയുന്നത് കൊണ്ടാണ് അവർക്ക് സ്ട്രെയിൻ വരുന്നത്. എല്ലാ വീക്ക് മസിലിനും ഒരു ഓവർ സ്ട്രെയിൻഡ് മസിൽ തൊട്ടപ്പുറത്തിരിപ്പുണ്ട്. ഏതോ ഒരു മസിൽ ഓവർ സ്ട്രെയിൻഡ് ആവുന്നത് കൊണ്ടാണ് വേറൊരു മസിൽ വീക്ക് ആവുന്നത്. അപ്പൊ നമുക്ക് വീക്ക് ആവുന്ന മസിലിനെ മാത്രം സ്ട്രെങ്ത് കൂട്ടിയാൽ പോരാ, ഓവർ സ്ട്രെയിൻഡ് ആയിട്ടിരിക്കുന്ന മസിലിനെ റിലാക്സ് ചെയ്യിക്കാനും പറ്റണം. സോ സ്പൈനിന്റെ കാര്യം പറയുമ്പോൾ സി സ്പൈൻ, അതായത് നമ്മുടെ കഴുത്തിന്റെ പുറകിലുള്ള സ്പൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒന്നെങ്കിൽ നമ്മുടെ കഴുത്തിന്റെ മസിൽസ് ഡീപ്പ് നെക്ക് ഫ്ലെക്സേഴ്സ് വീക്ക് ആയിരിക്കും, അതുകൊണ്ടാണ് പുറകിലത്തെ സ്പൈൻ ഓവർ സ്ട്രെയിൻഡ് ആയി വരുന്നത്. അപ്പൊ നമ്മൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലെ മസിൽസ് നമ്മൾ സ്ട്രോങ് ആക്കുകയും വേണം, സ്പൈനിനെ നമ്മൾ റിലാക്സ് ചെയ്യിക്കാനും പറ്റണം. അതേപോലെ ലംബാർ റീജിയൻ, സെക്കൻഡ് ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പൈൻ, അതിന്റെ ആ ആർച്ചിൽ ഇഷ്യൂസ് വരുന്നത് ആൾക്കാർ ഇരിക്കുന്നതിന്റെ പോസ്ചർ തെറ്റാ. അപ്പൊ ആ പോസ്ചർ കുറെ നമ്മൾ ലാപ്ടോപ്പിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴോ നമ്മൾ നമ്മുടെ സിറ്റ് ബോൺസിലല്ല ഇരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിലോട്ടോ ഒക്കെ ആയിരിക്കും ആ ഒരു ആർച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പൈനിന് ആക്ച്വലി ഒരു നാച്ചുറൽ ആർച്ചുണ്ട്, ആ ആർച്ചിലാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ ആർച്ചിൽ നിന്ന് മാറുമ്പോൾ ആ ഒരു റീജിയൻ ഓഫ് ദ സ്പൈൻ മാത്രമല്ല ബാക്കിയുള്ള റീജിയൻസിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലോവർ ബാക്ക് പെയിൻ വരുമ്പോൾ ഇവൻച്വലി അതൊരു നെക്ക് പെയിനിലേക്ക് മാറും. എപ്പോഴെങ്കിലും ആ ഒരു പിടുത്തം നമ്മുടെ പെൽവിക് ഫ്ലോറിലെ നമ്മുടെ കാലിലോട്ടും വരും, അപ്പോഴാണ് ചെറിയ ചെറിയ സയാറ്റിക് അതുപോലത്തെ ഇഷ്യൂസും വരുന്നത്. ആ ഒരു നെർവ്സ് ആണല്ലോ ട്രാവൽ ചെയ്യുന്നത്, സോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ സ്പൈനൽ കോഡ് ഉള്ളത് തന്നെ. അപ്പൊ ആ സ്പൈനൽ കോഡിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതിന്റെ കൂടെയുള്ള മസിൽസ് ഉള്ളതുകൊണ്ട്. സോ നമ്മൾ അവർക്ക് പോസ്ചർ കറക്ഷൻ എക്സസൈസസ് കൊടുക്കും, സ്പൈൻ മൊബിലിറ്റി എക്സസൈസസ് കൊടുക്കും, സ്പൈൻ സ്റ്റെബിലിറ്റി എക്സസൈസസ് കൊടുക്കും, പെൽവിക് ഫ്ലോർ മസിൽസിനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കും, അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും ഫംഗ്ഷനാലിറ്റിയും വർക്ക് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ അവരുടെ ട്രെയിനിങ് ഡിസൈൻ ചെയ്യുക.
1: പൊതുവിൽ ഉള്ള ഒരു സംശയം, ഇത് സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണോ?

0: അല്ല, ഒട്ടുമല്ല. എന്റെ സ്റ്റുഡിയോയിൽ തന്നെ ഒത്തിരി ക്ലയൻസ് മെയിൽസ് ആണ്. അവർ വരുന്നത് അവരുടെ ഈ വർക്ക് കാരണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫുട്ബോൾ കളിച്ചിട്ട് ഒത്തിരി ഇഞ്ചേർഡ് ആയിട്ടുള്ള, അതായത് ഷോൾഡർ ഡിസ് അലൈൻമെന്റും ഒക്കെ ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്കും അവരുടേതായ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടും കൂടെയാണ് അവർ വരുന്നത്. മെസ്സി, റൊണാൾഡോ, വിരാട് കോഹ്ലി, ഹാർദിക് പാണ്ഡ്യ, എത്രയോ അത്ലീറ്റ്സ് പിലാറ്റീസ് അവരുടെ സ്കെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അവരെല്ലാം അത് ചെയ്യുന്നതിന്റെ കാരണം അതിന് എല്ലാവർക്കും ഗുണങ്ങളുള്ളത് കൊണ്ടാണ്. ഒട്ടും ജെൻഡർ ഡിഫറൻസ് ഇല്ല. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കൂടുതൽ അത് പഠിക്കാൻ വരുന്നതിന്റെ കാരണം ആ ഒരു എംപത്തി കോഷ്യന്റ് കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും. അവർക്കെല്ലാം ഒന്ന് സേഫായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റണം. അൾട്ടിമേറ്റ്ലി നമുക്ക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റണം. അതിനാണ് നമ്മൾ ഒരു ഫിറ്റ്നസ് സ്പേസിലേക്ക് പോകുന്നത് തന്നെ. വളരെയധികം നമുക്ക് നമ്മുടെ മൊബിലിറ്റിയും സ്റ്റെബിലിറ്റിയും കോർ മസിൽ വർക്കും സ്ട്രെങ്ത് ട്രെയിനിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്തുകൊണ്ട് ഫീമെയിൽസിന് മാത്രം ആവും? ആണുങ്ങൾക്കും ബോൺസ് ഉണ്ട്, ആണുങ്ങൾക്കും ജോയിന്റ്സ് ഉണ്ട്, ആണുങ്ങൾക്കും സ്പൈൻ മൊബിലിറ്റി ഇഷ്യൂ ഉണ്ട്. അവർക്ക് ഒരു സ്റ്റുഡിയോയിൽ വന്നിട്ട് ശരിക്കും വർക്കൗട്ട് ചെയ്ത് അവരുടെ സ്ട്രെങ്ത് ആക്ച്വലി കൂട്ടാൻ പറ്റണം. അത് പുറത്തൊന്നും ഇങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ കാണുന്ന ആന്റിക്സ് അതായതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നതാണ്.
1: കേരളത്തില് ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് എങ്ങനെയാണെന്നാണ് തോന്നുന്നത്?
0: കേരളത്തില് വളരെ അവയർനെസ് കുറവാണെന്നേ ഞാൻ പറയുള്ളൂ. ഇതെങ്ങനെയാണ് പേര് പറയുന്നതെന്ന് പോലും ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ അവർ ആദ്യം എന്നോട് ചോദിക്കും, എങ്ങനെയാ സ്നേഹയിനെ എന്നെ പറയാ, എങ്ങനെയാ പിലാറ്റീസ് എന്ന് പറയാന്നുള്ളത്. അപ്പൊ എനിക്കത് വളരെ സന്തോഷമാണ്, ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ. കുറെ ആൾക്കാരുണ്ട് എന്റെ ഫാമിലി തന്നെ ഉള്ള മദേഴ്സ്, ആൻസ്, എന്റെ ഫാദർ എല്ലാവരും സ്റ്റുഡിയോയിൽ വന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ അവർക്കത് ഒരു മാറ്റം വരുന്നുണ്ട്, അവർക്കൊരു സ്പേസിൽ പോയി എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതേപോലെ എല്ലാവർക്കും വന്ന് ഇതിനെപ്പറ്റി അറിയാൻ പറ്റണം എന്നെ ഒരു ആഗ്രഹമാണ്. ഇപ്പൊ അവയർനെസ് കുറവാണെങ്കിൽ കൂടെ സ്ലോലി ആൾക്കാർ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് അറിയണം, ഇതിനെപ്പറ്റിയുള്ള മിത്സ് ബസ്റ്റ് ചെയ്യാൻ പറ്റണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എല്ലാ കോളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിലാറ്റീസിനെ കുറിച്ച് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിച്ച് പറയാനായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല.
1: വളരെ ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരമാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും അത്യാവശ്യം.
0: അതെ,
1: എത്ര പൈസ ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ സ്നേഹയ്ക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ടിപ്സ് അല്ലെങ്കിൽ അങ്ങനെ, അതായത് ആരോഗ്യമുള്ള മനസ്സിനും ശരീരത്തിനും അത് നമുക്ക് എങ്ങനെയാണ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
0: ഇതിൽ നാല് പില്ലേഴ്സ് ആണ്. ഒന്ന് നമ്മുടെ എക്സസൈസ്, രണ്ടാമത്തെ കാര്യം നമ്മുടെ ഉറക്കം, മൂന്നാമത്തേത് നമ്മുടെ ഹൈഡ്രേഷൻ, നാലാമത്തേത് നമ്മുടെ ഡയറ്റ്. ഈ നാല് കാര്യങ്ങളും ഒരുമിച്ച് കൊഹീഷനിൽ കൂട്ടായ്മയിൽ വർക്ക് ചെയ്താലേ നമ്മൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. ഈ നാല് പില്ലേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് എക്സസൈസ് എന്നുള്ള ഭാഗത്തിനെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്ട്രെസ്സ് കുറച്ച് എക്സസൈസ് വർക്ക് നല്ല വൃത്തിക്ക് ചെയ്ത് പോകണം. അതിനാണ് പിലാറ്റീസ് എന്ന് പറഞ്ഞൊരു വർക്ക് ഔട്ട് ഫോം ഉള്ളത്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ന്യൂട്രിഷനിസ്റ്റും കൂടെയാണ്. സോ ഞാൻ വരുന്ന ക്ലയൻസിനെല്ലാം, ക്ലയൻസ് അല്ലെങ്കിൽ പോലും എന്ത് തരത്തിലുള്ള ന്യൂട്രിഷൻ റിലേറ്റഡ് അസിസ്റ്റൻസ്, പ്രോട്ടീനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആണെങ്കിലും ഹൈഡ്രേഷനെ കുറിച്ചുള്ള അവയർനെസ് ആണെങ്കിലും ഞാൻ എപ്പോഴും അത് കൊടുക്കാൻ തയ്യാറാണ്, ഹെൽപ്പ് ചെയ്യാനും തയ്യാറാണ് ആൾക്കാരെ. എനിക്ക് ഒരു അഫിലിയേഷനും ഇല്ലാത്ത ബ്രാൻഡ്സ് ആയിരിക്കും, പക്ഷെ അത് എനിക്ക് യൂസ് ചെയ്തിട്ട് കൊള്ളാമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ആൾക്കാരോട് പറയും ഇന്ന ഇന്ന ക്വാളിറ്റിയാണ് ഇതിനുള്ളത്, ഇന്ന ഇന്ന പ്രോബ്ലംസ് ആണ് ഇതിനുള്ളത് എന്ന്. ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് മാത്രം ആ ഒരു ഡയറ്റിന്റെ കാര്യത്തിൽ ഞാൻ കൊടുക്കും. പിന്നെ ഹൈഡ്രേഷൻ, നമ്മൾ എത്ര നന്നായിട്ട് എക്സസൈസ് ചെയ്താലും ഹൈഡ്രേഷൻ പോയില്ലെങ്കിൽ ആ മസിൽസിന്റെ ആ ജോയിന്റ്സ് എല്ലാം സ്റ്റിഫ് ആയിക്കൊണ്ടിരിക്കും. സോ ആ സ്റ്റിഫ്നെസ്സിനെ റിലാക്സ് ചെയ്യാനും മൊബൈൽ ആക്കാനും വെള്ളം കുടിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി മിനിമം ഒരു 3 liters എങ്കിലും ഒരു ദിവസം ശരാശരി മനുഷ്യന് കുടിക്കാൻ പറ്റണം. ഒത്തിരി കാർഡിയോ അതുപോലത്തെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരത് കൂടുതൽ കുടിക്കേണ്ടിയിരിക്കുന്നു, കാരണം ഒത്തിരി വാട്ടർ ലോസ് ആ സ്വെറ്റും അവർക്കുണ്ട്. അതേപോലെ ഉറക്കം, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കറക്റ്റ് ടൈമിന് ഉറങ്ങാൻ പറ്റുക, ഇത്രയും മണിക്കൂറുകളെങ്കിലും ഉറങ്ങാൻ പറ്റുക. അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരാഴ്ചയിൽ പ്രയോറിറ്റൈസ് ചെയ്യണം. ഞാൻ പറയുന്നത് രാത്രി ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ 1 hour കൂടെ ആ ഒരു പവർ നാപ്പ് നമ്മളെ ശരിക്കും റിജുവിനേറ്റ് ചെയ്യും. സോ ഈ നാല് പില്ലേഴ്സ് ഒരുമിച്ച് കൊണ്ടുപോയാൽ നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടും ഫങ്ഷണൽ ആയിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റും. എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മുടെ സെൽഫ് കെയർ നമ്മൾക്ക് വേണ്ടി, ഹെൽത്ത് ഏറ്റവും എക്സ്പെൻസീവ് റിയൽ എസ്റ്റേറ്റ് ആകെ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. നമ്മുടെ ശരീരത്തിനെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ നാല് പില്ലേഴ്സും. വർക്കൊക്കെ സെക്കൻഡറി ആണ് ആക്ച്വലി. നമ്മൾക്ക് നമ്മളെ നോക്കാൻ പറ്റിയാലേ നമ്മുടെ ഫാമിലീനെ നോക്കാൻ പറ്റുള്ളൂ, നമ്മുടെ വർക്കിൽ നമ്മൾ പ്രൊആക്റ്റീവ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ.
1: പക്ഷേ ഇത് നാലും ഈ പറഞ്ഞ പോലെ ഒരേപോലെ കൊണ്ടുപോകുന്നതാണ് പാടല്ലേ?
0: അതെ, കോംപ്രമൈസ്ഡ് ആവാതെ. ചില ദിവസങ്ങളുണ്ടാവും നമ്മൾക്ക് ശരിക്കും നമ്മുടെ ഡയറ്റ് നോക്കാൻ പറ്റില്ല, പക്ഷെ ഒരു 80% എങ്കിലും നമ്മൾക്ക് ഒരു ആഴ്ചയിൽ ഒരു 5 days എങ്കിലും നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റണം. 6th-7th ദിവസം കുറച്ച് അവിടെ ഇവിടെയും പോയാൽ

0: എപ്പോഴും കുഴപ്പമില്ല. വീക്കെൻഡ്സ് നമുക്ക് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണം. പോർഷൻ കൺട്രോളിലെല്ലാം കഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഓവർ ഇന്റലിജൻസ് ആവുമ്പോഴാണ് കുഴപ്പം. പിന്നെ ഒരു ചിന്താഗതിയുണ്ട്, ഒരു 7 ദിവസം ഞാൻ നല്ലതായിട്ട് എല്ലാം ചെയ്തു, 8-ാമത്തെ ദിവസം ഞാൻ കുളമാക്കിയ പിന്നെ എല്ലാം കുളമായി, ഇനി ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ആ ഒരു ദിവസം കൊണ്ട് വലിയ ഡാമേജ് സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞ് യു ക്യാൻ ഓൾവേസ് സ്റ്റാർട്ട് ബാക്ക്. ഉറക്കം ശരിയാക്കാം, വെള്ളം കുടിക്കാം, ഒരു ക്ലാസ് എക്സസൈസിന്റെ എടുക്കാം. ആ ഒരു ദിവസം നമ്മൾ ഡയറ്റ് ശരിക്കും നോക്കിയാൽ തന്നെ നമുക്ക് ബാക്ക് ടു ട്രാക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. മെന്റൽ ഹെൽത്തിലാണ് ഇരിക്കുന്നത് ഇതെല്ലാം. ആൾക്കാരുടെ മോട്ടിവേഷൻ എത്ര കണ്ടുണ്ട്, അവർക്ക് ലൈഫിൽ സമാധാനവും പീസ് ഓഫ് മൈൻഡും എത്ര കണ്ടുണ്ടെന്നുള്ളതിനനുസരിച്ചാണ് അവരുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത്.
1: ഒരുപാട് കാര്യം പറഞ്ഞു, എല്ലാവരും അത് കേട്ട് മനസ്സിലാക്കി എന്ന് തന്നെ കരുതുന്നു. ഇപ്പോ സ്റ്റുഡിയോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു ഡ്രീം തന്നെ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്?
0: യെസ്, സ്റ്റുഡിയോവിനെ ഒന്ന് വർദ്ധിപ്പിക്കണം. തിരുവനന്തപുരത്ത് തുടങ്ങിയപ്പോൾ തന്നെ നല്ല റെസ്പോൺസ് ആയതുകൊണ്ട് വേറെ സിറ്റീസിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ബ്രാൻഡിനെ അവിടെ എല്ലാം കൊണ്ടുപോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കൊണ്ടുപോകുമ്പോൾ ആ ഒരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യണം. വെറുതെ പേരിന് കൊണ്ടുപോകാൻ ഒരു താല്പര്യവും ഇല്ല. അതിനുപരി ഞാനൊരു ആർട്ടിസ്റ്റും കൂടിയാണ്, അപ്പം എനിക്കെൻ്റെ ഡാൻസും മൂവീസും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നും ആഗ്രഹമുണ്ട്. എൻ്റെ സ്റ്റുഡിയോയിലാണ് എൻ്റെ 100% ഫോക്കസും ഉള്ളത്, കാരണം അതെൻ്റെ ഒരു കുഞ്ഞിനെ പോലെയാണ്. അതേപോലെ തന്നെ നല്ല ട്രെയിനേഴ്സിനെയും എനിക്ക് ഭാഗ്യത്തോടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഫോക്കസ് വിടാതെ തന്നെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്.
1: പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഒരു ദിവസം എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്?
0: സമയം എന്ന് പറയുന്ന കാര്യം ഇല്ല എന്ന് ഞാൻ പറയില്ല, കാരണം നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എപ്പോഴും സമയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സമയമില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെയാണ് ഞാൻ എൻ്റെ എക്സസൈസ് ഒരിക്കലും വിടില്ല. എനിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ഞാൻ എപ്പോഴും സ്റ്റുഡിയോയിൽ എപ്പോഴും ചെയ്യും. അതേപോലെ തന്നെ ബാക്കിയുള്ളവരെ ട്രെയിൻ ചെയ്യിക്കാനും അത്രയും തന്നെ ഇൻട്രസ്റ്റോടെ അത് ചെയ്യാൻ പറ്റും. എനിക്ക് ഒന്ന് അവയർനെസ് കൂടി വരുമ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങും. അപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമാവും. ഇനിഷ്യലി ഉള്ള ഒരു നീഡാണ് ഇത്, ദാറ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ഈ ഒരു ടൈം ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിനെ സ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് എല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പം ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വേറെ വർക്ക്സ് കിട്ടുമ്പോൾ അത് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി കൂടെ ഉണ്ട്, അതേപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട് സർക്കിളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വർക്ക് ലൈഫ് ബാലൻസും കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് തന്നെ ഞാൻ വരുന്നവരോട് എല്ലാവരോടും പറയാം, എല്ലാവരും ഇതേ സിറ്റുവേഷനിലാണ്, വർക്ക് വളരെ ഹെക്റ്റിക് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മളെ തന്നെ നോക്കാനോ നമ്മുടെ മെന്റൽ ഹെൽത്ത് നോക്കാതിരിക്കാനും പറ്റില്ല. ആ ഒരു ബാലൻസിലായിരിക്കണം നമ്മളെപ്പോഴും വർക്ക് ചെയ്യേണ്ടത്. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റണം.
1: ഇതിനെ പറ്റിയുള്ള ഒരു നല്ല ഒരു അവയർനെസ് എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. ഈ ഫ്യൂച്ചർ പ്ലാൻസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇതെല്ലാം ഇതുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു.
2: പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: സാമൂഹ്യ നീതി മന്ത്രാലയം അവതരിപ്പിക്കുന്ന ശ്രേഷ്ഠ പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനവും സമഗ്ര വികസനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ശ്രേഷ്ഠ പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാണ്. പ്രവേശനം ലഭിക്കുന്നവർക്ക് 12-ാം ക്ലാസ് വരെ പഠന ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കും. ഭക്ഷണ ചെലവുൾപ്പെടെ സ്കൂൾ ഫീസ്, ഹോസ്റ്റൽ ഫീസ് എന്നിവ പൂർണ്ണമായി സ്കോളർഷിപ്പ് വഴി സ്കൂളുകൾക്ക് നേരിട്ട് നൽകും. 9-ാം ക്ലാസിൽ 1,00,000 രൂപ വരെയും 12-ാം ക്ലാസിൽ 1.35 ലക്ഷം വരെയുമാണ് പ്രതിവർഷ സ്കോളർഷിപ്പ് പരിധി. പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ വിദ്യാർത്ഥികൾക്കായി ബ്രിഡ്ജ് കോഴ്സും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇനി 4 മണിവരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയതാണ്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ, ചിത്രം പാലാട്ട് കുഞ്ഞിക്കണ്ണൻ.

അടുത്ത ഗാനം പാടിയത് പി ലീലയും ടി എസ് കുമരേശനും. അഭയദേവിന്റെ ഗാനരചന, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം. ചിത്രം വേലുത്തമ്പി ദളവ.

0: പിന്നില് തിക്കി തിരക്കി നടക്കണ്ട, നിക്കണ്ട, നോക്കണ്ട, താനിന്റെ പിന്നില് തിക്കി തിരക്കി നടക്കേണ്ട. കൽക്കണ്ടം പൂശിയ കിന്നര വാക്കുമായി കൈക്കുരി കാട്ടി അടുക്കേണ്ട.
1: എന്റെ കരളല്ലേ,
0: പോടോ പോടോ ചീ പോടോ.
2: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 4:30 കേൾക്കാം ആകാശവാണി.

0: വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
2: സാൻഡ്ര.
1: സ്ഥലം?
2: അറ്റിങ്.
1: അപ്പൊ നീ ഇവിടെ ഇങ്ങനെ സ്ഥലമൊക്കെ കാണാൻ ഇറങ്ങിയതാണോ?
2: ആ, കാണാൻ ഇറങ്ങിയത്.
1: ആരെ കൊണ്ട്? കൂടെ
2: അമ്മയും ആന്റിയും.
1: എന്ത് ചെയ്യാണ് സാൻഡ്ര?
2: ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു.
1: ഏതാണ്?
2: ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചോണ്ടിരിക്കുന്നു.
1: ഏത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്?
2: ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ പോയത്.
1: എങ്ങനെയുണ്ട് പോയത്? പഠിച്ചു വന്നപ്പോ
2: കുഴപ്പമില്ല, എളുപ്പമാണ്.
1: എങ്ങനെയാണ് ക്ലാസിന്റെ ഒരു?
2: 1 ഇയർ കോഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേസ്മെന്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ആയാൽ നമുക്ക് പുറത്തോട്ട് പോവാം.
1: ക്ലാസ്സിൽ എത്ര കുട്ടികളൊക്കെ കാണാം?
2: ഒരു 30-35 അത്രയൊക്കെ.
1: ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരത്തുള്ള പ്രോഗ്രാംസ് ഒക്കെ?
2: ഞങ്ങള് മിക്കവരും റീൽസ് ചെയ്യും, ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും.
1: ഇപ്പോൾ റീൽസിന്റെ ഒരു ബഹളം തന്നെ അല്ലേ?
2: ആ, റീൽസിന്റെ ബഹളം.
1: ഞങ്ങള്
2: ട്രെൻഡിങ് ആയിട്ട് വരുന്ന വോയിസ് എല്ലാം എടുത്തിട്ട് മിസ്സുമാരും ഞങ്ങൾ എല്ലാരും കൂടെ നിന്നങ്ങ് ചെയ്യും.
1: കുട്ടികളും മിസ്സുമാരും എല്ലാം കൂടെ ഒരു ബഹളം തന്നെ.
2: നല്ല വൈബുള്ള മിസ്സുമാരാ എല്ലാരും.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: വീട്ടില് ഞാനും അമ്മയും അച്ഛനും അനിയത്തിയും ഉണ്ട്.
1: അനിയത്തിയൊക്കെ എത്ര?
2: അനിയത്തി പ്ലസ് ടുവിന് പഠിക്കുന്നു. ഇപ്പൊ
1: പാടുന്ന ആളാണോ?
2: അല്ലല്ല.
1: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
2: അയ്യോ, ഇല്ല ഇല്ല.
1: പാട്ടുകളൊക്കെ ഇഷ്ടമാണോ?
2: ആ, പാട്ടുകൾ ഇഷ്ടമാണ്. എനിക്കെന്ന് വെച്ചാൽ ഈ 90s പാട്ടുകളാണ് ഇഷ്ടം.
1: എന്താണ് 90s പാട്ടുകളോടൊരു ഇഷ്ടം തോന്നാൻ?
2: ആ പാട്ടുകളെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുമ്പം നമ്മളെ മനസ്സിനൊരു സന്തോഷം തോന്നും. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് തോന്നത്തില്ല.
1: ഒരു ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ ചോദിച്ചാലോ?
2: KS ചിത്ര, യേശുദാസ്.
1: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: കണ്ണോട് കണ്ണ്.
1: പഴയ പാട്ടാണ് അല്ലേ?
2: പഴയ പാട്ട്.
1: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
2: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ആർദ്രാലക്ഷ്മി.
0: നല്ല പേരാണല്ലോ. സ്ഥലം?
1: കൊല്ലം.
0: അപ്പോ തിരുവനന്തപുരത്ത് എന്ത് ചെയ്യണം? പഠിക്കുകയാണോ?
1: ആ, ഞാനിവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയാണ്.
0: ഏത് വിഷയമാണോ?
1: ഞാൻ ബി എസ് സി കെമിസ്ട്രി. ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ വന്നിട്ടേ ഉള്ളൂ.
0: അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ തുടങ്ങിയപ്പോൾ?
1: ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു, പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. ക്ലാസ് തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നന്നായിട്ട് പോകുന്നു.
0: ഇവിടെ ഇപ്പോൾ ഹോസ്റ്റലിലാണോ?
1: ആ, ഹോസ്റ്റലിൽ തന്നെ.
0: കൊല്ലത്തു നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട് തിരുവനന്തപുരം?
1: തിരുവനന്തപുരം മൊത്തത്തിൽ അടിപൊളിയല്ലേ.
0: ഫുഡൊക്കെ എങ്ങനെയുണ്ട്?
1: ഫുഡ് ഞാനിവിടെ ഹോസ്റ്റലിൽ നിന്നാണ്, അല്ലാതെ പുറത്തൊന്നും പോകാറുണ്ട്, കുഴപ്പമില്ല.
0: കൂട്ടുകാർ കൂടുതൽ പേരും തിരുവനന്തപുരത്ത് തന്നെ ഉള്ളവരാണോ?
1: ആണ്, മിക്കവരും ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളവരാണ്.
0: നിങ്ങളിപ്പോൾ ചുരുങ്ങിയ കാലയളവിൽ എവിടെയെങ്കിലും പോയോ സ്ഥലങ്ങളൊക്കെ?
1: ഞാനിവിടെ മിക്കപ്പോഴും ഫ്രീ കിട്ടുമ്പോൾ വരാറ് ഇവിടെ മ്യൂസിയം സൂയിൽ തന്നെയാണ്. വേറെ അങ്ങോട്ടെങ്ങും പോകാൻ ടൈം കിട്ടിയില്ല.
0: ഇനി പതുക്കെ പതുക്കെ പല സ്ഥലങ്ങളിലായിട്ട് പോകണോ അല്ലേ?
1: ആ, ഓക്കെ.
0: ഇവിടെ മ്യൂസിയത്തിൽ എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്?
1: എനിക്ക് ഇവിടുത്തെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നല്ല രസമുണ്ട് ഇവിടെ.
0: നമ്മൾ സമാധാനം ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: ആണാണ്.
0: സൂയിലൊക്കെ പോയോ?
1: സൂയിൽ ഞാൻ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല.
0: ഇനി എന്താണ് ഭാവി ലക്ഷ്യം?

0: എനിക്ക് ഫോറൻസിക് ആയിരുന്നു താല്പര്യം.
1: സിനിമകളെ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണോ?
0: അല്ല, എനിക്ക് ടെൻത്തിൽ പഠിക്കുന്നതിന് തൊട്ടേ ഫോറൻസിക്കിനോട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത സബ്ജക്റ്റാണ് കെമിസ്ട്രി. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നും കുറച്ച് കണ്ടെത്തലുകളിലോട്ട് പോകണമെന്നും നല്ല താല്പര്യമുണ്ട്. അപ്പം ഫോറൻസിക് ആകുമ്പോൾ കുറച്ച് അതിനും കൂടെ പറ്റുന്ന ഒരു വിഭാഗമാണല്ലോ, അതുകൊണ്ട് അത് തിരഞ്ഞെടുത്തു.
1: ആരൊക്കെയുണ്ട് വീട്ടിൽ?
0: വീട്ടിൽ അച്ഛൻ, അമ്മ, ബ്രദർ. ബ്രദർ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
1: ഹോബീസ് എന്തൊക്കെയാണ്?
0: നന്നായിട്ട് വായിക്കും ഞാൻ. മാക്സിമം മ്യൂസിക് കേൾക്കാനും വായിക്കാനും നന്നായിട്ട് താല്പര്യം.
1: കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏത് സാഹിത്യകാരന്റെ പുസ്തകമാണ്?
0: ഞാൻ കൂടുതൽ നോവൽസ് ആണ് വായിക്കുന്നത്. MD വാസുദേവൻ നായരുടെ ആണ് ഞാൻ കൂടുതലായിട്ടും വായിക്കാറുള്ളത്.
1: MD ആണ് ഇഷ്ടപ്പെട്ട സാഹിത്യകാരൻ?
0: ആണാണ്.
1: അപ്പോൾ അദ്ദേഹത്തിന്റെ ഏതൊക്കെ വായിച്ചിട്ടുണ്ട്?
0: നിന്റെ ഓർമ്മയ്ക്കായി, മഞ്ഞ്, അങ്ങനെ വായിച്ചിട്ടുണ്ട് കുറെ.
1: വായന ഏറ്റവും നല്ല ശീലമാണ് അല്ലേ?
0: ആണ്.
1: നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും വായനയിലൂടെ അല്ലേ?
0: ആണ്. ഞാനും വായിക്കും, വീട്ടിൽ അമ്മയും വായിക്കും.
1: എഴുതാറൊക്കെ ഉണ്ടോ വായിച്ചിട്ട്?
0: ചെറുതായിട്ട് ഇങ്ങനെ എഴുതണമെന്ന് തോന്നാറുണ്ട്. തുടങ്ങാൻ ഇരിക്കുകയാണ്.
1: അങ്ങ് തുടങ്ങണം. പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കാറുള്ളതാണ്?
0: ആണ്.
1: പാടുന്ന ആളാണോ?
0: ഇല്ല, അങ്ങനെ പാടാറില്ല, കേൾക്കും.
1: നമുക്ക് രണ്ടു വരി ശ്രമിച്ചു നോക്കിയാലോ?
0: അയ്യോ, ഞാൻ പാടാറില്ല.
1: എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് ഇഷ്ടം ഇപ്പൊ കേൾക്കാൻ?
0: ഞാൻ കുറച്ചും കൂടി മെലഡീസ് ആണ് ഇഷ്ടപ്പെടാറ്.
1: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: വെള്ളം മൂവിയിലെ ആകാശമായവളെ സോങ്.
1: ആ സിനിമ കണ്ടോ?
0: ആ കണ്ടു, നല്ലൊരു മൂവിയാണ്.
1: നമുക്കൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ് അല്ലേ?
0: ആണോ.
1: നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
0: താങ്ക് യു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 9, ശകവർഷം 1948, ശ്രാവണം 3, 2026 ജൂലൈ 25 ശനിയാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 37 സെക്കൻഡും. ഏവർക്കും ഒരു ശുഭസായാഹ്നം ആശംസിച്ചുകൊണ്ട് എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയോടെ ആരംഭിക്കാം. ആദ്യം ഇന്നലത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ഘടകത്തിൻ്റെ പേരെന്ത്? ഉത്തരം, പ്ലേറ്റ്ലെറ്റുകൾ. ഇനി ഇന്നത്തെ ചോദ്യം, ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശത്തെത്തിയ മലയാളി വംശജനായ അനിൽ മേനോൻ യാത്ര ചെയ്തത് ഏത് പേടകത്തിലാണ്? ഒരിക്കൽ കൂടി, ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശത്തെത്തിയ മലയാളി വംശജനായ അനിൽ മേനോൻ യാത്ര ചെയ്തത് ഏത് പേടകത്തിലാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വൈകുന്നേരം 5:40 കേൾക്കാം. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം അപാരത എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര ആലപിച്ചത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.

മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനരചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

0: पीएम जय अब गरीबों की जय बन गई है।
1: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

മലയാള ചലച്ചിത്രഗാനങ്ങൾ അടുത്തത് ഏഴര പൊന്നാന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. യേശുദാസും ചിത്രയും ആലപിച്ചത്. ഗാനരചന കൈതപ്രം

0: Work from home, high salary, ஒரு மொட்டை கிளிக்கலோ, அடி போடி.
1: குடுங்கி!
2: அக்ஞாத லிங்குகளில் கிளிக் செய்யறது. RBI பரையுன்னு.
3: அறிவு நேடு ஜாகிரத புலர்த்து.
4: എം ജി ശ്രീകുമാർ, മിൻമിനി, ആൻഡോ, അലക്സ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം നാടോടി. ഗാനരചന ONV. ഈണം പകർന്നിരിക്കുന്നത് SP വെങ്കടേഷ്.

അധ്യാത്മരാമായണം സമാപിച്ചു. ഇനി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദിനി എന്ന ചിത്രത്തിനു വേണ്ടി ലത ആലപിച്ചത്.

0: ഇതോടെ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ നാടൻ പാട്ടുകൾ. ഇന്നത്തെ നാടൻ പാട്ടിൽ
1: രാമചന്ദ്രൻ അവർ അവരുടെ ഇടയ്ക്ക് വായന കേൾക്കാം.

0: നാടൻ പാട്ടുകൾ സമാപിച്ചു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 14 സെക്കൻഡും. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എതിർനീച്ചൽ എന്ന ചിത്രത്തിനു വേണ്ടി TM സൗന്ദരരാജൻ, പി സുശീല എന്നിവർ ആലപിച്ചത്.
1: அசடா இருந்தா மறுப்பேளா?
2: ஏண்டி புதுசா கேக்குற

0: ഇരുകൂടുകൾ എന്ന ചിത്രത്തിനു വേണ്ടി ടി എം സൗന്ദരരാജൻ, എൽ രാഘവൻ, ജമുന റാണിയും സ്വർണയും ആലപിച്ച ഗാനം.
1: மூன்று தமிழ் தோன்றி விளை

അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 നിയമവീഥി, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി. ഇന്നത്തെ കിസാൻ വാണിയിൽ സേനാപതി ഗ്രാമപഞ്ചായത്തിലെ വട്ടപ്പാറയിലുള്ള പച്ചക്കറി കർഷകനായ ഡെന്നിസ് മാത്യുവിന്റെ കാർഷികാനുഭവങ്ങൾ, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇതളുകൾ, കുട്ടികൾക്കായുള്ള പരിപാടി. ഇന്നത്തെ ഇതളുകളിൽ ഡാർലിൻ മനോജ് അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. 8:00 സാഹിത്യവേള പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 കായിക ലോകം, ഫിഫ ലോകകപ്പ് 2026 അവലോകനം, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ചലച്ചിത്രഗാനം. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 11:00 മൻ കി ബാത്ത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോടായി നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പര 136 അധ്യായം. 11:30 മൻ കി ബാത്ത് മലയാള പരിഭാഷ. വൈകുന്നേരം 4:00 തമിഴ് മാലൈ, 4:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 ഇസൈ തെണ്ടൽ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. 5:55 അറിയിപ്പുകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 മൻ കി ബാത്ത് പ്രക്ഷേപണത്തോടനുബന്ധിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ തുടർന്ന് ഗാനങ്ങൾ, 8:00 മൻ കി ബാത്ത് മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 പണ്ട് പണ്ട് പണ്ട് കഥാകഥനം, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 രവി വാസരീയ അഖില ഭാരതീയ സംഗീത സഭ, 11:00 ചലച്ചിത്ര ഗാനം. ഇന്ന് 6:50 കിസാൻ വാണിയിൽ സേനാപതി ഗ്രാമപഞ്ചായത്തിലെ വട്ടപ്പാറയിലുള്ള പച്ചക്കറി കർഷകനായ ശ്രീ ഡെന്നിസ് മാത്യു തന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുന്നു. 7:35 ഇതളുകളിൽ കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടിയിൽ ഡാർലിൻ മനോജ് അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. അറിയിപ്പുകൾ സമാപിച്ചു.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ചരിത്രത്തിലാദ്യമായി ബഹിരാകാശത്തെത്തിയ മലയാളി വംശജനായ അനിൽ മേനോൻ യാത്ര ചെയ്തത് ഏത് പേടകത്തിലാണ്? ഉത്തരം സോയൂസ് MS-29. ഒരിക്കൽ കൂടി, ചരിത്രത്തിലാദ്യമായി ബഹിരാകാശത്തെത്തിയ മലയാളി വംശജനായ അനിൽ മേനോൻ യാത്ര ചെയ്തത് ഏത് പേടകത്തിലാണ്? സോയൂസ് MS-29. ചോദ്യോത്തരവേള സമാപിച്ചു.

0: ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റും 4 സെക്കൻഡും. നിയമവീഥി.
1: നിയമവീഥി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നിയമവീഥിയിൽ പങ്കെടുക്കുന്നത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയാണ് സിജി എൻ എൻ. നമസ്കാരം സാർ.
3: നമസ്കാരം.
2: നമ്മളെപ്പോഴും ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് നിയമപരമായ ആവശ്യം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ നിയമപരമായ ആവശ്യങ്ങൾക്ക് നമ്മൾ സാധാരണക്കാരനായ ജനങ്ങൾ ആദ്യം എവിടെയാണ് സമീപിക്കേണ്ടത്?
3: ലീഗൽ സർവീസ് കിട്ടാനാണെങ്കിൽ നമുക്ക് ജില്ല കേന്ദ്രീകരിച്ച് 5 താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റികളും 1 ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുമുണ്ട്. 5 താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികൾ എന്ന് പറയുന്നത് പീരുമേട്, ദേവികുളം, തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ഇങ്ങനെ 5 താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളാണ് ഉള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരിട്ട് കമ്മിറ്റിയെ നമുക്ക് സമീപിക്കാം. സമീപിച്ചിട്ട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളിൽ എന്റർടൈൻ ചെയ്യാൻ പറ്റാത്ത പരാതിയാണെന്ന് കണ്ടാൽ മാത്രം ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിയിലേക്ക് അയക്കുകയുള്ളൂ. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ പരാതി വന്നാൽ നമ്മൾ പ്രീ ലിറ്റിഗേഷൻ പെറ്റീഷൻ എന്ന നമ്പർ ഇട്ട ശേഷം രണ്ട് കക്ഷികളെയും വിളിച്ചു വരുത്തി അവരുടെ തർക്കം എന്താണെന്ന് കേൾക്കും. രണ്ട് കക്ഷികളോടും സംസാരിച്ച ശേഷം അതിന് രമ്യമായി പരിഹരിക്കാനുള്ള സൊല്യൂഷൻ, നിയമപരമായ സൊല്യൂഷൻ ഇതാണ് എന്ന് നമ്മൾ പറയും. രണ്ട് കൂട്ടരും അതിന് വില്ലിംഗ് ആണെങ്കിൽ അത് രമ്യമായി പരിഹരിക്കും. അതിനുശേഷം നമ്മൾ അത് ഒരു അവാർഡ് പാസ്സാക്കും. അവാർഡ് എന്ന് ഉദ്ദേശിച്ചാൽ അതൊരു സിവിൽ കോടതി ഡിഗ്രി പോലെയാണ്, അത് ഫൈനലാണ്, അത് ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അത്
2: അവസാന വാക്കാണ്,
3: അവസാന ഫൈനലാണ്.
2: നമ്മുടെ എന്താണ് ലീഗൽ സർവീസ് അതോറിറ്റി ജനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പോയി കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇത് ജനങ്ങൾക്ക് അറിയില്ല. ജനങ്ങളെ കുറിച്ച് എന്താണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടോ ഇല്ലയോ, എവിടെ പരാതി വരുന്നു, വലിയ ആശങ്കയിലായിരിക്കുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളായിട്ട് അങ്ങോട്ട് പോയി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: ലീഗൽ സർവീസ് അതോറിറ്റി സമൂഹത്തിന്റെ എല്ലാ സെക്ഷനിൽപ്പെട്ട ആൾക്കാരുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഓരോ സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കീമുകളും ഇടുക്കി ജില്ലയിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ കുട്ടികളെ, ഏറ്റവും നമ്മുടെ അടുത്ത ജനറേഷനാണ് കുട്ടികൾ, അവരെ ലീഗൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ആവശ്യം. കാരണം ലീഗൽ റീകോഴ്സ് എന്ന് പറയുന്നത് വളരെ സാമ്പത്തികം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ആണെന്നാണ് പൊതുജനത്തിന്റെ ഇപ്പോഴത്തെയും വിചാരം.
2: ശരിക്കും ഒരു പാഠ്യ പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തേണ്ടതല്ലേ?
3: തീർച്ചയായിട്ടും പല വട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്കോളേഴ്സും പറയുന്നതാണ് എപ്പോഴും പാഠ്യ പദ്ധതിയിൽ നിയമത്തെ കുറിച്ചുള്ള ഒരു പാഠം വേണം.
2: കാരണം
3: തീർച്ചയായിട്ടും
2: അത് എനിക്ക് സാമ്പത്തികപരമായിട്ടുള്ളത് പോലെ തന്നെ എക്കണോമിക് സ്റ്റഡി ഉള്ളത് പോലെ തന്നെ ലീഗൽ സ്റ്റഡീസ് തീർച്ചയായിട്ടും. നമ്മൾ ഈ ലീഗൽ സ്റ്റഡീസ് പഠിക്കുന്നത് ഒരു പരിധി കഴിഞ്ഞിട്ടാണ്, ഇപ്പൊ 10th കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 12th കഴിഞ്ഞിട്ടാണ് ഈ ലീഗൽ സ്റ്റഡീസിനെ കുറിച്ച് തന്നെ അറിയുന്നത് തന്നെ ഇങ്ങനെ. പക്ഷെ അത് ചെറുതിലേ മുതലേ ആ ഒരു ലീഗൽ സ്റ്റഡീസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് എവിടെ പോയി പരാതി പറയണമെന്ന് ആ കുട്ടിക്ക് കൃത്യമായി മനസ്സിലാവും.
3: തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഭരണഘടന എത്ര മനോഹരമായിട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്തതെന്ന് അറിയും. കാരണം ഒരു കുട്ടി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച് ആള് വളർന്ന് മരിച്ച് ഡെഡ് ബോഡി ക്രിമേഷൻ നടത്തുന്നവരുള്ള എല്ലാ കാര്യങ്ങളും ഭരണഘടനയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്
2: ഈ ലീഗൽ സർവീസസ് അതോറിറ്റി കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇപ്പൊ ലീഗൽ സ്റ്റഡീസിന്റെ പ്രാമുഖ്യത്തെ കുറിച്ച് പറഞ്ഞു സംസാരിച്ചു, അത് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ഒരു കേസിന്റെ ഒരു കാര്യത്തിന് ഇപ്പൊ ജീവിതത്തിൽ സാറ് ഇപ്പോ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? അതിന്റെ നിയമപരമായ വശങ്ങളെ കുറിച്ചിട്ട് എങ്ങനെയാണ് സംസാരിക്കാൻ കഴിഞ്ഞാൽ?
3: ശരിക്കും നമ്മൾ കോടതിയിൽ ഇരിക്കുമ്പോഴും കുട്ടികളെ കണ്ടിട്ടുണ്ട്, ലീഗൽ സർവീസ് കമ്മിറ്റിയിലെ അതോറിറ്റി സെക്രട്ടറി ഇരിക്കുമ്പോഴും നമ്മൾ കുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഇതൊരു അപരിചിത മേഖലയാണിത്.
2: അതെ അതെ അതെ.
3: കാരണം അവർക്ക് എന്താണെന്ന് അറിയില്ല. ഇപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ നിയമത്തെ കുറിച്ചുള്ള നമ്മുടെ പഠനം ആരംഭിക്കുന്നത് ഏകദേശം ഒരു പ്ലസ് ടുവിന് ശേഷമാണ്. ഒരു സ്ട്രെയിഞ്ച് ഏരിയ ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ നമുക്കറിയാം LLB പോകാൻ പറഞ്ഞാൽ പോലും തന്നെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്കൊരു ബന്ധമില്ലാത്തൊരു ഏരിയയിലേക്കാണ് ഞങ്ങൾ പോകണമെന്ന് പറയുന്നത്. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേരള ലീഗൽ സർവീസ് അതോറിറ്റി നമ്മൾ ഒരു സ്കീമുണ്ട്. ആ സ്കീം പ്രകാരം 8th class മുതൽ 12th class വരെ പഠിക്കുന്ന കുട്ടികളെ കോടതിയുമായിട്ടും നിയമങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തണമെന്നും അതേപോലെ തന്നെ അവരെ കോടതി കാണിക്കുന്നതിനും കോടതിയിൽ ഇരുന്ന് പ്രൊസീജിയർ മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടും അവരെ അവിടെ ഇരുത്തണമെന്നും അതേപോലെ തന്നെ ജഡ്ജസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കണമെന്നും ആ സ്കീം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് പ്രകാരം നമ്മൾ ഓരോ സ്കൂളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ സ്കൂളിൽ

0: എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ കോടതിയിൽ കൊണ്ടുവരികയും അവർക്ക് ഇന്ററാക്ഷൻ അവസരം കൊടുക്കുകയും ജഡ്ജസുമായിട്ട് വരെ ഇന്ററാക്ഷൻ അവസരം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് തന്നെ അവർക്ക് ആ നിയമത്തോടും കോടതിയിലുമുള്ള ഒരു അപരിചിതത്വം മാറ്റിയെടുക്കാൻ ഈ സ്കീം പ്രകാരം ശ്രമിക്കുന്നുണ്ട്.
1: അങ്ങനെ ഒരു കുട്ടി ഒരു പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യത്തെ നടപടി? എന്തായിരിക്കും
0: നമ്മൾ പരാതിയുടെ നേച്ചർ നമ്മൾ നോക്കും. ഇപ്പൊ സിവിൽ ഡിസ്പ്യൂട്ട് ആണോ അല്ലെങ്കിൽ ക്രിമിനൽ ഡിസ്പ്യൂട്ട് ആണോ അങ്ങനെ അല്ലെങ്കിൽ മണി ഡിസ്പ്യൂട്ട് ആണോ അങ്ങനെ നമ്മളൊന്ന് നോക്കും. നോക്കിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എന്നെ ഒരാൾ അയൽവാസി ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പരാതിയുമായിട്ട് ഒരു കുട്ടി വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടിയോട് നമ്മൾ അഡ്വൈസ് ചെയ്തും ഇത് ആദ്യമായിട്ട് നിങ്ങൾ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ടത്, പോലീസാണ് അന്വേഷിക്കേണ്ടത് എന്ന് പറയും. അല്ല, വീട്ടിൽ തന്നെ മാതാപിതാക്കളുമായി തമ്മിൽ വഴക്കാണെന്നും അവർ പഠിക്കാൻ അവസരം ഇല്ലാന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ വിളിച്ചു വരുത്തും, മാതാപിതാക്കളെ കൗൺസിലിംഗിൽ അയക്കും. എന്നിട്ട് ആ കൗൺസിലറുടെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ മേൽ നടപടി സ്വീകരിച്ച് ആ കുട്ടിയുടെ പരാതി പരിഹരിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കും.
1: ഒരു ഒരു സ്ത്രീയാണ് നമ്മൾ ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്ക് വരുന്നു, കടന്നു വരുന്നു. സ്ത്രീക്ക് വേണ്ട പരിഗണനകളും അവരുടെ സ്കീമുകളും എന്തൊക്കെയാണ്?
0: സ്ത്രീകൾക്ക് ആണ് ലീഗൽ സർവീസ് അതോറിറ്റിയിലേക്ക് വരുന്നതെങ്കിൽ സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളിലും ലീഗൽ സർവീസസ് ഫ്രീ ആണ്. കാരണം അവർ അഡ്വക്കേറ്റ് ഫീയോ അല്ലെങ്കിൽ കോർട്ട് ഫീയോ അല്ലെങ്കിൽ പ്രോസസ് ഫീയോ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല.
1: എല്ലാ നിയമസഹായങ്ങളും കൊടുക്കും,
0: എല്ലാ നിയമസഹായങ്ങളും കൊടുക്കും, എല്ലാ നിയമസഭ തടസ്സമില്ല. അവർ ഈവൻ അവർ പ്രതിയായാലും കൊടുക്കും, സാക്ഷിയാലും കൊടുക്കും. പ്രതിയാണെങ്കിൽ ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ പ്രകാരം അവർക്ക് സർവീസ് കൊടുക്കും. അല്ല, അവർ വാദിയാണെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ പാനൽ ലോയേഴ്സിനെ വെച്ചിട്ട് വക്കീലന്മാരെ വെച്ച് നമ്മൾ അവർ ആവശ്യപ്പെടുന്ന അവർക്ക് വേണ്ട റിലീഫ് കോടതി മുഖാന്തരം മേടിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും.
1: ഇപ്പോൾ ഒരു പരാതി ഇപ്പോൾ കിട്ടി, അവർക്ക് വക്കീലെല്ലാം അവർ വെച്ചു കൊടുത്തു, ആവശ്യമായ ലീഗൽ ഏതൊക്കെ ചെയ്തു കൊടുത്തു, നമ്മൾ കൊടുത്തു, അതില് ഒത്തു തീർന്നില്ല എങ്കിൽ, ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ അത് തീർന്നില്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും?
0: അടുത്ത സ്റ്റെപ്പ് അവരോട് പറയും, നമ്മൾ രണ്ട് കുട്ടികളെ വിളിച്ചു വരുത്തി, സെറ്റിൽമെന്റ് ശ്രമിച്ചു, നടക്കുന്നില്ല, അപ്പൊ നിങ്ങളുള്ള ഇനി മാർഗം പറഞ്ഞാൽ കോടതി പോവുക, റെഗുലർ കോടതി പോയിട്ട് നിങ്ങളുടെ ഗ്രീവൻസ് റിഡ്രസ് ചെയ്യുന്ന മാർഗ്ഗമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയുണ്ട്, പൈസ അടയ്ക്കാൻ പറ്റുന്ന അവസ്ഥയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് അഡ്വക്കേറ്റിനെ വെച്ച് തരും, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്വക്കേറ്റിനുള്ള ഫീ ഒക്കെ ഗവൺമെന്റ് തന്നെ കൊടുക്കുന്നത്. അതിന് നമുക്ക് ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ ഒരു പാനൽ ഓഫ് ലോയേഴ്സ് ഉണ്ട്, സീനിയർ ലോയേഴ്സിന്റെ പാനലുണ്ട്, ജൂനിയർ ലോയേഴ്സിന്റെ പാനലുണ്ട്, ഫാമിലി കോടതിയിലെ വക്കീലന്മാരുടെ പാനലുണ്ട്, അതേപോലെ തന്നെ ലേബർ കോടതിയിലെ വക്കീലന്മാരുടെ പാനലുണ്ട്. ആ പാനലിൽ നിന്നുള്ള ഒരു അഡ്വക്കേറ്റിനെ വെച്ചു കൊടുക്കും, അപ്പോൾ ആ അഡ്വക്കേറ്റ് ചെയ്തോളും.
1: പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അവർക്ക് വക്കീൽ പോരാ എന്ന് പറഞ്ഞ് പല ആൾക്കാരും സമീപിക്കുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ വക്കീൽ പൈസ വാങ്ങിയിട്ട് നമുക്ക് ഇത് നിൽക്കുകയാണെന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പ്രതിഭാഗം ആൾക്കാർക്ക്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ എന്താ ചെയ്യുക?
0: ഞാനത് വക്കീല് മറ്റ് എതിർകക്ഷിയോട് പൈസ മേടിച്ചു എന്നുള്ളൊരു അലിഗേഷൻ സാധാരണഗതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പാടുണ്ട്. അതിനൊരു സാധ്യത ഇന്നത്തെ ഒരു സാഹചര്യം കുറവാണ്. കാരണം വെച്ചാൽ അഡ്വക്കസി എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്. കാരണം ഒരാൾ അങ്ങനെ പൈസ മേടിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡാവും, അയാളുടെ ഒരു കരിയറിനെ തന്നെ ബാധിക്കും. പിന്നെ കക്ഷികൾ ചിലപ്പോൾ പരാജയപ്പെടുമ്പോൾ പറയും അത് എൻ്റെ വക്കീലും മറ്റേ വക്കീലും പൈസ മേടിച്ചു, കക്ഷിയുടെ പൈസ മേടിച്ചു എന്നൊക്കെ പറയും. അതിന് സാധ്യത വളരെ ഒരു 99.9% കുറവാണത്. അത് ആൾക്കാർ സംശയമാണത്,
1: സംശയം
0: തീർച്ചയായിട്ടും. ഞാൻ 12 വർഷം വക്കീലായിരുന്നു, അതിനുശേഷം ഞാൻ ജുഡീഷ്യൽ സർവീസ് വരുന്നത്. എനിക്കറിയാം നമ്മൾ നമുക്ക് ഫീൽഡ് കോമ്പറ്റീഷൻ അറിയാലോ. നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ഇന്റഗ്രിറ്റിയും പേഴ്സണാലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനും ഫീൽഡ് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇല്ല, തീർച്ചയായിട്ടും ഇല്ല.
1: അങ്ങോട്ട് പോയി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
0: നമ്മളിപ്പം ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ആണ് ആൾക്കാരാണെന്ന് കൂട്ടിക്കോളൂ. അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ സർവീസുകളും നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത്. അതെ അതെ, ഒരു സർവീസ് നമ്മൾ അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത് ഒഴിച്ചാൽ ബാക്കി ഏതൊക്കെ സർവീസ് ആൾക്കാർക്ക് വേണമെന്ന് നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുന്നുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് അവിടെ പറയുകയാണ് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയാൻ നമ്മളവിടെ പാരാ ലീഗൽ വോളണ്ടിയർ വിട്ട് അന്വേഷിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കുളമാവില് ഒരു അംഗൻവാടി ഉണ്ട്, അപ്പൊ ഇപ്പൊ മഴക്കാലമാണ്, അംഗൻവാടി ഒരു തിട്ടിന് താഴെയാണ് ഇരിക്കുന്നത്, കയ്യാലിടിഞ്ഞ് അംഗൻവാടി കേടുവരാൻ സാധ്യത, നമ്മൾ പരാതി കെൽസയ്ക്ക് ഒരാളായി. അപ്പൊ ഇതുവരെ നമ്മുടെ നോട്ടീസിൽ പെട്ടിട്ടേ ഇല്ല, അങ്ങനെ പരാതി ഉണ്ടായിട്ടില്ല, നമ്മുടെ അടുത്ത് വന്നിട്ടില്ല. ഇപ്പൊ കെൽസെന്ന് നമുക്ക് അയച്ചു തന്നു. അപ്പൊ നമ്മൾ അന്ന് തന്നെ നമ്മളൊരു പാരാ ലീഗൽ വോളണ്ടിയറെ വിട്ടു, ആളെ വിട്ട് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പം ഈ പറയുന്ന പോലെ ഒരു പ്രശ്നം അവിടെ ഇല്ല, കാരണം അതിനകത്ത് വേറെ ചില പേഴ്സണൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അയാൾ പരാതിയാക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അന്വേഷിച്ചു, നമ്മൾ ആ റിപ്പോർട്ട് കെൽസയ്ക്ക് കൊടുത്തിട്ടുണ്ട്.
1: അപ്പൊ നമുക്ക് ഈ ഇടുക്കി പോലുള്ള ഈ പ്രദേശത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓൾ ഇന്ത്യകൾ ഉണ്ട്, ഓരോ സ്ഥലത്തും ഉണ്ട്,
0: എല്ലാ സ്ഥലത്തും. എല്ലാ നമ്മുടെ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളിലും ഒരു 15-20 നമ്പർ വരുന്ന പാരാ ലീഗൽ വോളണ്ടിയേഴ്സ് ഉണ്ട്.
2: ഈ ചർച്ചയുടെ തുടർച്ച അടുത്ത ആഴ്ചത്തെ നിയമവേദിയിൽ കേൾക്കാം.
3: നിയമവേദി സമാപിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281-200-715. ഇമെയിൽ ഐ ഡി AIR Devikulam at

0: gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐഡിയും ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ ഐഡി airdevikulam@gmail.com.
1: നിയമവീഥി സമാപിച്ചു. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
2: Work from home, high salary, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
3: കുടുങ്ങി
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.
7: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

0: ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ച പരിമിതി, ശ്രവണ പരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺഎയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ ശ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇപ്പോൾ കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ.
1: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: രാജനഗരിയിൽ നിന്ന് ആശ്രമത്തിലേക്ക് തേരിലുള്ള യാത്രയാണ് 10 ശ്ലോകങ്ങളിൽ കവി വർണ്ണിക്കുന്നത്. ദിലീപനും സുദക്ഷിണയ്ക്കും ഏറെ ഹൃദ്യവും മധുരവുമായിരുന്നു ആ രഥയാത്ര.

വാതൈഹി സേവ്യമാനവും തൗ ജഗ്മധു. ഇളം കാറ്റ് ആ ദമ്പതിമാരെ കുളിർമയോടെ തഴുകിക്കൊണ്ടിരുന്നു. കാറ്റിൻ്റെ ഹൃദ്യത വെളിവാക്കാൻ നാല് വിശേഷണങ്ങൾ. സുഖസ്പർശൈഹി, കുളിർകാറ്റാണ് അതിൻ്റെ തരളമായ സ്പർശം. മറ്റൊന്ന് സാലനിര്യാസഗന്ധൈഹി വാതൈഹി. വനത്തിൽ അനവധി സാലവൃക്ഷങ്ങളുണ്ട്. അവയിൽ പൊട്ടിയൊലിക്കുന്ന പശ ഉണങ്ങി മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും കുന്തിരുക്കം പോലെ. സുഗന്ധിയായ സാലവൃക്ഷങ്ങളിൽ പൊട്ടിയൊലിക്കുന്ന പശയെ തഴുകി വരുന്ന കാറ്റിനും സൗരഭ്യമേറും, സംശയമില്ല. പൂത്തുലഞ്ഞ വനത്തിൽ വീശുന്ന കാറ്റിൽ ധാരാളം പൂമ്പൊടികൾ പാറിവരും. പുഷ്പരേണുൽക്കരൈഹി വാതൈഹി. കാറ്റിൻ്റെ നാലാമത്തെ വിശേഷം ഇതാണ്, ആധൂത വനരാജിഭിഹി, വനനിരയെ അല്പാൽപ്പമിളക്കുന്ന കാറ്റ്. സുഖസ്പർശമുള്ള, സുഗന്ധം വഹിക്കുന്ന, പൂമ്പൊടി വിതറുന്ന, സസ്യലതകളെ അല്പാൽപ്പമിളക്കുന്ന ഇളം കാറ്റ് യാത്രയിലുടനീളം അവർക്കൊപ്പമുണ്ടായിരുന്നു. കാറ്റേറ്റ കുളിർമ മാത്രമല്ല, കാതിനിമ്പമരുളുന്ന പാട്ടും അവർക്ക് യാത്രയിൽ ഉന്മേഷമേകി.

0: വനത്തിൽ വിഹരിക്കുന്ന ധാരാളം മയിലുകളുണ്ട്. രഥചക്രം ഉരുളുന്ന ശബ്ദം കേട്ട് അവർ മുഖമുയർത്തി നോക്കും. മേഘത്തിൻ്റെ ഇടിയൊലി മയിലുകൾക്കിഷ്ടമാണ്. രഥനേമിസ്വനത്തിന് മേഘഗർജനത്തിൻ്റെ സാദൃശ്യമുണ്ട്. മാനത്ത് മേഘങ്ങൾ നിരന്നുപോയെന്നാണ് മയിലുകൾ മുഖമുയർത്തി നോക്കിയത്. ആനന്ദത്തോടെ മയിലുകൾ പാടാൻ തുടങ്ങി. മനോഭിരാമങ്ങളായ ഗാനങ്ങൾ കേട്ടുകൊണ്ട് അവർ യാത്ര ചെയ്തു എന്നർത്ഥയോജന. മയിലിൻ്റെ ശബ്ദമാണ് കേക. അതിന് മൂന്ന് വിശേഷണങ്ങൾ. മനോഭിരാമാഹ ഷഡ്ജ സംവാദിനീഹി ഭിന്നാഹ. മനസ്സിന് പ്രിയങ്കരമായത് മനോഭിരാമം. നിഷാദം, ഋഷഭം, ഗാന്ധാരം, ഷഡ്ജം, മധ്യമം, ധൈവതം, പഞ്ചമം എന്നിവയാണ് സപ്തസ്വരങ്ങൾ. ഇവയിൽ മയൂരത്തിൻ്റെ നാദത്തോട് സാദൃശ്യമുള്ളത് ഷഡ്ജത്തിനാണ്. ഷഡ്ജം മയൂരാ ബ്രുവദേ. മന്ദമെന്നും ഉച്ചമെന്നും രണ്ടു ഭേദങ്ങൾ സ്വരത്തിനുണ്ട്. ദ്വിധാഭിന്നാഹ മേഘധ്വനിയെന്ന് നനച്ച് ഹർഷവും തേരെന്നറിയുമ്പോഴുള്ള ഭയവും ആണ് സ്വരത്തിന് ദ്വൈവിധ്യം നൽകിയതെന്ന് കൈക്കുള രാമവാര്യർ വ്യാഖ്യാനിക്കുന്നുണ്ട്. സംഗീതത്തിൻ്റെ ശാസ്ത്രമെന്തായാലും മയൂരഗാനം മനോഭിരാമമായിരുന്നു. അത് കേട്ട് സന്തോഷത്തോടെ അവർ യാത്ര ചെയ്തു എന്നാണ് നാം ധരിക്കേണ്ടത്.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലൂസ്.
2: കാളിദാസ മാധുരി സമാപിച്ചു. ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ സേനാപതി ഗ്രാമപഞ്ചായത്തിലെ വട്ടപ്പാറയിലുള്ള പച്ചക്കറി കർഷകനായ ഡെന്നീസ് മാത്യു തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.

നാളെ രാവിലെ 11 മണിക്ക് മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോടായി നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പരയുടെ 136 അധ്യായം. തുടർന്ന് 11:30 മൻ കി ബാത് മലയാള പരിഭാഷ. നാളെ രാവിലെ 11 മണിക്ക് മൻ കി ബാത്.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. കേന്ദ്രീയ ശിക്ഷാമന്ത്രിണാ ധർമ്മേന്ദ്ര പ്രധാനേന അദ്യ പ്രധാനമന്ത്രിണെ നരേന്ദ്രമോദിനെ സ്വത്യാഗപത്രം പ്രദത്തം. മധ്യപ്രദേശ ഉച്ചന്യായാലയേന പരീക്ഷാ പ്രശ്നപത്ര അവൈധരീത്യ പ്രകാശന സംബന്ധ അനിയമിതതാം ആലക്ഷ്യ ചതുർണാം വിശിഷ്ട ട്രാക്ക് ന്യായാലയാനാം സ്ഥാപന വിഹിത. ജമ്മുകശ്മീരെ വാർഷികീ അമർനാഥയാത്ര അഥ ച ശ്രീമാതുഃ വൈഷ്ണോദേവ്യാഃ പവിത്രയാത്ര അദ്യ ഷഡ് ദിവസീയ സ്ഥഗനാനന്തരം പുനഃ സമാരബ്ധ. അസം രാജ്യ ജലാപ്ലാവനേന മൃതകാനാം സംഖ്യ ഏകഷഷ്ടിഃ ജാതാ യത്ര ഏകലക്ഷത്തോപ്യധികാഃ ജനാഃ സഹായോദ്ധാര ശിബിരേഷു ആശ്രയം അഗൃഹ്ണൻ. പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ സർവവിധ സഹായ്യ ആശ്വാസനം പ്രദത്തം. ഭാരതീയ സ്ക്വാസ് ക്രീഡികാ അനാഹത സിംഹ ഐതിഹ്യം വിരീക്ഷ്യ ജൂനിയർ സ്ക്വാസ് ചാമ്പ്യൻഷിപ്പ് ശൃംഖലയാ മഹിളാ ഏകല നിർണായക ദ്വന്ദ്വേ സ്വീയ സ്ഥാനം രക്ഷിതവതീ. അപി ച പുരുഷ ക്രിക്കറ്റ് ക്രീഡാ ശൃംഖലയാം ഭാരത ജിംബാബ്വേ ദേശയോ മധ്യേ വിംശതി പ്രതിവിംശതി അന്താരാഷ്ട്രീയ ശൃംഖലയാ ദ്വിതീയ സ്പർധ അദ്യ ഹരാരെ നഗരെ പ്രചലതി. അഥ വാർത്താഃ വിസ്തരേണ. കേന്ദ്രീയ ശിക്ഷാമന്ത്രിണാ ധർമ്മേന്ദ്ര പ്രധാനേന അദ്യ പ്രധാനമന്ത്രിണെ നരേന്ദ്രമോദിനെ സ്വത്യാഗപത്രം പ്രദത്തം. സാമാജികാന്തർജാലീയ സന്ദേശേ ശ്രീപ്രധാനേന നിഗദിതം യത് ഗത ദശ ദിവസേഷു പ്രചല്യമാണാനാം സ്ഥിതിമാലക്ഷ്യ തേന മന്ത്രിപദമിദം ത്യക്തം. ഛാത്രാണാം പ്രദർശന പുരസ്സരം സുരക്ഷാസ്ഥിതിം ച മനസി നിധായ ശിക്ഷാമന്ത്രിണാ ത്യാഗപത്രം പ്രദത്തം. തേന പ്രതിപാദിതം യത് നവദില്യാം ജന്തരമന്തരസ്ഥലേ അശേഷേ ദേശേ ഹി പരിസ്ഥിതിം ആലക്ഷ്യ ത്യാഗപത്രമിദം പ്രദത്തം. തേന പ്രധാനേന പ്രോക്തം യത് തേന പ്രധാനമന്ത്രിണഃ വിശ്വാസം സഹയോഗം ച സമ്മാനിതം. തേന ഭണിതം യത് ദേശസ്യ സേവാ ഏവ തസ്യ സർവോച്ച പ്രാഥമികതാ വിദ്യതേ. മധ്യപ്രദേശ ഉച്ചന്യായാലയേന പരീക്ഷാ പ്രശ്നപത്ര അവൈധരീത്യ പ്രകാശന സംബന്ധ അനിയമിതതാം ആലക്ഷ്യ ചതുർണാം വിശിഷ്ട ട്രാക്ക് ന്യായാലയാനാം സ്ഥാപന വിഹിത. ന്യായാലയേന നിർദ്ദിഷ്ടം യത് ആരോപ പത്രാണാം നാമാങ്കനസ്യ ത്രിമാസാഭ്യന്തരെ തേഷാം പ്രകരണാനാം നിവാരണം ഭവിതവ്യമേവ. ജമ്മുകശ്മീരെ വാർഷികീ അമർനാഥയാത്ര അഥ ച ശ്രീമാതുഃ വൈഷ്ണോദേവ്യാഃ പവിത്രയാത്ര അദ്യ ഷഡ് ദിവസീയ സ്ഥഗനാനന്തരം പുനഃ സമാരബ്ധ. കശ്മീരസ്യ സംഭാഗീയ ആയുക്തേന അൻഷുലഗർഗേണ ആകാശവാണ്യാ സഹ വാർത്താലാപേ സൂചിതം യത് ബാൾട്ടാൽ പഹൽഗാം മാർഗയോഃ യാത്രാ പുനഃ സമാരബ്ധാസ്തി. അത്രാന്തരെ ഊനസപ്തത്യധികദ്വിശതാധികഷഡ്സഹസ്രം യാവത് തീർത്ഥയാത്രിണാം സമൂഹഃ അദ്യ പ്രാതഃ ഭഗവതി നഗരയാത്രിനിവാസ ജമ്മുതഃ പ്രസ്ഥിതഃ. അസം രാജ്യ ജലപ്രളയേ പഞ്ചദശ ദശാംശോത്തരൈകലക്ഷത്തോപ്യധികാഃ ജനാഃ സഹായോദ്ധാര ശിബിരേഷു ആശ്രയം അഗൃഹ്ണൻ. ശിവസാഗർ ചരായ്ദേവ് ജോർഹാട്ട് ച ഇത്യത്തെ സർവാധിക പ്രഭാവിതാനി മണ്ഡലാനി സന്തി. ജലപ്ലാവനേന ഇതോപി ചതുർദശ ജനാനാം മൃത്യുഃ സൂചനാസ്തി യേന രാജ്യസ്യ ജലപ്ലാവനേന മൃതകാനാം സംഖ്യ ഏകഷഷ്ടിഃ ജാതാ. ദിഖൌ ദിശാംഗ ധനസിരി ച നദ്യഃ ആപത്രേഖായാഃ ഉപരി നിരന്തരം പ്രവഹന്തി യേന സ്ഥിതിഃ ഇതോപി ഹാനിപ്രദാ അഭവത്. ആപത് പ്രതിക്രിയാ ദലാനി മണ്ഡല അധികാരിണഃ ച സഹായോദ്ധാര കാര്യേ സംലഗ്നാഃ സന്തി. പ്രഭാവിത ക്ഷേത്രാണാം നികടതയാ നിരീക്ഷണം ച കുർവന്തഃ സന്തി. ഉപശമന ഉദ്ധാര കാര്യാണി ച പ്രചലന്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അസം രാജ്യസ്യ മുഖ്യമന്ത്രിണാ ഹിമന്ത ബിശ്വാ ശർമ്മണാ സഹ ദൂരഭാഷമാധ്യമേന വാർത്താലാപം കൃത്വാ രാജ്യസ്യ ജലപ്രളയസ്യ സ്ഥിതിം സമീക്ഷിതവാൻ. സാമാജികാന്തർജാലീയ പട്ടലേ ശ്രീ ശർമ്മ അവദത് യത് പ്രധാനമന്ത്രിണ ശ്രീമോദിന വർത്തമാനസ്യ സഹായോദ്ധാര കാര്യസ്യ പുനരവസനസ്യ പുനർനിർമ്മാണസ്യ ച പ്രയത്നാനാം സമർത്ഥനായ കേന്ദ്ര സർവകാരസ്യ സർവവിധ സഹായസ്യ ആശ്വാസനം പ്രദത്തമിതി. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ ഇത്യേഷ റൊമാനിയാദേശെ ഭാരതീയ സമുദായസ്യ യോഗദാനസ്യ പ്രശംസാം അകരോത്. തേ ഉഭയോഃ ദേശയോഃ മധ്യേ വർദ്ധമാനസ്യ സഹഭാഗിത്വസ്യ മഹത്വപൂർണാഃ സ്തംഭാഃ ഇതി ഉക്തവതി. रोमानिया देशस्य आधिकारिक यात्रायाः समापन दिने बुखारेस्ट नगरे भारतीय समुदायस्य कृते आयोजिते समारोहे संबोधयन्ती राष्ट्रपतिः अवदत् यत् विदेशेषु निवसन्तः भारतीयाः स्वमातृभूम्या सह दृढतया सम्बद्धाः सन्ति तथा च प्रत्येकः भारतीयः स्वस्य उपलब्धिभिः समर्पणेन च गर्वानुभवं कारयति।
2: भारत रोमानिया संबंधों का सबसे महत्वपूर्ण आधार है हमारे लोगों के बीच आत्मीय संबंध। ये देखकर मुझे प्रसन्नता है कि भारतीय प्रवासी समुदाय एकजुट होकर रोमानिया में भारत की सांस्कृतिक विरासत को जीवंत बनाए। भारतीय आईटी इंजीनियरिंग स्कॉलर्स रिसर्चर्स हेल्थ केयर प्रोफेशनल्स तथा विद्यार्थियों की नई पीढ़ी अब रोमानिया को अपना घर बना रहे हैं। रोमानिया की अर्थव्यवस्था और समाज में अपना योगदान तथा यहाँ भारतीय संस्कृति और मूल्यों के प्रसार के लिए आपके प्रयास आपको भारत का सच्चा प्रतिनिधि बनाते हैं।
1: राष्ट्रपतिः अवदत् यत् रोमानिया देशस्य राष्ट्रपतिना निकुसोर डैन इत्यनेन अन्यैः नेतृभिः च सह तस्याः संवादः द्वैपाक्षिक सम्बन्धान् नूतनौन्नत्यं प्रतिनेतुं प्रतिबद्धतां प्रतिबिम्बयति। सा अवोचत् यत् भारत रोमानिया देशयोः मध्ये व्यापारः रक्षा पुनर्नवीकरणीय ऊर्जा डिजिटल प्रौद्योगिकी शिक्षानुसन्धान स्वास्थ्य सेवा विज्ञान प्रौद्योगिकी कृत्रिम बुद्धिमत्ता नवान्वेषणम् उन्नत विनिर्माणम् इत्यादिषु क्षेत्रेषु सहकारः विस्तारितः अस्ति। प्रियाः श्रोतारः संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। प्रधानमन्त्री नरेन्द्र मोदी श्वः प्रातः 11 आकाशवाणीतः मन की बात इति कार्यक्रमे स्वीयं मनोगतं प्रकटयिष्यति। मासिकस्यास्य आकाशवाणी कार्यक्रमस्य एतत् 37th संस्करणं भविष्यति। आकाशवाण्याः दूरदर्शनस्य च सर्वाभिः वाहिनीभिः अस्य कार्यक्रमस्य प्रसारणं भविष्यति। अयं हि कार्यक्रमः आकाशवाणी वार्ता विभागस्य अन्तर्जालपटले www.newsonair.gov.in इत्यत्र अपि च न्यूज़ ऑन एआईआर इति चलदूरभाषीयतन्त्रांशे अपि उपलब्धः भविष्यति। आकाशवाणी दूरदर्शन वार्ता प्रधानमन्त्री कार्यालय सूचना प्रसारण कार्यालयानां यूट्यूब वाहिनीभिः अपि अस्य कार्यक्रमस्य साक्षात् प्रसारणं भविष्यति। हिंदी भाषायां प्रसारणस्य पश्चात् अस्य कार्यक्रमस्य प्रसारणं आकाशवाण्याः क्षेत्रीय भाषासु अपि भविष्यति। उपराष्ट्रपतिः सीपी राधाकृष्णनवर्यः अद्य अदोरेखितवान् यत् प्रतिदिनं प्रतिहोरा प्रतिनिमेषं प्रतिपलं च सदने व्यतीतं लोकतन्त्रस्य सुदृढीकरणाय उपयोक्तव्यम्। राधाकृष्णनवर्यः नवदेहली नगरे राज्यसभायाः नवनिर्वाचितानां नामाङ्कितानां च सदस्यानां कृते द्विदिवसीय अभिमुखीकरण प्रशिक्षण कार्यक्रमस्य उद्घाटन समारोहं सम्बोधयन् आसीत्। सः अवदत् यत् वादविवादाः चर्चाः च सर्वदैव निर्णायकस्तरे एव नेतव्यम्। गुजरात राज्ये प्रचंड वृष्ट्यानन्तरं युद्धस्तरे उद्धारकार्याणि सहायोद्धारकार्याणि च प्रचलन्ति। गतचतुर्विंशति होरासु राज्यस्य 65-200 यावत् उपमण्डलेषु वृष्टिः अभवत्। राज्य उद्धारकार्य आयुक्तेन 5 मृत्योः पुष्टीकृतम्। अद्यावधि प्रायः 40,000+ जनाः मोचिताः सन्ति। उत्तरगुजराते मध्यगुजराते च वृष्टेः अनन्तरं सेनायाः एनडीआरएफ इत्यस्य च 17 एसडीआरएफ इत्यस्य 32 च उद्धारकार्ये साहाय्योद्धारकार्ये च सम्मिलितानि सन्ति। राज्यस्य वर्तमानस्थितिं विचार्य राज्यस्य मुख्यमन्त्री भूपेन्द्र पटेलः गान्धीनगरे उच्चस्तरीय समीक्षासभाम् आयोजितवान्। दिल्ल्यारक्षिबलेन नागरिकान् नवदिल्लीक्षेत्रं प्रति यात्रां न कर्तुं सूचितमस्ति। सम्पूर्णे मण्डले अत्यधिकजनसमूहः अत्यधिकः यातायातसङ्कटश्च दृश्यते। परामर्शं विनिमयीकुर्वता आरक्षिबलेन यात्रिणः विलम्बं निवारयितुं बाधामुक्तं यात्रां सुनिश्चेतुं च वैकल्पिकमार्गान् उपयोक्तुं निर्दिष्टम्। भारतीय स्क्वैश क्रीडिका अनाहत सिंह ऐतिह्यं विरिच्य जूनियर स्क्वैश चैंपियनशिप श्रृंखलायाः महिला एकल निर्णायक द्वन्द्वे स्वीय स्थानं रक्षितवती। अन्ते क्रिकेट क्रीडायां पुरुष क्रिकेट क्रीडा श्रृंखलायां भारत जिम्बाब्वे देशयोः मध्ये 20-20 अन्ताराष्ट्रिय श्रृंखलायाः द्वितीया स्पर्धा अद्य हरारे नगरे प्रचलति। भारतेन जिम्बाब्वे देशस्य सम्मुखे 20-200 धावनाङ्कानां लक्ष्यम् उपस्थापितम् इति वार्ताः।
3: സമയം 6 മണി കഴിഞ്ഞ് 29:57 അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
5: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
6: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അദ്ദേഹം തന്റെ രാജ്യാപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. വിശദാംശങ്ങളിലേക്ക്.
8: കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും ഇത് തന്റെ അഭിമാന പ്രശ്നമല്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിലും രാജ്യത്തുടനീളവുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ അതിനെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുമാണ് പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി അറിയിച്ചു. വരുന്ന വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
7: അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് CJP ന്യൂഡൽഹിയിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് CJP പ്രതിനിധികളുമായി 3-ഘട്ട ചർച്ച നടത്തി. പിന്നീട് ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കരുതെന്നും FIR രജിസ്റ്റർ ചെയ്യരുതെന്നുമുള്ള ആവശ്യങ്ങൾ യോഗത്തിൽ സർക്കാർ അംഗീകരിച്ചതായും ശ്രീ നദ്ദ പറഞ്ഞു.
9: सबसे पहली बात तो ये है कि कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा इस बात को सरकार ने स्वीकारा है उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा इस बात को हम लोगों ने माना है.
7: തീരുമാനിച്ച വ്യവസ്ഥകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ സമരം പിൻവലിക്കുന്നതായി CJP വക്താവ് സൌരവ് ദാസ് അറിയിച്ചു. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി മെട്രോയിലെ അടച്ചിട്ട പ്രവേശന കവാടങ്ങൾ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ചേർത്തുപിടിക്കുന്ന മഹനീയ ദൗത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂ സ്പ്രെൻഡ് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ശ്രീ മുരളീധരൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഗേറ്റ്വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ നിന്ന് പൂർണ്ണ സജ്ജമായ അന്താരാഷ്ട്ര കാർഗോ ഗേറ്റ്വേ ആയി മാറ്റുന്നതാണ് ഈ പദ്ധതി.
10: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
7: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 അപേക്ഷിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും 30 UGPG കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ് കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ട ബിരുദ സൌകര്യത്തോടെ വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് കോഴ്സുകൾ നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
11: ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജൂട്ടെയിൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, EQ ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
7: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റോഡുമാർഗം മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മന്ത്രി മോൻസ് ജോസഫ്, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ് MP, മുൻമന്ത്രി VN വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 നഷ്ടത്തിൽ ഇന്ത്യ 219 റൺസ് നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 kg വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ നേരിട്ട സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 kg വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. 27th കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ജമ്മുകശ്മീരിൽ തുടക്കമായി. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ ഐടി പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി ഇപ്പോൾ
12: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം.
13: ഇന്ത്യയിൽ ഈ നൂറ്റാണ്ടിനിടയിൽ പുകവലിയും പുകയിലെ ഉപയോഗവും ഏകദേശം പകുതിയായി കുറഞ്ഞതായി പുതിയ പഠന റിപ്പോർട്ട്. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അവർ വേൾഡ് ഇൻ ഡേറ്റ നടത്തിയ വിശകലനത്തിലാണ് ഇന്ത്യയിലെ പുകവലി നിരക്കിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷന്മാരിലും സ്ത്രീകളിലും പുകവലി നിരക്ക് കാര്യമായി കുറഞ്ഞതായി പഠനം വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലും പുകവലി കുറയുന്ന പ്രവണതയാണ് കാണുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2010 മുതൽ ലോകത്ത് പുകവലിക്കുന്നവരുടെ എണ്ണം 27% കുറഞ്ഞിട്ടുണ്ട്. പുകയില നിയന്ത്രണ നയങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ മുന്നറിയിപ്പുകൾ എന്നിവയാണ് ഇന്ത്യയിലെ ഈ ശ്രദ്ധേയവും ആശ്വാസകരവുമായ മാറ്റത്തിന് പ്രധാന കാരണങ്ങൾ എന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. തെരുവുനായ ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരവുമായി മലയാളി വിദ്യാർത്ഥികൾ. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളാണ് തെരുവുനായ ശല്യം നേരിടാൻ ഒരു പ്രത്യേകതരം സ്മാർട്ട് വാച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നായകളെ ഉപദ്രവിക്കാതെ തന്നെ അകറ്റി മനുഷ്യരെ സുരക്ഷിതമായ അകലത്തിൽ എത്തിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം. വിദ്യാർത്ഥികളായ ബ്ലസ്സൻ മാത്യു വിൽസൺ, ബിൻസൺ ബി, എം പ്രവീൺ കുമാർ, സാവിയോ ജോയ്, ശ്രീരാഗ് ആർ എന്നിവർ ചേർന്നാണ് സെൻസ് K9 സ്മാർട്ട് ആന്റിഡോഗ് വാച്ച് എന്ന സ്മാർട്ട് സുരക്ഷാ ഉപകരണം വികസിപ്പിച്ചത്. ഇതിനുള്ള ഇന്ത്യൻ പേറ്റന്റും ഇവർക്ക് ലഭിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സി സതീഷ് കുമാർ, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് പ്രഭു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ ടിൻറ്റു മേരി ജോൺ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രോജക്ട് പൂർത്തീകരിച്ചത്. സ്മാർട്ട് വാച്ചിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിദ്യാർത്ഥിയായ ബ്ലസ്സൻ മാത്യു വിൽസൺ നല്ല വാർത്തയോട്.
14: ഞങ്ങൾ 5 പേരും ചേർന്നാണ് ഈ ആശയം വികസിപ്പിച്ചെടുത്തത്. സത്യത്തിൽ ഈ പ്രൊജക്ടിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ ഒരു ലാബിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ ആയിരുന്നില്ല. നമ്മളെല്ലാവരും ദിവസം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ തെരുവുനായ അക്രമങ്ങളുടെ വാർത്തകൾ നിരന്തരം നമ്മൾ കാണുന്നുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കടിയേറ്റ സംഭവങ്ങൾ, രാവിലെ നടക്കാൻ പോയവർക്ക് നേരെയുള്ള അക്രമങ്ങൾ, ഡെലിവറി ജീവനക്കാർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ, ഇങ്ങനെ പല വാർത്തകളും നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം കേരളത്തിൽ തന്നെ ഒരു സ്ത്രീയെ വീട്ടുമുറ്റത്ത് നായയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവം പോലുള്ള വാർത്തകൾ സമൂഹത്തെ ഏറെ വേദനിപ്പിച്ചു വന്നായിരുന്നു. അത്തരം വാർത്തകൾ കാണുമ്പോൾ ഞങ്ങൾ ഇതിനെന്തൊരു പ്രതിവിധി ചെയ്യാനൊക്കെ ഉള്ള ഒരു ചിന്തയിലൂടെ ഞങ്ങൾ 5 പേരും കടന്നു വന്നു. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇതൊരു പ്രൊജക്റ്റായി മാറിയത്. അങ്ങനെയാണ് നായ്ക്കളെ അകറ്റാൻ സഹായിക്കുന്ന ഒരു ധരിക്കാവുന്ന ഇലക്ട്രോണിക് വാച്ച് വികസിപ്പിക്കാൻ ഞങ്ങൾ തുടങ്ങിയത്. ഇത് കയ്യിൽ ധരിക്കാവുന്ന ഒരു ചെറിയ ഉപകരണമാണ്. അപകട സാധ്യത തോന്നുന്ന സമയത്ത് ഇത് പ്രവർത്തിപ്പിക്കാം. അപ്പോൾ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത എന്നാൽ നായ്ക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രത്യേകതരം അൾട്രാസോണിക് ശബ്ദതരങ്ങൾ ഇത് പുറപ്പെടുവിക്കും. ഇതിന്റെ ലക്ഷ്യം നായ്ക്കളെ ഉപദ്രവിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ അല്ല, മറിച്ച് ഉപയോക്താവിന് സുരക്ഷിതമായി അവിടെ നിന്ന് മാറാൻ സഹായിക്കുന്ന ഒരു അധിക സുരക്ഷാ ഉപകരണമാകുക എന്നതാണ്. ഈ ആശയത്തിന് ഞങ്ങൾക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു.
13: രാവിലെ നടക്കാനിറങ്ങുന്നവരാണെങ്കിലും വെറുതെ വഴിയെ പോകുന്നവരാണെങ്കിലും തെരുവുനായ ആക്രമണം നേരിടേണ്ടി വരുന്ന നിരവധി സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. തെരുവുനായ ശല്യം നേരിടാനുള്ള സ്മാർട്ട് വാച്ച് എത്രയും വേഗം വിപണിയിലെത്തുമെന്ന് പ്രത്യാശിക്കാം. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ അധിഷ്ഠിത തപാൽ സേവനത്തിന് തുടക്കമായി. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി പോസ്റ്റ് ഓഫീസിനെയും റിഹർധർ പോസ്റ്റ് ഓഫീസിനെയും ബന്ധിപ്പിക്കുന്ന ഈ തപാൽ സേവനം ഇക്കഴിഞ്ഞ June 12 നിലവിൽ വന്നത്. ഈ 2 പോസ്റ്റ് ഓഫീസുകൾക്കുമിടയിൽ വെറും 12 കിലോമീറ്ററാണ് ദൂരം. എന്നാൽ റോഡ് മാർഗം യാത്ര ചെയ്യാൻ 2 മണിക്കൂറിലധികം സമയം വേണ്ടിവരാറുണ്ട്. ഈ വെല്ലുവിളിക്കാണ് ഇപ്പോൾ സാങ്കേതിക വിദ്യയിലൂടെ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ 2 മണിക്കൂറിലേറെ സമയമെടുത്തിരുന്ന തപാൽ പാഴ്സൽ വിതരണത്തിന് ഇനി വെറും 7 മിനിറ്റ് മതിയാകും. ദുർഘടമായ മലനിരകളിലെ ഗതാഗത തടസ്സങ്ങൾ മറികടന്ന് വേഗമേറിയ സേവനം ഉറപ്പാക്കാൻ ഡ്രോൺ സാങ്കേതിക വിദ്യ സഹായകമാകുമെന്ന് അധികൃതർ വിലയിരുത്തുന്നു. ഇതിലൂടെ ഇന്ത്യയിലെ അകന്ന പ്രദേശങ്ങളിലേക്കുള്ള തപാൽ വിതരണ സംവിധാനത്തിന് പുതിയ ദിശ തുറക്കുകയാണ്. ഹിമാചൽ പ്രദേശിലും അസമിലുമായി ഏകദേശം 150 ഡ്രോൺ തപാൽ റൂട്ടുകൾ കൂടി ആരംഭിക്കാനുള്ള പദ്ധതിയും തയ്യാറായിട്ടുണ്ട്. കൂടുതൽ സ്മാർട്ടും പരിസ്ഥിതി സൗഹൃദവും വേഗമേറിയതുമായ തപാൽ സേവനങ്ങളിലൂടെ രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളെയും മുഖ്യധാരയുമായി കൂടുതൽ കാര്യക്ഷമമായി ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇനി ഒരു കുട്ടി എഴുത്തുകാരനെ പറ്റിയാണ്. തിരുവനന്തപുരം നാലാഞ്ചിറ സെയിന്റ് ഗൊറേറ്റീസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അർപ്പിത് ആൻ ഉണ്ണി 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കൊച്ചുമെടുക്കൻ എഴുതിയ സംസാരിക്കുന്ന പെൻസിൽ എന്ന കഥ ഇപ്പോൾ CBSE 2ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പാഠമായി മാറിയിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയും പെൻസിലും തമ്മിലുള്ള സംഭാഷണമാണ് കഥ. പെൻസിലിന് മൂർച്ച കൂട്ടുമ്പോൾ വേദനിക്കുമെന്ന് കരുതുന്ന വിദ്യാർത്ഥിയോട് അക്ഷരങ്ങൾ ഉണ്ടാകുന്നതിൽ തനിക്ക് സന്തോഷമാണ് എന്ന് പെൻസിൽ മറുപടി നൽകുന്നു. തന്റെ കഥാവിശേഷങ്ങൾ അർപ്പിത് നല്ല വാർത്തയുമായി പങ്കുവെക്കുന്നു.
15: ഒരു പെൻസിലും ഒരു കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് കഥയിലുള്ളത്. ഈ പെൻസിലിന് എഴുതുമ്പോൾ മൂർച്ച കൂട്ടുമ്പോൾ വേദനിക്കുമെന്ന് കരുതി ആ പെൻസിലിനെ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു കുട്ടിയാണ് കാണിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം പ്രകൃതിയെല്ലാം പലരും അകം സഹിക്കുകയാണ് നമുക്ക് വേണ്ടി. അപ്പൊ നമ്മളും അങ്ങനെ ത്യാഗവും സ്നേഹമുള്ളവരാകണം എന്നൊരാശയമാണ് ആ കഥയെ കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഞാൻ 7ാം ക്ലാസ്സിൽ ഇറക്കിയ എന്റെ ആദ്യത്തെ പുസ്തകമായ എന്റെ കൂട്ടുകാരൻ എന്ന കഥാപുസ്തകത്തിന്റെ ഒരു കഥയാണ് സംസാരിക്കുന്ന പെൻസിൽ. ഞാൻ പിന്നെ വേറൊരു നോവൽ എഴുതിയിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത്ഭുത ലോകത്തിലെ ഇഷ്ട കുട്ടികൾ. പിന്നെ പുതിയൊരു ബുക്ക് ഇറങ്ങാൻ പോകുന്നു, ഒരു ഇംഗ്ലീഷ് ബുക്കാണ് സ്റ്റോറീസ് ഉള്ളത്. ഞാൻ കുറെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. പ്രത്യേകിച്ച് വായിച്ചത് കൊറോണ സമയത്താണ്. അച്ഛൻ ഇങ്ങനെ കുറെ പുസ്തകങ്ങളൊക്കെ എനിക്ക് തരുമായിരുന്നു ആദ്യമേ. അപ്പൊ അതൊക്കെ വായിച്ചു വായിച്ച് പിന്നെ ഞാൻ തന്നെ അച്ഛനോട് ഓരോ ബുക്ക് പറയും, അച്ഛത് വാങ്ങിച്ചുകൊണ്ട് വരും. ലൈബ്രറിയിലൊക്കെ പോയി ബുക്കൊക്കെ വായിക്കും. ബുക്ക് വായിക്കുമ്പോഴും പിന്നെ എന്റെ ചുറ്റും കാണുന്ന പല കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചാണ് പല കഥകൾ ആശയങ്ങൾ എഴുതുന്നത്. എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ആശയങ്ങൾ തോന്നുമ്പോൾ ഞാൻ അപ്പൊ എവിടെയൊക്കെ എഴുതി വെക്കും. പിന്നെയാണ് ഞാൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് എഴുതി എഡിറ്റൊക്കെ ചെയ്ത് എഴുതുന്ന കഥകളൊക്കെ. എന്റെ അച്ഛനൊരു എഴുത്തുകാരനാണ്, ഉണ്ണി അമ്മയമ്പലം എന്ന പേര്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് 2024 ബാല സാഹിത്യത്തിന്. അമ്മ ആന സേവർ. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, അൻഷി എന്ന പേര്. ഇപ്പൊ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാവിയിൽ എനിക്കൊരു ഒരു IAS ഓഫീസർ ആവാനാണ് ആഗ്രഹം. അതോടൊപ്പം തന്നെ വായനക്കാരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാവാൻ ഒരു നല്ല താല്പര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന നല്ല കൂടി വരുന്നതാണ്. പക്ഷെ അതിലേക്ക് മാത്രം ചുരുങ്ങല്ല. അതായത് നമുക്ക് ഫോണായാലും എന്തായാലും ഉപയോഗിക്കണം. പക്ഷെ അത് മാത്രമല്ലാതെ വായന എഴുത്തും എല്ലാം അതിന്റെ ഒപ്പം കൊണ്ടുപോകണം. കാരണം നമ്മുടെ ചിന്താശേഷിയും ഭാവനാശേഷിയും എല്ലാം കൂടാൻ സഹായിക്കുന്ന വായനയാണ്. മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ, അവരുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ ഈ വായനക്കൂടെ എനിക്ക് സാധിക്കുന്നുണ്ട്. നല്ല മനുഷ്യരാവാൻ ഈ വായനയെ എടുത്ത് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം.
13: ഈ തലമുറയിലെ കൊച്ചു കൂട്ടുകാർക്ക് അർപ്പിതിന്റെ വായനയും എഴുത്തും കാഴ്ചപ്പാടും പ്രചോദനമാകട്ടെ. ഏറ്റവും സന്തുഷ്ടരായ കുട്ടികളുള്ള രാജ്യം ഏതാണെന്ന് അറിയാമോ? ഉത്തരം നെതർലൻഡ്സ്. മഴയെയും തണുപ്പിനെയും വകവയ്ക്കാതെ സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ജോലി കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്ന മാതാപിതാക്കൾ, കുട്ടികളുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും വില നൽകുന്ന സമൂഹം, ഇതെല്ലാം ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ കുട്ടികളെ വളർത്തിയെടുക്കുന്ന രാജ്യമായി വീണ്ടും നെതർലൻഡ്സ് മാറിയിരിക്കുന്നത്. യുണിസെഫിന്റെ കുട്ടികളുടെ പുതിയ ക്ഷേമ സൂചിക പ്രകാരം വികസിത രാജ്യങ്ങളിലെ ഏറ്റവും സന്തുഷ്ടരായ കുട്ടികൾ ഡച്ച് കുട്ടികളാണ്. ഈ നേട്ടത്തിനു പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ സാമൂഹിക ബന്ധങ്ങളാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയാണ് ഡച്ച് കുട്ടികളുടെ ഏറ്റവും വലിയ ശക്തി. യൂറോപ്പിന്റെ പാർട്ട് ടൈം തലസ്ഥാനം എന്നറിയപ്പെടുന്ന നെതർലൻഡ്സിൽ മാതാപിതാക്കൾ കുറച്ചു മണിക്കൂറുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. അതിനാൽ കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും കഴിയുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇത് കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു. സാംസ്കാരിക വിദ്യാഭ്യാസത്തിനും നെതർലൻഡ്സ് വലിയ പ്രാധാന്യം നൽകുന്നു. ലിംഗസമത്വം ഉയർന്ന രാജ്യമായതിനാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ സന്തോഷകരമായ ജീവിതം അനുഭവിക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഡച്ച് മാതാപിതാക്കളുടെ വളർത്തൽ രീതിയും വ്യത്യസ്തമാണ്. കുട്ടികൾക്ക് സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും തീരുമാനങ്ങളിൽ പങ്കാളികളാകാനും അവർ അവസരം നൽകുന്നു. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സമൂഹമാണിത്. ചുരുക്കി പറഞ്ഞാൽ, കുട്ടികളുടെ സന്തോഷം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കുടുംബവും സമൂഹവും ഒത്തുചേരുമ്പോഴാണ് ആ രാജ്യത്തെ കുട്ടികൾ സന്തുഷ്ടരാകുന്നത്. ശരിയല്ലേ? നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 50 കിസാൻവാണി. ഇന്നത്തെ കിസാൻവാണിയിൽ സേനാപതി ഗ്രാമപഞ്ചായത്തിലെ വട്ടപ്പാറയിലുള്ള പച്ചക്കറി കർഷകനായ ഡെന്നീസ് മാത്യു തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
16: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻവാണി

0: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കിസാൻ വാണിയിൽ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് സേനാപതി ഗ്രാമപഞ്ചായത്തിലെ വട്ടപ്പാറയിലെ യുവ കർഷകനായ ശ്രീ ഡെന്നീസ് മാത്യു. പച്ചക്കറി കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീ ഡെന്നീസ് മാത്യുവിനൊപ്പം അനുരാജ്.
2: ഡെന്നീസ് നമസ്കാരം.
3: നമസ്കാരം.
2: ഡെന്നീസ് എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട്?
3: ഞാൻ ഇതിലേക്ക് വന്നിട്ട് കുറച്ച് വർഷങ്ങളായുള്ളൂ. കാരണം ഞാൻ നമ്മുടെ കോളേജ് പഠനത്തിന് ശേഷം ജോലിക്ക് പോയി, അത്ര നമുക്കത് തൃപ്തിയല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ കൃഷിയിലേക്ക്, പണ്ട് തൊട്ടേ വീട്ടിലെ ഏലം കൃഷിയാണ് മെയിൻ. പിന്നെ പച്ചക്കറി കൃഷി അത്യാവശ്യം വീടിന് ചുറ്റുപാടും നട്ടിരുന്നു. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ എടുത്തിരുന്നു. മെയിനായിട്ട് നമുക്ക് ഏലമാണ്. പിന്നീട് 2018-19 കാലം ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നീടാണ് ലോക്ക്ഡൗൺ സമയം. ആ സമയത്തൊക്കെ നമുക്ക് പുറത്തു പോകാനൊന്നും ഇല്ല. ആ സമയത്താണ് നമുക്ക് ഈ ഒരു പച്ചക്കറി കൃഷിയെ പറ്റിയും ഏലത്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാനിരുന്നത്. വീട്ടിൽ ഏകദേശം 3 ഏക്കറോളം സ്ഥലമുണ്ട്. പിന്നെ എൻ്റെ ആ ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് ഞാനും ഒരു 25% 2 ഏക്കർ എടുത്തിട്ടുണ്ട്. അതിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്.
2: എന്താണ് പഠിച്ചത്?
3: ഞാൻ ബി മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, നമ്മുടെ തമിഴ്നാട് കോയമ്പത്തൂർ ഗോപിചെട്ടിപ്പാളയത്തിലാണ് പഠിച്ചത്. ശേഷം നമ്മൾ ജോലിക്ക് കയറിയെങ്കിലും ഒരു ചെറിയ ഇൻകം ആയിട്ടാണ് വരുന്നത്. അങ്ങനെയൊക്കെയാണ് കൃഷിയിലേക്ക് വന്നതോടെ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയി. പിന്നെ ഞാനൊന്ന് കൃഷി, പിന്നെ ആ കൃഷി അറിവുകൾ നമ്മുടെ എനിക്ക് തന്നെ തോന്നി മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ വിട്ടു. പല കാർഷിക വിദഗ്ധരും ഒക്കെ ആയിട്ട് ഞാൻ ഇൻ്റർവ്യൂ എടുക്കാനും പോയും, അതോടൊപ്പം തന്നെ മറ്റ് കർഷകരുടെ തോട്ടങ്ങൾ വിസിറ്റ് ചെയ്തും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു അഗ്രികൾച്ചർ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കൃഷിയെപ്പറ്റി പഠിക്കാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് തൊട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം നല്ല ഈൽഡാണ്. ഈ പറയുന്ന പോലെ ഒരുപാട് വാരി വലിച്ചുള്ള വളങ്ങൾ ഉപയോഗിക്കുകയോ നമ്മുടെ ശരീരം കേടാക്കുന്ന ഒരു പരിപാടി നമുക്ക് ആവശ്യമില്ല. അപ്പം ആ രീതിയിലാണ് എൻ്റെ ഒരു കൃഷി രീതി. അത് ഞാൻ പറഞ്ഞുതരാം.
2: പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണല്ലോ. അപ്പോൾ എഞ്ചിനീയറിംഗ് നമ്മുടെ ഈ കാർഷിക രംഗവുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ?
3: അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഉപയോഗം കാർഷിക രംഗത്തെ മെഷീനറീസിലേക്ക് നമ്മൾ നോക്കിയാലാണ്. അതിപ്പോൾ നമ്മൾ ഏലത്തിലോ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയിലേക്കോ, ഏത് കൃഷി അത് വയ്ക്കട്ടെ, അവിടെ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ, ഉദാഹരണം പമ്പ്, മരുന്നടിക്കാൻ ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള ഉപകരണം വാങ്ങിച്ചാണ് നമ്മുടെ കൃഷി കുറച്ചുകൂടെ കീടനിയന്ത്രണത്തിനും വളപ്രയോഗത്തിനും ഒക്കെ നമ്മളായിട്ട് ഉപയോഗിക്കുന്നത്. അത് കോമൺ ആണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അപ്പം ആകെ നമ്മൾ എങ്ങനെ വളം കൊടുക്കുന്നു എന്നുള്ള രീതി വെച്ചിട്ടാണ് ഈ കൃഷി നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് തരുന്നത്. എങ്ങനെ ചിലവ് കുറച്ച് നമുക്ക് കൃഷി ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു അനുഭവം ഞാൻ, കാരണം നമ്മൾ അഗ്രികൾച്ചർ പഠിച്ചിട്ടില്ല, ഈ ഒരു കൃഷി അനുഭവം മാത്രമേ നമുക്കുള്ളൂ. അപ്പം ഇത്രയും വർഷത്തെ ഒരു അനുഭവം വെച്ചിട്ട് ഇപ്പം ഞാൻ ഹാപ്പിയാണ്. നല്ല രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് പറഞ്ഞ് സംസാരിക്കാം.
2: ഇപ്പോൾ വീട്ടുമുറ്റത്ത് വന്നപ്പോൾ ധാരാളം ഗ്രോ ബാഗിൽ പച്ചക്കറികൾ കണ്ടു. ഏതൊക്കെ ഇനം പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്?
3: ഇപ്പോൾ നമുക്കങ്ങനെ തക്കാളി നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ വറ്റൽമുളകൊക്കെ മുളക്കി, പച്ചമുളക്, അത് നമുക്ക് ചെയ്യാം. പിന്നെ ചില ഗ്രോ ബാഗിൽ നമ്മൾ ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ, അങ്ങനെ അങ്ങനെ നമുക്ക് കൈ കിട്ടുന്ന ചീര.

0: അങ്ങനെ പല രീതിയിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഏലം, അതുപോലെ തന്നെ കുരുമുളക് കൃഷിയാണ് നമുക്ക് മെയിൻ. അപ്പോൾ അതിൽ ചെയ്യുന്ന ആ വളത്തിൻ്റെ ഒരു അല്ലെങ്കിൽ കൃഷി മരുന്നുകളുടെയൊക്കെ ഒരു നാലിലൊന്ന് ഡോസേജ് മതി പച്ചക്കറികൾക്ക്. പ്രധാനമായിട്ടും നമ്മൾ ഗ്രോ ബാഗിലെ കൃഷി അതാണ് ചെയ്യുന്നത്, പിന്നെ മണ്ണിലും നടും. അപ്പോൾ രണ്ടും രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഗ്രോ ബാഗിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വളം ഫീഡ് ചെയ്യണം, അതിൻ്റെ റൂട്ട് അധികം പുറത്തേക്ക് പോകുന്നില്ല. പക്ഷെ മണ്ണിൽ നടുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മെയിൻ റൂട്ട്, ടാപ്പ് റൂട്ടൊക്കെ സിസ്റ്റമൊക്കെ നന്നായിട്ട് വർക്കാവുന്നതുകൊണ്ട് തന്നെ മൂലകങ്ങൾ മണ്ണിലുള്ളത് വലിച്ചെടുക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഉള്ള ഒരു
1: ഉൽപാദനം കൂടുതൽ ഏത് രീതിയിൽ കൃഷി ചെയ്യുമ്പോഴാണ്, മണ്ണിലാണോ ഗ്രോ ബാഗിൽ നടുമ്പോഴാണോ ഉൽപാദനം കൂടുതൽ ലഭിക്കുന്നത്?
0: ഇപ്പൊ മണ്ണിൽ നട്ടാലും ഗ്രോ ബാഗിൽ നട്ടാലും നമ്മുടെ നോട്ടം പോലെ ആയിരിക്കും. പക്ഷെ മണ്ണിൽ നടുകയാണ് ഏറ്റവും ഞാനിപ്പോ കർഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസറുകൾ അല്ലെങ്കിൽ പെസ്റ്റിസൈഡുകൾ, അപ്പം ഇതൊക്കെ നമ്മൾ ഇല്ലായെങ്കിൽ പോലും കൃഷി കുറച്ച് പരാജയമാകും, പക്ഷേ എന്നാൽ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ പോലും എവിടെ ചെന്നാലും ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് വെച്ചിട്ടാണ് അവരത് വൈൻഡപ്പ് ചെയ്യുന്നത്. ഏത് സംസാരം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത്? അപ്പോൾ നമ്മൾ ആ കെമിക്കലും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് ഒഴിവാക്കിയിട്ട് നമുക്കൊരു കൃഷി ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായിട്ടും ജൈവം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുപോലെ കീടനിയന്ത്രണം ഒരു പരിധിവരെ പറ്റും. ഇപ്പം വേപ്പെണ്ണ ഉപയോഗിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകളുണ്ടല്ലോ, പുകയില കഷായം, അതിനൊക്കെ എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്നാലും നമ്മളെല്ലാം കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ ഒരു 80% ഓർഗാനിക് ചെയ്തൊരു ഇരു രീതി, ചെറിയൊരു ശതമാനം നമ്മൾ രാസവളങ്ങളും അതോടൊപ്പം തന്നെ കീടനിയന്ത്രണം നമ്മൾ അവലംബിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് വളപ്രയോഗം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബൊക്കാഷി ബക്കറ്റ് എന്നൊരു ബക്കറ്റിനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു ഒരിക്കൽ. അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ അടുക്കള വേസ്റ്റ്, അപ്പം നമ്മളിപ്പോൾ എന്തോ ഒരു പച്ചക്കറിക്ക് അരിയുന്ന ബീൻസ് അരിഞ്ഞാലും അതിൻ്റെ കുറച്ച് വേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ പച്ചക്കറികൾ അരിയുമ്പോഴും നമ്മുടെ വീട്ടിലുള്ള ആഹാരങ്ങൾ, അപ്പോൾ അതിൻ്റെ എല്ലാം വേസ്റ്റ് നമ്മൾ ഇപ്പം ചോറാണെങ്കിലൊക്കെ കഞ്ഞിയൊക്കെ ആണെങ്കിലും അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം അത് ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ബക്കലിലിടുക. അപ്പോൾ ഈ ബൊക്കാഷി വളം എന്ന് പറഞ്ഞൊരു പാക്കറ്റും അവർ നമുക്ക് ഒപ്പം തരുന്നുണ്ട്. അപ്പോൾ 2500 രൂപ റേഞ്ചേ ഉള്ളൂ നമുക്ക്. ആ സാധനത്തിൻ്റെ ഒരു സ്പൂൺ എല്ലാം അതിനകത്തുണ്ട്. അത് നമ്മളതിനെ വിതറി കൊടുക്കുക. ആ സൂക്ഷ്മജീവികളാണത്. അത് കേട്ടതിന് ശേഷം ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സത്ത് ഊറി താഴെ ബക്കറ്റിൻ്റെ ഏറ്റവും അടിയിൽ അടിയും. അവിടെ ഒരു ടാപ്പൊക്കെ ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ലിക്വിഡ് ഊറ്റിയെടുക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ ബക്കറ്റ് നിറയുമ്പോഴത്തേക്കും നമുക്ക് ആ ബക്കറ്റിൽ കിടക്കുന്ന വേസ്റ്റ് വളമായിട്ട് എടുക്കാം. അതോടൊപ്പം തന്നെ ബൊക്കാഷി ടീ എന്ന് പറയും. അപ്പോൾ ഏറ്റവും അടി വരുന്ന സത്ത് നമുക്ക് ഊറ്റിയെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിന് 1 മില്ലി എന്ന രീതിയിൽ നമുക്കെടുത്ത് കൃഷി ഏതും ആയിക്കോട്ടെ സ്പ്രേയും ചെയ്ത് കൊടുക്കുക, മണ്ണിൽ ഒഴിച്ചും കൊടുക്കുക. നല്ല സൂപ്പർ വളമാണ്. നമ്മുടെ ഫ്രീ ആയിട്ട് നമ്മൾ വേസ്റ്റായി കളയുന്ന അല്ലെങ്കിൽ പറമ്പിലൂടെയൊക്കെ വലിച്ചെറിഞ്ഞ് കളയുന്ന നമുക്ക് പിന്നെ കൊതുക് പെരുകയും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമ്മളിങ്ങനെ വളത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ചോദിച്ചില്ലായിരുന്നു എങ്ങനെ ഈൽഡ് വർദ്ധിപ്പിക്കാം, അതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഇത് നമ്മുടെ ജൈവ രീതി, നമ്മുടെ സൂക്ഷ്മജീവികളിലേക്ക് നമ്മൾ ഇറങ്ങുക. അതിലാണ് നമുക്ക് വാം, അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് വാം. വാമിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ടിൽ അസോസിയേറ്റ് ചെയ്ത്, അതായത് പെനട്രേറ്റ് ചെയ്തിട്ടാണ് വാം വർക്ക് ചെയ്യുന്നത്. അപ്പം മണ്ണിലുള്ളത് ഫോസ്ഫറസിനെ അലിയിപ്പിച്ച് പെട്ടെന്ന് റൂട്ടിലേക്ക്
1: സഹായം
0: ചെയ്യും. ഒരു ചെടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫ്ലവറിങ് വേണം, ബ്രാഞ്ചസ് കൂട്ടണം, അതിനെല്ലാം നമുക്ക് വേണ്ടത് ഫോസ്ഫറസ് ആണ്. ഈ ഫോസ്ഫറസിനെ അപ്ടേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മൂലകമാണ് മഗ്നീഷ്യം. അപ്പം മഗ്നീഷ്യം നമ്മുടെ ചെടികൾക്ക് ഏത് ചെടിക്കാലും ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ല പച്ച നിറം വരുന്നുണ്ടല്ലോ, അതോടൊപ്പം തന്നെ ഫോസ്ഫറസിനെ അപ്ടേക്ക് ചെയ്യാൻ സഹായിക്കും. അപ്പോഴാണ് നമ്മുടെ കൂടുതൽ ബഡ്സ് എടുക്കുന്നത്. അങ്ങനെ നമുക്ക് ആ ഒരു മണ്ണിൽ കിടക്കുന്ന ഫോസ്ഫറസിനെ നമുക്ക് ചെടികൾക്ക് വലിച്ചു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മണ്ണിനെ വേരിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ സൂക്ഷ്മജീവി ഈ ഫംഗസ് ഹെൽപ്പ് ചെയ്യും. ഇതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സൂക്ഷ്മജീവിയാണ് NPK ബാക്ടീരിയ. നമ്മുടെ കൃഷി മരുന്നുകൾ കൊടുക്കുന്ന കടകളിൽ നമുക്ക് കിട്ടും NPK, സെപ്പറേറ്റ് വാങ്ങിക്കാനും കിട്ടും. പക്ഷേ കുറച്ചുകൂടെ ലാഭം കർഷകന് NPK കൺസോർഷ്യം ഒറ്റ ബോട്ടിലായിട്ട് കിട്ടും. അത് നമുക്ക് 200 ലിറ്ററിന് 1/2 ലിറ്റർ അല്ല 1 ലിറ്റർ എടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ലിറ്ററിന് 2 മില്ലി അങ്ങനെ അത് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് നമ്മളെ ഗണ്യമായി ചെയ്യുന്ന പച്ചക്കറി കൃഷിക്കായിക്കോട്ടെ, ഈ പാവൽ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവിടെ നിങ്ങളെ മണ്ണിൽ ഉപയോഗിക്കാം. ഈ NPK ബാക്ടീരിയ എന്ന് പറയുമ്പോൾ

0: ഇപ്പോൾ ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചായാലും മറ്റ് ജില്ലകളെ മഴ കൂടുതലുള്ള സ്ഥലത്ത് ഈ അഴുകൽ എന്നൊരു രോഗം വരും. അപ്പോൾ നൈട്രജൻ ഒഴിവാക്കണം എന്നൊരു പറച്ചിൽ കോമൺ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാം. അവിടെ മണ്ണിലും അന്തരീക്ഷത്തിലും ബാക്ടീരി നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം ഉണ്ട്. NPK ബാക്ടീരിയയുടെ ഒരു ഉപയോഗം ഈ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇതിനെ മണ്ണിലേക്ക് ഫിക്സ് ചെയ്യാണ്. നമ്മൾ ഓക്സിജൻ ശ്വസിച്ച് പോലെ എടുക്കുന്നത് പോലെ തന്നെ ഇവ നൈട്രജൻ മണ്ണിൽ ഇതിൻ്റെ വിസർജ്ജനം മണ്ണിലോട്ട് വരും. അങ്ങനെയാണ് മണ്ണിൽ ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് നൈട്രജൻ ഫോസ്ഫറസ് ഒരു പരിധി വരെ മണ്ണിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ പോയിട്ട് നമ്മുടെ ജൈവവളങ്ങൾ, ചാണകം. ചാണകമൊക്കെ നമ്മൾ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ പശുക്കളെ വളർത്തുമ്പോൾ കാലിത്തീറ്റയൊക്കെ കൊടുക്കുന്നത് കൊണ്ടൊരു പൊതുവെ ഒരു പറച്ചിലുണ്ട്, ഇങ്ങനെ അഴുകൽ അങ്ങനെ വരും. അങ്ങനെയൊക്കെ ഒരു സമയത്ത് നമ്മൾ സ്യൂഡോമോണസ് മിക്സ് ചെയ്യുക ചാണകത്തിൽ. അതിനെ വളരാനൊരു 15 ദിവസം അനുവദിച്ചതിന് ശേഷം അത് ഉപയോഗിക്കാം. അടിക്കടി നമ്മൾ സ്യൂഡോമോണസ് ഇടുക. സ്യൂഡോമോണസിൻ്റെ മറ്റൊരു പ്രത്യേക ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഏത് കായാണ് ഫ്രൂട്ട് സെറ്റാവും. അങ്ങനെ നമുക്ക് സ്യൂഡോമോണസ് ട്രൈക്കോഡർമ ഏലച്ചെടികളിലാണ് സ്യൂഡോമോണസ് ചെടിക്ക് ഉള്ളിൽ ഒഴിച്ചു കൊടുക്കുക, ട്രൈക്കോഡർമ ചുറ്റിൽ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് മഴക്കാലത്തേക്ക് മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റും. അതിന് കൃഷിയിനായാലും പിന്നെ കുരുമുളക് കൃഷിയിൽ കൂടുതൽ ഉൽപ്പാദനം വരാൻ കാൽസ്യം നൈട്രേറ്റ് ബെറ്റർ ഓപ്ഷനാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്യുക, കുരുമുളകിനും അപ്ലൈ ചെയ്യുക. അപ്പോൾ 200 ലിറ്ററിന് ഏലത്തിനൊക്കെ 2 കിലോ വരെ നമുക്ക് 200 ലിറ്റർ കലക്കിയിട്ട് 10 ലിറ്റർ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ കുരുമുളകിനെ സംബന്ധിച്ച് അത്രയും ഡോസ് പറ്റില്ല, പച്ചക്കറിയെ പറ്റിയത് പറ്റില്ല. പച്ചക്കറിയിലൊക്കെ ഒരു 250 ഗ്രാം 200 ലിറ്റർ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കൊടുക്കുക. ഒരു മാസം നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു തവണയൊക്കെ ഗണ്യമായിട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം മണ്ണ് പോകും, രാസവളങ്ങളാണ്. പിന്നെ നമുക്ക് സപ്പോർട്ടീവായിട്ട് NPK വളങ്ങൾ നമുക്ക് മണ്ണിലാഡ് ചെയ്യാം. അതിനും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നല്ലൊരു കാർഷിക വിദഗ്ധൻ്റെ സപ്പോർട്ട്. ഇപ്പം നമ്മുടെ കൃഷി വകുപ്പിലായാലും നമ്മുടെ കൃഷിഭവനങ്ങളുണ്ട്, അവിടെ പോയി നമുക്ക് നമ്മുടെ ആവശ്യം പറയാം. അവിടെ നിന്ന് വിത്തുകളൊക്കെ കിട്ടുന്നു, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അവരോട് ചോദിക്കുക നമുക്കിതിനെപ്പറ്റി. ഇപ്പം ആരെന്ത് പറഞ്ഞാലും ഇപ്പോൾ യൂട്യൂബുകളിലും നമുക്ക് ഒരുപാട് കൃഷി ചെയ്യുന്ന വീഡിയോകൾ വരുന്നുണ്ട്. ഏതൊക്കെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ പഠിക്കുക. ഒരിക്കൽ നമുക്ക് അറിവില്ലാത്തൊരു സമയത്താണ് നമ്മളെല്ലാവരും ചൂഷണം ചെയ്യുക. അപ്പോൾ ആ ചൂഷണം ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ നമ്മൾ പഠിക്കുക. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും പോലും TVകളിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് പഠിക്കണം, മനസ്സിലാവണം, അഗ്രസീവ് ആയിരിക്കണം. ഒരുപാട് പേര് ഒരുപാട് ആശയങ്ങൾ പറഞ്ഞു. ഒരാൾ ചെയ്യുന്ന ആശയമായിരിക്കില്ല മറ്റൊരാൾ. ഇതെല്ലാം കൂടെ ഫോളോ ചെയ്യുമ്പോഴാണ് കർഷകർ അവിടെ നമുക്ക് കർഷകർക്ക് ഒരബദ്ധം പറ്റുന്നത്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു നോട്ട് എടുക്കുക, ഇതൊക്കെ നമ്മൾ പോയിന്റുകൾ എഴുതി വയ്ക്കുക, നമ്മൾ തന്നെ കമ്പയർ ചെയ്യുക. ഇപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും 2-3 അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഓരോ ഇഞ്ച് മാറുന്നതനുസരിച്ച് മണ്ണിൻ്റെ ഘടന മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ മണ്ണ് ഏതാണോ, നമ്മുടെ കാലാവസ്ഥ ഏതാണോ, ഏതൊക്കെ ചെടികൾ അവിടെ പിടിക്കും, അതൊക്കെ നമ്മൾ നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ.
1: ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ സൂക്ഷ്മ അണുക്കളുടെ ഒരു കാര്യം പറഞ്ഞു. ഈ സൂക്ഷ്മ മൂലകങ്ങൾ പോലെ തന്നെ സൂക്ഷ്മാണുക്കളും മണ്ണിന് അത്യന്താവശ്യമാണ്.
0: അതെ, സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കാണെങ്കിലും നമ്മുടെ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ വരിച്ചിലും ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട്, ദഹനം നടക്കുന്നു. ഇതൊക്കെ കൺവേർട്ടായി ശരീരത്തിന് കിട്ടണമെങ്കിൽ സൂക്ഷ്മജീവികൾ വേണം. ഇപ്പം സസ്യത്തിൻ്റെ വയറെന്ന് വേണേൽ പറയാം മണ്ണ്, കുടലെന്ന് വേണേൽ പറയാം വേര്, റൂട്ട് സിസ്റ്റം, ഫൈബർ റൂട്ട്. അതായത് ചെടികൾക്ക് നല്ല വേരുണ്ടായിട്ട് കാര്യമില്ല, അതിൽ ചെറിയ ചെറിയ ഫൈബർ റൂട്ട്സ് കണ്ടിട്ടില്ലേ, നാരുവേര് പോലെ പറ്റ, അതാണ് വളം വലിക്കുന്നത്. നമ്മൾ വളം കൊണ്ടുപോയി നമ്മൾ നല്ല രീതിയിൽ രാസവളം കൊണ്ട് തൂളുമ്പോൾ ഈ കരിഞ്ഞു പോകുന്നത് ഈ പൊറ്റവേരാണ്, വെല്ലുവേരോടെ ഉണ്ടാവും. അപ്പോൾ ആ മുറി ഏലകൃഷിയെ സംബന്ധിച്ചാണെങ്കിൽ ആ മുറിവുകൾക്കിടെയാണ് പിന്നെ ഫിസേറിയം പോലുള്ള അണുക്കൾ ചെടികൾ കയറുന്നത്. പിന്നെ നമ്മൾ ഫംഗിസൈഡുകളിലേക്ക് പിന്നെ ചിന്തിക്കേണ്ടി വരും. അങ്ങനെയാണ് ഗണ്യമായ രീതിയിൽ ഫംഗിസൈഡുകൾ നമ്മൾ കൊടുക്കാൻ നിർബന്ധിതമാകുന്നത്. പക്ഷെ എപ്പോഴും ഹെൽത്തി ആയൊരു രീതിയിൽ പ്ലാന്റിനെ നിലനിർത്തുക. അപ്പോൾ നമ്മൾ വിളവിനോട് അടുത്ത് കഴിയുമ്പോൾ വളം കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. ചെടിയുടെ ആദ്യഘട്ട വളർച്ച തുടങ്ങുമ്പോഴേ നമ്മൾ വളങ്ങൾ കൊടുക്കണം.

0: करण
1: प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
2: ഈ സമയത്തും ഇവിടുത്തെ ഗ്രോ ബാഗുകളിൽ സമൃദ്ധമായിട്ട് വിളവുണ്ടല്ലോ, അപ്പൊ ഇതിന്റെ ഒരു പോട്ടിംഗ് മിശ്രിതം എങ്ങനെയാണ്? അല്ലെങ്കിൽ ഒരു പച്ചക്കറി കൃഷി നമ്മൾ ഗ്രോ ബാഗിൽ തുടങ്ങുമ്പോൾ മുതലുള്ള ഒരു ഘട്ടം ഒന്ന് വിശദീകരിക്കാമോ?
3: ഫസ്റ്റ് നമ്മൾ മണ്ണും കുമ്മായം കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് അത് വെച്ചിരിക്കും ഒരു 10-15 ദിവസം. അതിനുശേഷമാണ് PH കറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടറാണ്. പക്ഷേ ചെടികൾക്ക് വേണ്ടത് കാൽഷ്യം പരമപ്രധാനമാണ്. അപ്പൊ കാൽഷ്യം നമുക്ക് ഏതൊരു പ്രൊഡക്ഷൻ ഒരു ഘട്ടം കഴിയുമ്പോൾ കുറഞ്ഞു വരുന്നതിന് കാരണം കാൽഷ്യം കുറവാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ മണ്ണിന് നല്ല കാൽഷ്യം കിട്ടും. പിന്നെ നമ്മൾ സ്യൂഡോമോണസിൽ മുക്കിയിട്ടാണ് ഈ തൈകൾ ഇതിനകത്തേക്ക് നടുന്നത്. ഏലച്ചെടിയാണെങ്കിൽ പോലും ഏത് ചെയ്ത പച്ചക്കറിയാണെങ്കിലും സ്യൂഡോമോണസിൽ നമ്മൾ നേർപ്പിച്ചിട്ട് അതിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ പൗഡർ വാങ്ങിച്ചിട്ട് 100 ലിറ്ററിൽ ഏല കൃഷിയാണെങ്കിലും 100 ലിറ്ററിലേക്ക് 2 കിലോ പൗഡർ മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഡിപ്പ് ചെയ്ത്
2: പിന്നീട്
3: അതിൻ്റെ മൂട് മുക്കിയെടുക്കുക. കുറച്ചു നേരം വെച്ചിട്ട് അത് കൂടുതലേക്ക് വെക്കും. കാരണം ഓൾറെഡി നമ്മൾ PH അവിടെ വെച്ചു ആ ചെടി പോവില്ല. പിന്നെ കൃത്യമായ നനവ്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കാരണം നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഈർപ്പ് നിന്നാൽ മതി. ഇപ്പം എല്ലാ ചിലരുണ്ട് എല്ലാ ദിവസവും പച്ചക്കറിക്ക് വേണ്ടി വെള്ളം ഒഴിച്ചില്ല തൃപ്തിയില്ല. നമ്മളത് നോക്കണം. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മോയിസ്ചർ മീറ്റർ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് വിപണിയിലുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു 2000 രൂപ കിട്ടും മോയിസ്ചർ മീറ്റർ ഇൻഡിക്കേറ്റർ. അത് നമ്മൾ വാങ്ങിച്ച് ബാറ്ററിക്ക് ഇട്ട് നമ്മളത് മണ്ണിൽ കുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ ഈർപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു 40 അത് 40% താഴെ പോയാൽ മാത്രം നനച്ചു പോയാൽ. ഇപ്രാവശ്യം നമ്മുടെ ഏലം കൃഷിക്കാണെങ്കിൽ പോലും വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയത്ത് പൊതയൊക്കെ നന്നായിട്ടിടും. പക്ഷെ നമ്മൾ ഡെയിലി നനയ്ക്കും. പക്ഷെ നമുക്ക് ഈ മോയിസ്ചർ മീറ്റർ അതുപോലെ ഉപയോഗപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ മോയിസ്ചർ മീറ്റർ മണ്ണിൽ കുത്തി നിറക്കി നോക്കിക്കഴിയുമ്പോൾ മോയിസ്ചറത്തിനുണ്ടാവും. അത് 40 ഡിഗ്രി ചൂട് താഴ്ചയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് വെള്ളം കൊടുക്കുക, പിറ്റേ ദിവസം നോക്കുക. അപ്പോൾ നമുക്ക് ഡെയിലി നനയ്ക്കി വിടുന്ന ഒഴിവാക്കിയിട്ട് ഒരു കുറച്ചുകൂടെ നീട്ടി നമുക്ക് വെള്ളം അവിടെ സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്കത് ഉപയോഗിക്കാം.
2: ഈ PH കൺട്രോൾ ചെയ്യാനായിട്ട് PH ഇങ്ങനെ അളക്കാനുള്ള മീറ്റർ ഇപ്പോൾ വിപണിയിലുണ്ടല്ലേ?
3: ഉണ്ട്. PH മീറ്റർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ണ് പരിശോധിക്കുമ്പോൾ മണ്ണിലുള്ള PH കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി ഏതൊക്കെ മൂലകങ്ങൾ കുറവുണ്ട് കൂടുതലുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചാർട്ടിൽ നമുക്ക് കിട്ടും. പക്ഷേ ചെടികളിൽ എത്രത്തോളം ഉണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ മൂലകങ്ങളുടെ അഭാവം ഉണ്ടെന്ന് ഡ്രിസ് അനാലിസിസ് എന്ന് പറയും. നമ്മൾ ലീഫ് കട്ട് ചെയ്ത് കൊണ്ടുപോയി അത് ടെസ്റ്റ് ചെയ്യണം. പക്ഷേ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ അതില്ല. പിന്നെ നമുക്ക് ആശ്രയിക്കുക എന്നുള്ളത് മണ്ണ് പരിശോധനയാണ്. പിന്നെ കുമ്മായം അമ്ലത്വത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വേര് ചീഞ്ഞു പോരും. അസിഡിറ്റി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വേര് ഡാമേജ് ആവും. അപ്പം നമ്മളൊരു ഏലം കൃഷിയെ സംബന്ധിച്ചൊരു 6.5-7.5 ഇടയ്ക്ക് ചെറിയൊരു പുളിപ്പ്, ചെറിയൊരു അമ്ലത്വം, അങ്ങനെ ആ ഒരു രീതിയിൽ നിന്ന് സേഫാണ്. പച്ചക്കറി കൃഷിയാണെങ്കിലും ഈ പറയുന്ന ചെറിയൊരു 3-4 മാസം കൊണ്ട് കിട്ടുന്നില്ലേ. അപ്പം ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മൾ കുമ്മായം കൊടുക്കുക, പിന്നെ കാൽസ്യം നൈട്രേറ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സൂക്ഷ്മജീവികൾ, പിന്നെ ആവശ്യാനുസരണം ഇലകളിൽ ചടിച്ചു കൊടുക്കുന്ന ഫോളിയാർ വളം. അത് നമ്മുടെ സെലക്റ്റീവ് ആണ് ഓരോ ഏരിയക്ക് അനുസരിച്ച്. എക്സാമ്പിൾ പറയുന്നത് ഓൺലൈൻ 19-19-19 രാസവളം അത് കൊടുക്കണമെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ഏരിയ നമുക്ക് മനസ്സിലാകണം. കൂടുതൽ നൈട്രജൻ ഉള്ള മണ്ണാണെങ്കിൽ സസ്യത്തിന് നല്ല വളർച്ച ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ഈ സാധനം കൊടുക്കരുത്. അപ്പം നമ്മളവിടെ ഫോസ്ഫറസ് 0.52-0.34 പോലുള്ള വളങ്ങൾ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. പിന്നെ പൊട്ടാഷ് ചെടികളിൽ ഹൈ ആയിരിക്കണം. ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഫ്രൂട്ട് സെറ്റിങ്സിനും കാവൊഴിച്ചിൽ അങ്ങനെയൊക്കെ നിർത്താൻ സാധിക്കത്തുള്ളൂ. പിന്നെ വിപണിയിൽ എത്തിക്കുമ്പോൾ നല്ല വെയിറ്റും കൂടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാൽസ്യം പരമപ്രധാനമാണ്. അപ്പോൾ നമ്മളെപ്പോൾ കൊടുക്കുന്ന CN പിന്നെ കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം നമുക്കിപ്പോൾ നല്ല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പല്ലിനാണെങ്കിലും എല്ലിനാണെങ്കിലും കാൽഷ്യം കുറവാണ്. അടുക്കളത്തോട്ടത്തിൽ കുമ്മായം നന്നായിട്ട് കൊടുത്ത് നടുക. അതോടൊപ്പം തന്നെ പിന്നീട് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ CN ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും കാൽസ്യം ഹൈ ആയിരിക്കും. അപ്പൊ നമ്മുടെ ആരോഗ്യം ഇംപ്രൂവ് ആവും. അതേപോലെ തന്നെ ഫോസ്ഫറസും നമുക്ക് പരമപ്രധാനമാണ്. ചെടികൾക്ക് എന്ന പോലെ മനുഷ്യർക്കും പരമപ്രധാനമാണ് ഫോസ്ഫറസ്.
2: നമ്മളിപ്പോ ഇത്ര നേരം സംസാരിച്ച് ശരിക്കും ഇതിനകത്ത് കീടനാശിനി അല്ലെങ്കിൽ വളപ്രയോഗത്തെ കുറിച്ചാണല്ലോ. രോഗബാധ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് പച്ചക്കറി കൃഷിയില്?
3: പച്ചക്കറി കൃഷിയില് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഈ കെമിക്കൽ പെസ്റ്റിസൈഡുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്നാലും അത് ഡോസ് കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും നമ്മൾ

0: വിളവ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് കൊണ്ട് കൊടുക്കില്ല. ഏതൊരു കീടനാശിനി എടുത്താലും അതിനൊരു വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട്. ആ വെയ്റ്റിംഗ് പീരീഡ് നോക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഒരു കാലക്സ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അത് സിസ്റ്റമിക്കൽ, ഇത് തന്നെ രണ്ട് രീതിയിലുണ്ട്, സിസ്റ്റമിക്ക് കോണ്ടാക്ട്. കാലക്സ് ഒരു കോണ്ടാക്ട് ആണ്, പുഴു ഇരിക്കുന്നുണ്ട്, പുഴുവിന്റെ പുറത്ത് വീണെങ്കിൽ അത് ചാവത്തുള്ളൂ. പക്ഷേ ചെമ്മ തുരന്നകത്തിരിക്കുന്നതാണെങ്കിൽ അതിനെ നമുക്ക് സിസ്റ്റമിക്ക് കൊടുത്തേ പറ്റുള്ളൂ. നമ്മളീ പറഞ്ഞ പോലെ ലാംഡ സഹകാലത്രി അങ്ങനെയുള്ള കോമ്പിനേഷൻ, അതായത് കരാട്ട എന്നൊക്കെ പൊതുവെ അറിയും, കാലസ് ക്യുനാൾഫോസ് അങ്ങനെയുള്ള ലൈറ്റ് കോംബോ. നമ്മൾ ലിറ്ററിന് 1 മില്ലി കരാട്ട, 2 മില്ലി കാലസ്, ഈ ഒരു കോംബോയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അതെന്തായാലും നമ്മൾ ഒരു വിളവെടുത്തതിന് ശേഷമേ കൊടുക്കാറുള്ളൂ. അടുത്ത വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെയ്റ്റിംഗ് പീരീഡ് കഴിയുമ്പോൾ അത് പയ്യെ കുറയും. പിന്നെ ജൈവ രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് വേപ്പെണ്ണ ഭയങ്കര ഉപയോഗം. അപ്പോൾ വേപ്പെണ്ണ നമുക്ക് ഉപയോഗിക്കാം 200 ലിറ്ററിന് 200 മില്ലി, ഒന്നെങ്കിൽ സോപ്പിലോ അല്ലെങ്കിൽ ഷാമ്പൂലോ കലക്കിയിട്ട് അതും കൊടുക്കുവാണെങ്കിൽ നല്ല ഷൈനിങ് ആയിരിക്കും. പിന്നെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ കണ്ടിട്ട് ഒരു ചെയ്ത ഒരാള്, കോട്ടയത്ത് നിന്നൊരു അപ്പച്ചനാണ്, എൻ്റെ 60 വർഷമായിട്ട് ഒരു നന്ദി പറയാൻ വിളിച്ചതെന്നാണ് പറഞ്ഞത്, 60 വർഷമായിട്ട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഫാമിലി. അപ്പോൾ ആ പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വലിപ്പമുള്ളൊരു പടവലങ്ങ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ടൊന്നല്ല, ഈ സൂക്ഷ്മജീവികളെ പറ്റിയുള്ള ഒരു അവബോധം നമ്മൾ പുറത്തേക്ക് കൊടുത്തു. അന്ന് അപ്പച്ചൻ ഉപയോഗിച്ചത് വാം ഉപയോഗിച്ചു, NBK ബാക്ടീരിയ ഉപയോഗിച്ചു, സ്യൂഡോമോണസ്, ട്രൈക്കോഡർമ, പിന്നെ ബുവേറിയ വെർട്ടിസിലിയ മെറ്റാറൈസിയം, ഇതൊക്കെ വേര് പുഴു, നിമാവര, മിലിമൂട്ട, അങ്ങനെയൊക്കെ ഉള്ളതിന് ചെയ്യാൻ പറ്റും. ഓ നമുക്ക് കീടങ്ങളില്ലാതെ ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇത്ര, ഞാൻ പറഞ്ഞ പോലെ കാലസ് കരാട്ട അങ്ങനെയൊന്നും അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ചെടിയുടെ ഹെൽത്ത്, ഇപ്പം കാൽഷ്യം നന്നായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫൈബർ, അതായത് നമ്മുടെ ആ ഒരു നാര് കട്ടി കൂടും, അപ്പോഴത്തേക്കും ഈ കീടങ്ങൾ അധികം ആക്രമിക്കത്തില്ല, കുറേ ഒരു പരിധിവരെ കുറയും. അന്നേരമൊക്കെ നമുക്ക് വേപ്പെണ്ണയോ പുകയില കഷായോ നമ്മുടെ രീതിയിലുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഈ ഒരു കാൽഷ്യത്തിൻ്റെ ലെവൽ ഹൈ ആയി നിൽക്കണം. പൊട്ടാഷ് പിന്നെ മറ്റുള്ള വളങ്ങളെ ബാലൻസ് ചെയ്യണം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം പറഞ്ഞ് എത്തില്ല, അതാണ് കോമൺ ആയിട്ട് പറയുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന രീതി ഇതൊക്കെയാണ്. എപ്പോഴും ചെടികളെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, അതിനെന്താണ് പ്രോബ്ലം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം. അപ്പോൾ ഒരു പുഴുക്കുത്തുണ്ട് കൂടുതലാണ്, അപ്പോൾ അതിനെന്താണെന്നുള്ളത് നമ്മുടെ ചെയ്യുന്ന കർഷകന് മനസ്സിലുണ്ടാവണം. ഇപ്പം നമ്മളൊരു കടയിലോ മരുന്ന് കടയിലൊക്കെ ചെല്ലുകയാണ് നമ്മൾ അങ്ങോട്ട് പറയണം ഇന്നത് വേണമെന്ന്. അവിടെ ചെന്നേച്ച് നമ്മളോട് ഇന്ന അസുഖമാണ്, എന്നാ മരുന്ന് വയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ തരും. അത് ചിലപ്പോൾ ഏക്കും ചിലപ്പോൾ ഏക്കില്ല, ചിലപ്പോൾ അത് മാരകമായ വിഷമായിരിക്കും. പക്ഷെ നമ്മളൊരു കൃഷിയെപ്പറ്റി അറിഞ്ഞിറങ്ങിക്കഴിയുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഞാനൊരു പാവല കൃഷി ചെയ്യുവാണെങ്കിൽ അതിനെപ്പറ്റി എന്തൊക്കെ വരും വരായിക, അതിനെപ്പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാഷ് നമ്മുടെ കയ്യിലിരിക്കും, ഇല്ലെങ്കിൽ അത് ചിലവായി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ നന്നായിട്ട്
1: അറിഞ്ഞിരിക്കണം.
0: ഈ
1: പരമ്പരാഗത കർഷകരൊന്നും അങ്ങനെ ഈ കൃഷി അറിവുകൾ ഇല്ലാത്തവരാണോ? അപ്പോൾ അതിനൊരു
0: ഇല്ല, അവര് ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ അവര് ഇതുപോലുള്ള മാരകമായ വിഷയം ചെയ്തിട്ടില്ല. പക്ഷെ അന്നത്തെ ഉത്പാദനം അല്ലല്ലോ ഇന്ന്, അന്നൊന്ന് ആളുകളുടെ എണ്ണം കുറവായിരുന്നു, ജനങ്ങൾ. ഇപ്പൊ ജനപ്പെരുപ്പം ഉണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ ഹരിത വിപ്ലവം വന്ന് രാസവളങ്ങളിലേക്കും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. കാരണം പ്രൊഡക്ഷൻ കൂടണം. ഇപ്പൊ അന്നത്തെ രീതിയിൽ കിട്ടുന്ന ആഹാരം വെച്ച് ഇന്നത്തെ രീതിയിൽ ഓടൂല, വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോകും, അന്നേരം നമുക്ക് അത് സേഫ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ കീടനാശിനി ഉപയോഗിക്കുമ്പോൾ പോലും ചെടികളിലേക്ക് നമ്മൾ സ്പ്രേ കൊടുക്കുന്നു, നമ്മുടെ മേത്തും വീഴുന്നു, ചെടികൾ അബ്സോർബ് ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരവും അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കീടനാശിനി പ്രയോഗം അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം. അപ്പൊ അതിനൊക്കെ നമ്മൾ മാസ്ക് ധരിക്കുക. ഞാനിപ്പോ വെച്ച മാസ്ക് ഉപയോഗിക്കും, അതുപോലെ കയ്യിലുള്ള ഉറകള്, ഇപ്പോഴും നമുക്കൊരു കണ്ണാടി കൂടി വെക്കുന്നത് ബെറ്റർ ആയിരിക്കും, കണ്ണിലേക്ക് പോകാതിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ജൈവ രീതിയിൽ ഈ പുകയില കഷായോ അല്ലെങ്കിൽ അങ്ങനെ കുറേ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ന്യൂട്രിയൻസിലേക്ക് ശ്രദ്ധിച്ചിട്ട് ന്യൂട്രിയൻറ്റ് ബാലൻസ് ചെയ്ത് ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കൂടുതൽ ഉത്പാദനം ചിലർ കണ്ടിട്ട്, കർഷകർ കണ്ടിട്ട് അയ്യോ അവരുടെ നല്ല ഉത്പാദനം, മുന്തിരിക്കല പോലെ കാകടകം, അങ്ങനെയൊക്കെ വന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ആ ആഗ്രഹം വെച്ചിട്ടാണ് കടകളിലേക്കൊക്കെ ചെന്ന് പലതും വാങ്ങി ഉപയോഗിക്കുന്നത്. അത് നിർത്തുക. എന്നിട്ട് നമ്മൾ ഗ്രാജുവലായിട്ട് ഈ പറഞ്ഞ പോലെ സൂക്ഷ്മജീവികളിലേക്ക്, ഇതീ പറഞ്ഞ നമ്മുടെ കൃഷി വകുപ്പിലെല്ലാം ഉണ്ട്, സ്പൈസസ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്യൂഡോമോണസ് ട്രൈക്കോഡർമ കിട്ടും. അപ്പോൾ അതുപോലെ മാർക്കറ്റിൽ അല്ലാതെ നമ്മുടെ കമ്പനികളുണ്ടല്ലോ, IPL, അതുപോലെ തന്നെ ടോഫ്കോ പോലുള്ള കമ്പനികൾ സുലഭമാണ്, അവിടെ എല്ലാം നമുക്ക് ഈ മൈക്രോബ്സിനെ കിട്ടും, ഇതിനെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ മൈക്രോന്യൂട്രിയൻസിൻ്റെ കാര്യം ചോദിച്ചില്ലായിരുന്നു, അതും പരമപ്രധാനമാണ്. നമ്പർ ഓഫ് സീഡ് അല്ലെങ്കിൽ ഒരു ഉൽപാദനം കിട്ടാൻ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. പക്ഷേ അത് ഉപയോഗിക്കുന്നതിന് മൈക്രോ

0: ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വെച്ച് കഴിഞ്ഞാൽ അത് ഹൈ ആയി കഴിഞ്ഞാലും ഇപ്പോൾ ഏലക്കൃഷിയെ സംബന്ധിച്ച് മഞ്ഞ പിഞ്ച് കുഴിഞ്ഞു പോകുന്ന അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ കാവ് ഒഴിച്ച് കളയും. ഇനിയിപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് കുറഞ്ഞു കഴിഞ്ഞാലോ അത് ഡെഫിഷ്യൻസി ആയിട്ട് മാറും, മറ്റത് എക്സസീവായി. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ മറ്റാരും പറഞ്ഞു തരുന്നതിൻ്റെ പോലും നമ്മളത് കുറച്ച് കുറച്ച് അപ്ലൈ ചെയ്ത് കണ്ടും മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഒപ്റ്റിമൽ ലെവലിൽ മൈക്രോ ഫുഡാണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ നല്ല രീതിയിൽ, അതിനോടൊപ്പം തന്നെ ഈ മൈക്രോബ്സോടെ ചേർന്ന് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഈൽഡ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ പ്രത്യേകം പറയുകയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു പച്ചക്കറിയുടെയൊക്കെ ടേസ്റ്റ് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നോക്കുന്നതല്ല, കാൽഷ്യം കൂടുതൽ, ആ ടേസ്റ്റ് വേറെയാണ്. അപ്പം ഒരു വിഭവം നല്ല സമൃദ്ധിയോടെ വിളഞ്ഞു നിൽക്കുന്നത് നമ്മുടെ തോട്ടത്തിൽ മാത്രമല്ല, ഈ വാഴക്കൃഷിയാണ് ഏത് കൃഷിയാണേലും ഈ മൈക്രോബ്സിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പിന്നെ കെമിക്കലിനെല്ലാം നമ്മൾ കുറയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം കിട്ടും, നമ്മുടെ ആരോഗ്യം കിട്ടും.
1: ഏതായാലും വിലപ്പെട്ട അറിവുകളാണ് കിസാൻ വാണി ശ്രോതാക്കളോട് ഡെന്നിസ് പങ്കുവച്ചത്. അതിനുള്ള നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഡെന്നിസിന്റെ കാർഷിക സബരിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.
0: താങ്ക് യു.
2: പച്ചക്കറി കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന സേനാപതി ഗ്രാമപഞ്ചായത്തിലെ വട്ടപ്പാറയിലെ യുവ കർഷകനായ ശ്രീ ഡെന്നിസ് മാത്യുവുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്.
3: പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി, ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

0: കിസാൻ വാണി സമാപിച്ചു. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: സാഹിത്യവേളയിലെ

0: ഉടുമ്പൻചോല താലൂക്കിന്റെ പരിധിയിലുള്ള ശാന്തംപാറ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന 17/26 നമ്പർ റേഷൻ കടയിൽ നിന്നും കോഴിപ്പനക്കുടി, പത്തടിക്കളം എന്നീ ഉന്നതികളിലേക്ക് റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നതിനായി സാധനങ്ങളുടെ കയറ്റിറക്ക് ചെലവ്, മറ്റ് ചെലവുകൾ ഉൾപ്പെടെ വാഹനം നൽകുന്നതിന് തയ്യാറുള്ളവരിൽ നിന്നും കൊട്ടേഷനുകൾ സ്വീകരിക്കുന്നു. കൊട്ടേഷൻ ലഭിക്കേണ്ട അവസാന തീയതി July 29 ഉച്ചകഴിഞ്ഞ് 3 മണി. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-862-23-231. ദേവികുളം താലൂക്കിന്റെ പരിധിയിലുള്ള മറയൂർ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പെട്ടിക്കുടി, കാന്തല്ലൂർ പഞ്ചായത്തിലെ തീർത്ഥമലക്കുടി എന്നീ ഉന്നതികളിലേക്ക് റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നതിനായി സാധനങ്ങളുടെ കയറ്റിറക്ക് ചെലവ്, മറ്റ് ചെലവുകൾ ഉൾപ്പെടെ വാഹനം നൽകുന്നതിന് തയ്യാറുള്ളവരിൽ നിന്നും കൊട്ടേഷനുകൾ സ്വീകരിക്കുന്നു. കൊട്ടേഷൻ ലഭിക്കേണ്ട അവസാന തീയതി July 29 ഉച്ചകഴിഞ്ഞ് 3 മണി. അന്നേ ദിവസം കൊട്ടേഷൻ തുറക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-862-23-231. ഓണക്കാലം സുരക്ഷിതമാക്കാൻ വിവിധ പദ്ധതികളുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. സുരക്ഷിത ആഹാരത്തിലൂടെ സമൃദ്ധമായ ഓണാഘോഷത്തിലേക്ക് എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആവിഷ്കരിക്കുന്ന പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനം 28 July രാവിലെ 9:30 തടിയമ്പാട് ഇടുക്കി കാസിൽ ഹോട്ടൽ റോയി കെ പൗലോസ് MLA നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സ്പെഷ്യൽ അസിസ്റ്റന്റ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ തൊടുപുഴ താലൂക്കിലെ കുടയത്തൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ മന്ദിരോദ്ഘാടനം 27 തിങ്കളാഴ്ച രാവിലെ 9 റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. കുടയത്തൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ നടക്കുന്ന പരിപാടിയിൽ റോയി കെ പൗലോസ് MLA അധ്യക്ഷത വഹിക്കും. ഡീൻ കുര്യാക്കോസ് MP വിശിഷ്ട അതിഥിയാകും. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, ഇടുക്കി എന്നീ ജില്ലകളിലെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് വകുപ്പിന് കീഴിലുള്ള വിവിധ ESI സ്ഥാപനങ്ങളിലെ അലോപ്പതി വിഭാഗം മെഡിക്കൽ ഓഫീസർമാരുടെ ഒഴിവുകളിലേക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവിലേക്കും കരാർ വ്യവസ്ഥയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഇന്റർവ്യൂ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-842-23-918. ഒരിക്കൽ കൂടി നമ്പർ 04-842-23-918. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ കരിമണ്ണൂർ പഞ്ചായത്തിൽ 13 വാർഡിലെ എഴുമുട്ടം എന്ന സ്ഥലത്ത് 16/28/084 നമ്പർ ന്യായവിലക്കട ലൈസൻസിയെ സ്ഥിരമായി നിയമിക്കുന്നതിനായി പട്ടികജാതി പട്ടിക വിഭാഗ സഹകരണ സംഘം സംവരണ വിഭാഗത്തിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2026 January 1 21 വയസ്സ് പൂർത്തിയാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-862-23-231.
1: ആകാശവാണി 101.4 ദേവി.

0: തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ 2-ാം മത്സരത്തിൽ സിംബാബ്വേക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 ദിവസമായി രാജ്യത്ത് വിദ്യാർത്ഥി പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യം കടുത്ത വേദനയുണ്ടാക്കിയതായി ശ്രീ പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിനും നിരന്തരമായ പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. 2026 നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണം CBIക്ക് കൈമാറിയിരുന്നതായും ആദ്യ പരീക്ഷ റദ്ദാക്കിയിരുന്നതായും ശ്രീ പ്രധാൻ ഓർമ്മിപ്പിച്ചു. അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്താനാണ് സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള പരമാവധി നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: हम एजुकेशन के एग्जामिनेशन के रिफॉर्म्स के लिए जो आपका चार्टर है उस पर हम गहन चिंतन भी करेंगे और आपके डेलीगेशन के साथ बातचीत करके जो कुछ भी हम डेलिबरेट कर सकेंगे वो हम करने का प्रयास करेंगे.
0: കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി CJP വക്താക്കളായ സൗരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ 3-ാം ഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാന്റെ സേവനങ്ങൾക്കും രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജു നന്ദി അറിയിച്ചു. അതേസമയം രാജ്യചരിത്രത്തിലെ നിർണായക നിമിഷമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. വിദ്യാർത്ഥികളുടെ ധൈര്യത്തെ പ്രിയങ്ക ഗാന്ധി പ്രശംസിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. വ്യാജ വാർത്തകൾ, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വീഡിയോകൾ തുടങ്ങിയവ സാമൂഹ്യമാധ്യമ പേജുകളിലൂടെ പങ്കുവയ്ക്കുന്നതായും ഇത്തരത്തിലുള്ള 400-ലധികം അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായും സെൻട്രൽ ഡൽഹി DCP രോഹിത് രാജ്ബീർ സിംഗ് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 27-ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. റൊമാനിയയുമായുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ റൊമാനിയയിലെ ഇന്ത്യൻ സമൂഹം സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകളെ രാഷ്ട്രപതി പ്രശംസിച്ചു. ബുക്കാറസ്റ്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പ്രവാസികൾ എല്ലായ്പ്പോഴും അവരുടെ മാതൃരാജ്യവുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തുന്നതായും അവരുടെ സേവനങ്ങളും സമർപ്പണ ബോധവും ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
3: पिछले दो दिनों की अपनी यात्रा के दौरान मैंने भारत के प्रति रोमानिया की आत्मीयता और सद्भावना को मैं प्रत्यक्ष अनुभव किया. आज हमारे दोनों देशों के बीच सहयोग पहले से कहीं अधिक व्यापक और गतिशील है. हमारी सरकारें सस्टेनेबल डेवलपमेंट, क्लाइमेट चेंज से निपटने के प्रयासों, आतंकवाद के विरुद्ध सहयोग तथा रूल्स बेस्ड शांतिपूर्ण अंतर्राष्ट्रीय व्यवस्था को बढ़ावा देने जैसे विश्व मुद्दों पर मिलकर कार्य कर रहे हैं.
0: വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഗുജറാത്തിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗോവ, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡിഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദാമൻ, ദാദ്ര, നഗർ ഹവേലി, ദക്ഷിണ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന 170 പേരെ ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തുടർച്ചയായ മഴ, വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വെല്ലുവിളി എന്നിവയ്ക്കിടയിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഈ മാസം 22 അർദ്ധരാത്രി മുതൽ 11 ഘട്ടങ്ങളായാണ് രക്ഷാപ്രവർത്തനം നടന്നത്. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചരായ്ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. പ്രധാന നദികളെല്ലാം അപകടനില കവിഞ്ഞൊഴുകുന്നത് അപ്പർ അസമിലെ വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇതുവരെ 100,000+ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. സിക്കിമിലെ നാംചി ജില്ലയിലെ ഫാംതാം ഗ്രാമത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർ മരിച്ചു. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സിംബാബ്വെയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 നഷ്ടത്തിൽ ഇന്ത്യ 219 റൺ നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗ് നയിക്കുകയായിരുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ സിംബാബ്വെ ഓവറുകളിൽ റൺസ് എന്ന നിലയിലാണ്. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 kg വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് 1 മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജാദുമണി സിംഗ് പുരുഷന്മാരുടെ 55 kg വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഖ് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ സമേഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ ഖുറയ്യ സലീമിനെ അനഹത്ത് നേരിടും. പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരാനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. 27th കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീരസൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ 2 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 35 മിനിറ്റും 13 സെക്കൻഡും. ഇതളുകൾ കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടിയും.

0: ശാം ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? എട്ടല്ലൻ കുട്ടപ്പൻ ഒരൊറ്റക്കാലൻ. ഇതിൻ്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ശാം ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു പുതിയ കൂട്ടുകാരിയാണ് കേട്ടോ, ഡാർലിൻ മനോജ്. ഡാർലിൻ എന്തൊക്കെയാ അവതരിപ്പിക്കണേന്ന് നോക്കാം. ഒരു മലയാളം കവിത കേൾക്കാം നമുക്ക് ആദ്യം.
1: ഇന്ന് ഞാനിവിടെ ചൊല്ലുന്നത് ശ്രീ സഞ്ജയ് അമ്പലപ്പറമ്പ് എഴുതിയ അച്ഛൻ വരുന്നുണ്ട് എന്ന കവിതയാണ്. അച്ഛൻ വരുന്നുണ്ട്.

കെട്ടിയാടും. വീട്ടു പറമ്പിലെ മാവിൻ്റെ ചില്ലകൾ വെട്ടിമുറിക്കുന്നതെന്തിനമ്മേ? വേനലവധി കച്ചൻ വരുന്നേരം വേറെ വീടുഞ്ഞാലു കെട്ടിയാടും. അച്ഛൻ്റെ ചിത്രം പത്രത്തിലെന്തിന്ന് അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ? വണ്ടി

ദുഖം കൊണ്ടു ഞാൻ വാ പൊളിച്ചു. മഞ്ഞു മലകൾ നിറഞ്ഞൊരു സ്വർഗം, മോഹിച്ചു പോയതു കേട്ട നേരം. കാശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു, കൗതുകം കൊണ്ടു ഞാൻ വാ പൊളിച്ചു. മഞ്ഞു മലകൾ നിറഞ്ഞൊരു സ്വർഗം, മോഹിച്ചു പോയതു കേട്ട നേരം.

എന്നും ആ സ്വർഗത്തിൽ ചെന്നിരിപ്പൂ. ഇനി നമ്മളില്ലാതെ പോകുവാനാണേൽ ഇടികൊടുക്കാതെ വിടരു തമ്മേ. അച്ഛനെ പോലെ വസ്ത്രം ധരിച്ച് ആരൊക്കെയാണ് വരുന്നതിന്ന്? ഇന്ത്യൻ പതാക കൊണ്ടു പുതപ്പിച്ച ഇത്രയും പോന്നൊരു പെട്ടിയുമായി.

അത്രയും പോന്നൊരു പെട്ടിയുമായി. അമ്മയുടെ കുമ്പേല കുഞ്ഞുവാവയ്ക്ക് അച്ഛനായച്ച സമ്മാനമാകും.

0: ഒരു മോണോ ആക്ട് ആയാലോ?
1: ഈ അടുത്ത കാലത്തായി തെരുവ് നായകളുടെ ആക്രമണം മൂലം വാഹനങ്ങൾ ആക്സിഡന്റ് ആകുകയും പരിക്കുകൾ പറ്റുകയും അക്കാരണത്താൽ മരിച്ചുപോകുകയും ചെയ്യുന്ന മനുഷ്യ ജീവിതത്തിന്റെ കഥ. അങ്ങനെയൊരു കൊച്ചുകഥയാണ് ഞാൻ ഇന്നിവിടെ മോണോ ആക്ടിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്.
2: മീനുട്ടി, മോളെ മീനുട്ടി, നീ എവിടെയാ? ശാന്താച്ചി, മീനുട്ടി അവിടെ ഉണ്ടോ? നീ പേടിക്കണ്ട എന്റെ രേണു, മീനുട്ടി ഇവിടെ അമ്മുവിന്റെ കൂടെ കളിക്കുക. അല്ല രേണു, നീ കുളിമുറിയിൽ തെന്നി വീണുന്ന് മീനുട്ടി പറഞ്ഞു. കാലിനിപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട എന്റെ ശാന്തേച്ചി, ആശുപത്രികളിലൊക്കെ പോയി, കാലിന് നല്ല നീരുണ്ട്. റെസ്റ്റ് എടുക്കാനാ ഡോക്ടർ പറഞ്ഞേ. മോളെ മീനുട്ടി, നീ വേഗം വായോ. അമ്മേ, ഞാൻ ഇപ്പൊ വരാവേ, അമ്മു ചേച്ചി കളിക്കുന്ന കണ്ടപ്പോ എനിക്ക് കൊതിയായി.
3: മീനുട്ടി, മോളെ മീനുട്ടി.
2: അമ്മേ, അച്ഛൻ വന്നല്ലോ. അച്ഛൻ നിന്ന് നേരത്തെയാ?
1: ആ അതെ മോളെ, അമ്മയ്ക്ക് വയ്യാഞ്ഞതല്ലേ, മോളമ്മയെ സഹായിച്ചോ?
2: ഞാൻ സഹായിച്ചച്ചാ, ഞാൻ അമ്മേ പാത്രം കഴുവാനും മുറ്റം അഴിക്കാനും ഒക്കെ സഹായിച്ചു. ഇനി ഞാൻ വലുതാകുമ്പോൾ വലിയൊരു ഡോക്ടറായിട്ട് എല്ലാവരെയും സഹായിക്കും.
1: ഹ, അച്ഛൻ്റെ പൊന്നു മോള് തന്നെ. മോള് പോയി കളിച്ചോട്ടോ.
4: അല്ല ബാലേട്ടാ, നാളെ തൊട്ട് കൊച്ചിനെ സ്കൂളിൽ പറഞ്ഞയക്കണ്ടേ? നാട്ടിൽ ഫുള്ള് തെരുവനായകളുടെ ശല്യമാണ്. ഞാൻ ഈ വയ്യാത്ത കാലം വെച്ച് എങ്ങനെയാ ബാലേട്ട അവളെ പറഞ്ഞയക്കുന്നേ? എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്.
1: നീ എന്തിനാടി രേണു പേടിക്കുന്നേ? നമ്മുടെ അമ്മുവില്ലേ, അവള് നമ്മുടെ മീനുട്ടിയെ പൊന്നു പോലെ നോക്കിക്കോളും. നീ പേടിക്കാതിരിക്ക.
2: അമ്മേ, അമ്മു ചേച്ചി വന്നു, ഞങ്ങള് സുളി പോയിട്ട് ഓടി വരാവേ.
1: ശരി മോളെ, സൂക്ഷിച്ചു പോട്ടോ. അമ്മു മീനുട്ടിയെ നോക്കണേ.
2: ശരി ആൻറ്റി, ഞാൻ നോക്കിക്കോളാം. ടാറ്റാ.
1: ടാറ്റാ.
4: അമ്മുച്ചേച്ചി, ദൂരേന്ന് പട്ടികൾ വരുന്നുണ്ടല്ലോ, എനിക്ക് പേടിയാവൂ കേട്ടോ.
2: നീ പേടിക്കണ്ട എൻ്റെ മീനുട്ടി, അമ്മുച്ചേച്ചിയില്ലേ നിന്റെ കൂടെ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? ഏതെങ്കിലും പട്ടികൾ വരുവാണെങ്കിലേ നമുക്ക് ഏതെങ്കിലും വീട്ടിൽ കയറി ഒളിക്കാവേ.
4: അയ്യോ മീനുട്ടി, നീ പറഞ്ഞത് ശരിയാ, പട്ടികൾ നമ്മുടെ അടുത്തേക്കാ വരുന്നേ.
2: ഓടിക്കോ. അയ്യോ, എന്നെ കടിക്കല്ലേ, എന്നെ കടിക്കല്ലേ, എന്നെ കടിക്കല്ലേ. അമ്മേ, അച്ഛാ. അയ്യോ, എന്റെ കൊച്ചിനെന്നെ പറ്റിയേ. നാട്ടുകാരെ, ആരെങ്കിലും എന്റെ കൊച്ചിനെ ഒന്ന് ആശുപത്രി കൊണ്ടോണേ. അയ്യോ ഡോക്ടറെ, എന്റെ കൊച്ചിനെന്നെ ഡോക്ടറെ പറ്റിയേ. തെരുവ് നായ്ക്കൾ എന്റെ കൊച്ചിനെ വലിച്ചു കീറിയല്ലോ എന്റെ ഈശ്വരാ. ഡോക്ടറെ, ഞങ്ങളുടെ കൊച്ചിന് ഒരാപത്ത് വരുത്തല്ലേ, ഇഞ്ചക്ഷൻ എടുക്കണേ. ഞങ്ങളുടെ കൊച്ചിന് ഞങ്ങൾക്ക് അങ്ങനെ തന്നെ തിരിച്ചു തരണം കേട്ടോ ഡോക്ടറെ.
1: നിങ്ങൾ പേടിക്കാതിരിക്കുക, വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തു. കടിയേറ്റത് മുഖത്തിനാ, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ശ്രമിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുക.
4: കുറച്ച് കഞ്ഞി കുടിക്കും മോളെ, കൊച്ചിന് ഇഷ്ടപ്പെട്ട പയറുകഞ്ഞിയെ ഞാനിന്ന് കൊണ്ടുവന്നേക്കുന്നത്. കുറച്ച് കഴിക്കുക പ്ലീസ്, അമ്മയുടെ മുത്തല്ലേ, കുറച്ച് കഴിക്ക്.
1: വേടബെ, കഞ്ഞി പോയിട്ട് ഒരു തുള്ളി ഉമ്മനീര് പോലും അറക്കാൻ എനിക്ക് പറ്റുന്നില്ല.
2: എനിക്ക് ദാഹിക്കുക അമ്മേ, എനിക്ക് വെള്ളം കാണുമ്പോൾ പേടിയാവുക, ഞാൻ മരിച്ചു പോവും അമ്മേ.
4: അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ല കേട്ടോ, നമുക്കൊന്നും വരില്ലേ, കൊച്ചിന് ഒരു കുഴപ്പമില്ല കേട്ടോ.
1: കൊച്ചിന് നല്ല പനിയുണ്ട്, നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചോ.
2: ഡോക്ടറെ,

0: ഞങ്ങളുടെ കൊച്ചു ഞങ്ങളെ വിട്ടു പോയല്ലേ, ഞങ്ങളുടെ കൊച്ചു ഞങ്ങളെ വിട്ടു പോയല്ലേ, എന്താ ദൈവമേ എന്റെ കൊച്ച്! അയ്യോ, എനിക്കത് സഹിക്കാൻ മേല, എനിക്കത് സഹിക്കാൻ പറ്റില്ല. 15 വർഷം കാത്തിരുന്ന് കിട്ടിയ നിധി അവള്, എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു, നമ്മളെ ഏക പ്രതീക്ഷ അവളല്ലായിരുന്നോ, എല്ലാം പോയില്ലേ. അയ്യോ, എന്താ ഡോക്ടറെ, ഇഞ്ചക്ഷൻ എടുത്തെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൊച്ചിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തത്? മുഖത്തിന് കടിയേറ്റതുകൊണ്ട് പെട്ടെന്ന് തലച്ചോറിലേക്ക് വൈറസ് പകർന്നു. ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്റെ കൊച്ച്, എന്റെ ദൈവമേ, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെയാ അവൾ മരിച്ചു പോയത്. എന്റെ ദൈവമേ, ലോകത്തൊരച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ. എന്റെ മീനുട്ടി!
1: അതെ, സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഒന്നാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ അധികാരികൾ കൺതുറന്നേ മതിയാവൂ.
2: ഒരു ഇംഗ്ലീഷ് കവിത കേട്ടാലോ?
0: Today I'm gonna recite a very beautiful poem, O Captain, My Captain, by Walt Whitman. O Captain, My Captain is a poem written in 1865, mourning the assassination of former President Abraham Lincoln. A textual metaphor where the captain represents President Abraham Lincoln and the ship represents United States surviving the American Civil War. O Captain, My Captain. O Captain, My Captain, our fearful trip is done. The ship has weathered every wreck. The prize we sought is won. The port is near, the bell I hear, the people all exulting, while follow eyes on the steady keel, the vessels grim and daring. But, oh heart, heart, heart, oh the bleeding drops of red, where on the deck my captain lies, fallen cold and dead. Oh captain, my captain, rise up and hear the bells. Rise up, for you the flag is flung, for you the bugle thrills, for you bouquet and ribbons wet, for you the shores are crowding, for you they call the swaying mass, their eager face turning. Hear, captain, dear father, this arms beneath your head, it is some dreams that on the deck you have fallen cold and dead. My captain doesn't answer, his lips pale and still. My father doesn't feel my arm, he has no pulse nor will. The ship is anchored safe and small, its voyage closed and done. From a fearful trip, the victor ship comes with an object won. Exult ashore and rising old bells, but I, with mournful tread, walk on the deck my captain lies, fallen cold and dead.
2: ഒരു ഇംഗ്ലീഷ് കവിത കൂടി കേട്ടാലോ?
1: ഇന്ന് ഞാൻ ഇവിടെ ചൊല്ലുന്നത് ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ പ്രശസ്തമായ കവിത നെല്ലിക്ക. പ്രകൃതി സംരക്ഷണവും ഗ്രഹാതുരത്വവും പ്രമേയമാക്കുന്ന ഈ കവിതയുടെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുന്നത്. നെല്ലിക്ക.

ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലലിഞ്ഞിടലുണ്ണി, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലലിഞ്ഞിടലുണ്ണി, നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണീ.

ത്തിവച്ചവയൊക്കെവിത്താണ് വിൽപ്പനയ്ക്കു നിരത്തിവച്ചവയൊക്കെ വിത്ത്.

0: ഒരു ഇംഗ്ലീഷ് കവിത കേട്ടാലോ.
1: ടുഡേ ഐ ആം ഗോണ റീസൈറ്റ് എ ഡിലൈറ്റ്ഫുൾ വിറ്റി പോം, എ കോൺക്രീറ്റ് എക്സാമ്പിൾ ബൈ റെഗിനാൾഡ് ആർക്കൽ. ഓൺ ദി സർഫേസ് ഇറ്റ് ഈസ് എ ഹ്യൂമറസ് സ്റ്റോറി അബൌട്ട് എ നറേറ്റർ ഹു വിസിറ്റ് ഹിസ് നെയ്ബർ മിസ്സസ് ജോൺസ് എസൻറിക് സ്റ്റാൻഫീൽഡ് ഗാർഡൻ. This poem shows the power of perspective and unconventional choices. So, let's get step into the unique world of Mrs. Jones. A concrete example. My next door neighbor, Mrs. Jones, has got a garden full of stones, a crazy path, a lily pond, a rockery and just beyond. A sundial with a strange device, which Mrs. Jones thinks rather nice. My next door neighbor, Mrs. Jones, puts little plants between the stones. They are so small and delicate. They don't mean anything at all. But I can't think how she gets them in, unless she puts them in with a pin. My next door neighbor, Mrs. Jones, once asked me to round her stones. We stood and talked about a flower for quite a quarter of an hour. Where is this lovely thing? I cried. You are standing on it for all alone, she replied. As we come to the conclusion of Reginald Arkell's poem, this poem leaves us with a fantastic twist about a flower which the narrator was searching for a long time and realizes that they were standing on it for all alone. As I mentioned in my introduction, this poem beautifully highlights the power of perspective and unconventional choices.
0: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? എട്ടല്ലൻ കുട്ടപ്പൻ ഒരൊറ്റക്കാലൻ. ഇതിന്റെ ഉത്തരം എന്തെന്നറിയോ? കുടാ. അപ്പൊ ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷൈൻ ചേച്ചിന് അറിയിക്കണേ. അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ശാൻസിച്ച് പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 4 സെക്കൻഡ്. സാഹിത്യവേള.
1: സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.

0: ഇന്നത്തെ സാഹിത്യവേളയിൽ ഒരു കഥയാണ് അവതരിപ്പിക്കുന്നത് ഉദയത് പ്രിയകുമാർ. കഥയുടെ പേര് രഹസ്യങ്ങളുടെ വ്യാപാരി.
1: രഹസ്യങ്ങളുടെ വ്യാപാരി. കോടതി, ആശുപത്രി, പോലീസ് സ്റ്റേഷൻ എന്നീ സ്ഥാപനങ്ങളെ ചുറ്റിക്കടന്നുപോകുന്ന പ്രധാന പാതയുടെ അരികത്തായി അത്ര വലിയ പ്രാധാന്യമില്ലാതെ നിലകൊള്ളുന്ന ഒരു കെട്ടിടത്തിൽ അമിതമായ ആഡംബരമൊന്നുമില്ലാതെ ഒരു ലഘുഭക്ഷണശാല പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ചെറുതെങ്കിലും മനോഹരമായ ചാരുതയോടെ ആ കട എല്ലാ ദിവസവും അതിരാവിലെ തുറക്കുകയും വളരെ വൈകി മാത്രം അടയ്ക്കുകയും ചെയ്തു. കുറേയധികം ആളുകൾ ആ കടയിലെ പതിവുകാരായിരുന്നു. രാവിലെയും വൈകുന്നേരവും സജീവമാകുന്ന അവിടെ ഇടനേരങ്ങൾ ശാന്തമായ തിരക്കിലൂടെ കടന്നു പോവുകയാണ് പതിവ്. അത്ര ചെറുതല്ലാത്ത ഒരു പട്ടണത്തിലെ വലുതല്ലാത്ത ഒരു കോഫി ഷോപ്പിനെപ്പറ്റി ഇത്രയേറെ പരത്തിപ്പറയാൻ എന്താണുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകുമെന്ന ചിന്ത എന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. നീളമേറിയ മുറിയുടെ പാതി നീളത്തിനപ്പുറം കറുത്ത ചില്ലുമറയുള്ള ഒരു കൊച്ചുമുറി തണുപ്പിൻ്റെ മേലങ്കി പുതപ്പിച്ച് സജ്ജീകരിച്ചിരുന്നു. അതിനുള്ളിലെ നാലുപേർക്കിരിക്കാവുന്ന തരം മൂന്നു മേശയും ചാരുബെഞ്ചുകളും രഹസ്യങ്ങളെ ഒതുക്കിപ്പിടിക്കുകയാണ് എന്ന് തോന്നും. ഒരു മൂലയിലേക്ക് ചേർന്ന് കിടക്കുന്ന മൂന്നാമത്തെ മേശയിലാണ് രഹസ്യങ്ങൾ ഏറെയും സംഗമിക്കുക. കട്ടൻ കാപ്പിക്കപ്പുറവും ഇപ്പുറവുമായി പതിഞ്ഞ താളത്തിൽ അമർന്നു പെരുകുന്ന സ്വകാര്യ മർമരങ്ങൾ. രണ്ടു ഷെയ്ക്കിനെ മുൻനിർത്തി തണുപ്പ് വലിച്ചു കുടിച്ചും കോരിക്കഴിച്ചും തിളച്ചു തുളുമ്പുന്ന പ്രണയമർമരങ്ങൾ. പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ മനസാക്ഷിയെ മറച്ചുവെച്ച് പറയേണ്ട നുണകളുടെ അവസാന റിഹേഴ്സൽ. എന്തെല്ലാം തന്നിലേക്ക് തന്നെ ഒതുക്കി വീർപ്പുമുട്ടുന്നുണ്ടാകും ആ മേശയും ചാരുബെഞ്ചുകളും. അന്ന് ഒരു വല്ലാത്ത ദിവസം തന്നെയായിരുന്നു. ഒരു നാലു നാലരയായപ്പോഴാണ് അവർ വന്നത്. അവരുടെ ആഢ്യത്വം നിറഞ്ഞ നടത്തവും ചലനങ്ങളും ആരും ശ്രദ്ധിച്ചു പോകുന്ന തരത്തിലുള്ളതു തന്നെയായിരുന്നു. അവരുടെ കൈകളിലുണ്ടായിരുന്ന തുകൽ ബാഗുകൾ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരെ ഓർമ്മിപ്പിച്ചു. നാലര മണി ആ കോഫി ഷോപ്പിനെ ചലനാത്മകമാക്കി നിർത്തുന്ന നേരമാണ്. ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാരും വക്കീലാപ്പീസിലെ ഗുമസ്തന്മാരും തിരക്കിലല്ലാത്ത പോലീസുകാരും സമീപ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും ചായ കുടിക്കാൻ വരുന്ന നേരം. ആ നേരത്തു തന്നെയാണ് അവരും വന്നത്. അവർ മൂന്നു പേരുണ്ടായിരുന്നു. പുറത്തുള്ള എല്ലാ ഇരിപ്പിടങ്ങളിലും ആളുകൾ തിരക്കുകൂട്ടി കലപില സംസാരിച്ച് ചായ കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരിലൊരാൾ ചില്ലുവാതിൽ തുറന്ന് അകത്തേക്ക് തലയിട്ടു നോക്കി. അകത്തെ മൂലയിലെ മൂന്നാമത്തെ മേശ അപ്പോൾ തികച്ചും ശൂന്യമായിരുന്നു. അയാൾ മറ്റുള്ളവരെയും കൂട്ടി അവിടേക്ക് കടന്നിരുന്നു. മൂന്ന് കോഫി ബ്രൂ തന്നെ ആയിക്കോട്ടെ. ഓർഡർ കൊടുത്തിട്ട് കോഫി വരുന്നതുവരെ അവർ ആരും ഒന്നും മിണ്ടുകയുണ്ടായില്ല. അവരവരുടെ മൊബൈലിൽ ജാഗ്രതയോടെ അവർ എന്തെല്ലാമോ പരതിക്കൊണ്ടിരുന്നു. കോഫി മുന്നിൽ വന്നപ്പോൾ അവർ ഒരേ താളത്തിൽ മുന്നോട്ടാഞ്ഞു. അവരിൽ വെളുത്തു കിളരം കൂടിയ ആൾ തൻ്റെ മൊബൈൽ ടേബിളിൽ വെച്ചു. ഗൂഗിൾ ലൊക്കേഷനിലെ തെരുവു കാഴ്ച തുറന്നു വെച്ചിരിക്കുകയായിരുന്നു അയാൾ. ഇതാണ് നോക്കേണ്ടത്. ഇത് പള്ളി, ഇതിനോട് ചേർന്ന് ബാങ്ക്. നോക്കൂ, പള്ളിയുടെയും ബാങ്കിൻ്റെയും ഇടയിൽ ഒരു ഇടനാഴി പോലെ രണ്ടു ഭിത്തികൾക്കിടയിലെ വിടവ്. ഈ വിടവിലൂടെ കടന്നാൽ ഒരേ സമയം നേർച്ചക്കുറ്റിയും ബാങ്ക് ലോക്കറും നമുക്ക് തുറക്കാം. ആ ഇടനാഴി റോഡിലേക്കാണല്ലോ തുറന്നിരിക്കുന്നത്. പിടിക്കപ്പെടാൻ വളരെയേറെ സാധ്യതയുണ്ട്, ഉയരം കുറഞ്ഞ് കുറുകിയ ആൾ പറഞ്ഞു. ഒന്നാമനപ്പോൾ ചെറുതായി പുഞ്ചിരിച്ചു. അയാൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് മറ്റൊരു ഫോണെടുത്ത് ഒരു ചിത്രം വലുതാക്കി കാണിച്ചു. വിശുദ്ധ വാരാചരണത്തിൻ്റെ ഒരു വലിയ ഫ്ലക്സ് ബോർഡിൻ്റെ ചിത്രമായിരുന്നു അത്. ഇത് ഇപ്പോൾ അവിടെ റോഡരികിലിൽ വെച്ചിരിക്കുന്ന ബോർഡാണ്. ഇന്ന് രാവിലെ ബാങ്കിൽ പോയി നിരീക്ഷിച്ചുറപ്പിച്ചു വന്നപ്പോൾ എടുത്ത ചിത്രമാണിത്. ആ വലിയ മറ നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും. കർത്താവ് നമുക്ക് കാവൽ നിൽക്കും. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പരിസര നിരീക്ഷണത്തിനും ഇത് നമ്മളെ ഉറപ്പായും സഹായിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ ഞാനും ശ്രദ്ധിച്ചിരുന്നു, നല്ലൊരു മറ തന്നെയാണ് ആ ബോർഡ്. മൂന്നാമൻ ഒന്നാമൻ്റെ നിരീക്ഷണത്തോട് യോജിച്ചു. അവർ അന്ന് രാത്രി നടത്തേണ്ട വലിയൊരു കവർച്ചയ്ക്കുള്ള പദ്ധതിയുടെ അവസാന രൂപരേഖ ഉറപ്പിക്കുകയായിരുന്നു അവിടെ. അതിനുശേഷം അവർ ശാന്തമായി തണുത്ത കാപ്പി ഊതി കുടിക്കുവാൻ തുടങ്ങി.

ആ സമയത്ത് അവർ തങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി ഒന്നുകൂടി പറഞ്ഞുറപ്പിച്ചു. ആ കൈമുട്ടുകൾ ഇനിയും തൻ്റെ മേലമർന്നാൽ താൻ തകർന്നു പോകുമെന്ന് ആ മേശയ്ക്ക് തോന്നിയതിനാലാകണം അത് ആകെയൊന്നിളകി കറകറ ശബ്ദം പുറപ്പെടുവിച്ചു. എല്ലാം ഞാൻ

ചേർന്നത് രണ്ടു വലിയ മോഷണ വാർത്തകളുമായാണ്. പള്ളിയുടെ നേർച്ചക്കുറ്റി കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത് വെളുപ്പിന് 5 മണിക്ക് നടക്കാനിറങ്ങിയ പള്ളിവികാരി തന്നെയാണ് ആദ്യം കണ്ടത്. ഹൃദയം നിലച്ചു പോയതുപോലെ അച്ഛന് തോന്നി. കർത്താവേ, നീ എന്നെ പരീക്ഷിക്കുകയാണോ എന്ന ചോദ്യത്തോടെ അച്ഛൻ അവിടെ തളർന്നിരുന്നു. അവിടിരുന്ന് മുകളിലേക്ക് നോക്കിയ തന്നെ നോക്കി കർത്താവ് പരിഹസിച്ച് ചിരിക്കുന്നതായി അച്ഛന് തോന്നി. വികാരിക്ക് തൻ്റെ വികാരങ്ങളെല്ലാം മരവിച്ചു പോയതുപോലെ അനുഭവപ്പെട്ടു. അച്ഛനെ കാണാതെ തപ്പിയിറങ്ങിയ കപ്പ്യാരാണ് പോലീസിനെ വിളിക്കാൻ പറഞ്ഞത്. കപ്പ്യാരു തന്നെയാണ് കൈക്കാരന്മാരെ വിവരമറിയിച്ചതും അങ്ങനെയാണ് വലിയൊരു കവർച്ചയുടെ വർത്തമാനം പുറത്തറിയുന്നതും. പോലീസുകാർ വന്ന് പരിശോധന നടത്തുന്ന നേരത്താണ് ബാങ്ക് ലോക്കറിലേക്ക് തുറന്നിരിക്കുന്ന ഒരു തുരങ്കം കണ്ടത്. 2 വൻ കവർച്ചകളുടെ വാർത്തകൾ ഒരു മർമരമായി നാടാകെ പടർന്നു. കേട്ടവർ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു. അവിടം ജനങ്ങളെ കൊണ്ടു നിറഞ്ഞു. പോലീസുകാർ ജനങ്ങളെ നിയന്ത്രിക്കാൻ പാടുപെട്ടു. ചെറിയ ഒരു വിടവിലൂടെ കടന്ന് ബാങ്ക് ലോക്കറിനരികിലേക്ക് നിർമ്മിച്ച തുരങ്കം ആളുകളെ അത്ഭുതപ്പെടുത്തി. തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ അവിടം വടം കൊണ്ട് വേലികെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ആളുകൾ തിരക്കുകൂട്ടിക്കൊണ്ടിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചുറ്റുമുള്ള നിരീക്ഷണ ക്യാമറകളിൽ സൂക്ഷ്മ പരിശോധന നടത്തുകയും ചെയ്തു. ചാനലുകളിൽ ബാങ്ക് കവർച്ചയുടെ വാർത്തകൾ ഫ്ലാഷ് ന്യൂസുകളായി വന്നുകൊണ്ടിരുന്നു. ബാങ്കിൽ നിന്ന് കോടികളുടെ പണവും സ്വർണവും നഷ്ടമായെന്ന കണക്കുകൾ പുറത്തുവന്നു. തിരുനാൾ കഴിഞ്ഞ കാലമായതിനാൽ നേർച്ചക്കുറ്റിയിൽ 400,000-ൽ രൂപ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയാണ് കമ്മറ്റിക്കാർ പങ്കുവച്ചത്. അങ്ങനെ ഒരു നാട് വലിയൊരു കൊള്ളയുടെ വർത്തമാനങ്ങളിൽ വിറങ്ങലിച്ചു നിന്നെങ്കിലും നഗരം സാധാരണ പോലെ ചലനാത്മകമായി. പതിവ് പോലെ അന്നും ആ ലഘുഭക്ഷണശാല അതിരാവിലെ തന്നെ വൃത്തിയോടെ തുറന്നു. ചായയ്ക്കൊപ്പം വാർത്തകളും ഊഹാപോഹങ്ങളും അവിടെ ചിഞ്ഞിച്ചിതറി. ഒരു വലിയ സംഘം തന്നെ ഈ കവർച്ചയ്ക്ക് പിന്നിലുണ്ടെന്ന് ആളുകൾ പറഞ്ഞു. ഒച്ച പുറത്തു വരാത്ത ആധുനിക ഉപകരണങ്ങൾ കൊണ്ടാണ് ഈ കവർച്ച നടത്തിയിരിക്കുന്നതെന്നും അല്ലെങ്കിൽ മെയിൻ റോഡരികിൽ ആരുമറിയാതെ എങ്ങനെ ഇത്ര വലിയ തുരങ്കമുണ്ടാക്കും എന്നെല്ലാം അവർ പരസ്പരം ചോദിക്കുകയും കഥകളിൽ തങ്ങളാൽ കഴിയും വിധം മിനുക്കുപണികൾ വരുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ കടയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ആദ്യ വളവിനപ്പുറമായിരുന്നു സംഭവസ്ഥലം എന്നതിനാൽ കേട്ടറിഞ്ഞു വന്നവരിൽ പലരും ചായയും നാരങ്ങാവെള്ളവും കുടിക്കുവാനായി അവിടേക്ക് വരികയും രാവിലെ തന്നെ കടയിൽ തിരക്കേറുകയും ചെയ്തു. കടയിലെ തിരക്ക് ഉടമയെ അതിയായി സന്തോഷിപ്പിച്ചു. കള്ളന്മാരോട് അയാൾക്ക് ബഹുമാനവും സ്നേഹവും തോന്നി. കടയുടമയുടെ സന്തോഷത്തിനപ്പുറം കടയിലെ പണിക്കാർ വിഷണ്ണരായിരുന്നു. തങ്ങളുടെ ഇത്രയടുത്ത് ഇത്രയും വലിയ 2 മോഷണങ്ങൾ നടന്നിട്ടും അവിടെ വരെയൊന്ന് ചെന്നു നോക്കാൻ പറ്റാത്തതിൽ അവർ വല്ലാതെ സങ്കടപ്പെട്ടു. എങ്കിലും അവിടെ വന്നവരുടെ വാക്കുകൾ പെരുപ്പിച്ച് മോഷണം നേരിൽ കണ്ടവരെ പോലെ ഭംഗിയായി അവർ കവർച്ചാരീതികൾ എങ്ങനെയായിരുന്നെന്ന് മറ്റുള്ളവരോട് വിശദീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ സംഭവബഹുലമായ ഒരു ദിവസം കഴിഞ്ഞുപോയി. പിറ്റേന്നും കള്ളന്മാരെക്കുറിച്ചുള്ള ചർച്ചകൾ പൊടിപ്പും തൊങ്ങലും നിറച്ച് പറന്നു നടന്നു. അതിനിടയിലേക്കാണ് ശീതീകരണമുറിയിലെ 3-ാമത്തെ മേശയുടെ അപ്പുറവും ഇപ്പുറവുമായി ഒരു യുവാവും പെൺകുട്ടിയും വന്നിരുന്നത്. പെൺകുട്ടി കോളേജ് വേഷത്തിലായിരുന്നു. വിദഗ്ധമായി മാതാപിതാക്കളെ കബളിപ്പിക്കുന്നതിനാലാവണം അവളുടെ മുഖം പരിഭ്രമത്താൽ വിളറിയും ചുണ്ടുകൾ ചുവന്നു വിറയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ കൈമുട്ടുകൾ മേശയിൽ ഊന്നി മുന്നോട്ടാഞ്ഞ് വളഞ്ഞിരുന്നു. ഇനിയും രഹസ്യങ്ങൾ താങ്ങാൻ തനിക്കാവതില്ലെന്ന മട്ടിൽ മേശ അപ്പോൾ ഞെരിഞ്ഞു കരഞ്ഞു. ആളുകൾ തന്നിലൂന്നി കെട്ടഴിച്ച രഹസ്യ ചുമടുകളുടെ ഭാരത്തെക്കുറിച്ച് അപ്പോൾ ആ മേശ ചിന്തിച്ചു. എല്ലാം പരസ്യമായി വിളിച്ചു പറയാൻ തനിക്കാവതില്ലാത്തതിനാലും ഒരു ഉണക്ക മരക്കഷണത്തിന് വികാരമലയടിക്കുന്ന മനസ്സുണ്ടാവുകയില്ലെന്ന പൊതുബോധം ഉള്ളിലെപ്പോഴോ നിറഞ്ഞുപോയിരുന്നതിനാലും ആ മേശ രഹസ്യങ്ങളെ ഒരു ഞരക്കത്തോടെ തന്നിലേക്ക് ആവാഹിക്കുക മാത്രം ചെയ്തു. എത്ര നേരമായി അവർ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് കടക്കാരൻ അസ്വസ്ഥതയോടെ വിചാരിക്കുകയായിരുന്നു. തൻ്റെ മുന്നിലെ കമ്പ്യൂട്ടർ സ്ക്രീനിലെ ശീതീകരണമുറിയിലെ ക്യാമറ ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങളിലേക്ക് സൂക്ഷ്മതയോടെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ അയാൾ. അനുചിതമായതെന്തെങ്കിലും കണ്ടാൽ ഉടൻ പ്രതികരിക്കണമെന്ന ചിന്ത അയാളിൽ ഉടലെടുത്തു. അവിടെ ആ ചെറുപ്പക്കാരനൊപ്പം ഇരിക്കുന്നത് തൻ്റെ മകളായിരുന്നെങ്കിൽ താൻ എത്രമാത്രം ജാഗ്രത കാണിക്കുമായിരുന്നോ അതിലധികം ജാഗ്രതയോടെ അയാൾ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അയാൾ അപ്പോഴെല്ലാം ആളുകളോട് സംസാരിക്കുകയും
പണം വാങ്ങി

0: കൃത്യമായി ബാക്കി തുക തിരികെ നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അതെല്ലാം തികച്ചും യാന്ത്രികമായിരുന്നു. പെൺകുട്ടി മേശമേൽ കൈമുട്ടുകളൂന്നി മുഖം ഉള്ളം കയ്യിൽ താങ്ങി കുനിഞ്ഞിരിക്കുകയായിരുന്നു. യുവാവാകട്ടെ കാപ്പിക്കപ്പ് മേശമേൽ വെച്ച് വെറുതെ കറക്കിക്കൊണ്ടിരുന്നു. അവൻ എന്തെല്ലാമോ സംസാരിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. അവൾ മുഖം കൈകളിൽ ചേർത്തിരുന്ന് കരയുകയാവാം എന്നയാൾ വിചാരിച്ചു. പൊടുന്നനെ അവൾ തലയുയർത്തി മുഖം അമർത്തി തുടച്ച് എഴുന്നേറ്റു. ബാഗിൽ നിന്ന് ഒരു ചെറിയ പൊതിയെടുത്ത് അവന് മുന്നിൽ വെച്ചു. എന്നിട്ട് ഡോർ തുറന്ന് പുറത്തിറങ്ങി ധൃതിയിൽ നടന്നുപോയി. തൻ്റെ ശരികളിലേക്ക് പതർച്ചയേതുമില്ലാതെ നടന്നു പോകുന്ന സ്വന്തം മകളെയാണ് അപ്പോൾ അയാൾ അവളിൽ കണ്ടത്. അയാൾക്ക് അവളോട് വാത്സല്യം തോന്നി. യുവാവ് അവൾ നീക്കിവെച്ചു കൊടുത്ത പൊതി തൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ തിരികെ വെച്ച് കാപ്പിക്കപ്പിനെ കറക്കിക്കൊണ്ട് പിന്നെയും അവിടെ തന്നെ ഇരുന്നു. അവൾ തിരികെ വരുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നത് പോലെ അപ്പോൾ അയാൾക്ക് തോന്നി. ആരുടെ ഭാഗമാണ് ശരി എന്നറിയില്ലായിരുന്നെങ്കിലും അയാൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തായിരുന്നു. തൻ്റെ മകളും ഒരുപക്ഷെ ഇത്തരം ഒരു പ്രതിസന്ധിയിൽ നിന്ന് ധീരമായി രക്ഷപ്പെട്ടു വരണമെങ്കിൽ തൻ്റെ മനസ്സ് അറിയപ്പെടാത്ത ആ പെൺകുട്ടിയോടൊപ്പം തന്നെ ഉണ്ടാകണമെന്ന് അയാൾ അപ്പോൾ വിശ്വസിച്ചു. പിന്നീടെപ്പോഴോ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്ന് രണ്ട് കോഫിയുടെ പണം മേശമേൽ വെച്ച് കടന്നുപോയപ്പോഴേക്കും കടക്കാരൻ മറ്റു തിരക്കുകളിലേക്ക് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞിരുന്നു. രണ്ടാളിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നിരീക്ഷകൻ്റെ ആവശ്യമില്ലാത്തതിനാൽ തന്നെ അയാൾ എപ്പോഴോ ക്യാമറ കൺ ദൃശ്യങ്ങളിൽ നിന്ന് സ്വയം പിൻവലിഞ്ഞു പോരുകയായിരുന്നു. അന്ന് വൈകുന്നേരം 4 മണി കഴിഞ്ഞ നേരം ആഢ്യത്വം തുളമ്പുന്ന ചലനങ്ങളും തുകൽ ബാഗുകളുമായി ആ 3 പേർ പിന്നെയും അവിടേക്ക് കയറി വന്നു. അവരുടെ നടപ്പിൻ്റെ വശീകരണത്തിൽ കടക്കാരൻ ഉള്ളു തുറന്നു ചിരിച്ചു. അവർ ചില്ലുവാതിൽ തള്ളി തുറന്ന് ഉള്ളിലെ മൂലയിലേക്ക് തന്നെ ചെന്നിരുന്നു. തലേന്നത്തെ കവർച്ചയെപ്പറ്റിയുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം തേടിയുള്ള വരവായിരുന്നു അത്. തുകൽ ബാഗ് മേശയുടെ ചുവട്ടിൽ വെച്ച് അവർ ചാരുകസേരയിൽ മുന്നോട്ട് കുനിഞ്ഞ് മേശമേൽ കയ്യൂന്നിയിരുന്നു. അവരുടെ ഭാരത്തേക്കാൾ ഉപരി അവരെപ്പറ്റിയുള്ള രഹസ്യങ്ങളുടെ ഭാരം മേശയ്ക്ക് അസഹ്യമായിരുന്നു. പുറത്തിരുന്ന് ചായ കുടിക്കുന്നവരോട് ഈ 3 സംഘത്തെപ്പറ്റി വിളിച്ചു പറയാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന ചിന്ത പെരുകി പെരുകി നിറഞ്ഞ നേരം ഒരു ഞരങ്ങലോടെ ആ മേശ തകർന്നു വീഴുക തന്നെ ചെയ്തു. ഒന്ന് വേച്ചു പോയെങ്കിലും തങ്ങളുടെ ബാഗുമെടുത്ത് അവർ അപ്പോൾ പുറത്തിറങ്ങുകയും കടക്കാരനോട് മേശയുടെ ബലക്കുറവിനെപ്പറ്റി പരാതിപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവർ ആളുകൾക്കിടയിലിരുന്ന് തലേന്നത്തെ മോഷണ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പഴംപൊരിയും ചായയും കഴിച്ചു. തങ്ങളോട് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പോലീസുകാരനായിരുന്നെന്ന് അവരോ തങ്ങൾ തിരയുന്ന തസ്കരന്മാർ ഇവരാണെന്ന് അയാളോ തിരിച്ചറിഞ്ഞതുമില്ല. എന്തായാലും വല്ലാത്തൊരു മോഷണം തന്നെ. അന്യസംസ്ഥാനത്തുള്ള ഏതെങ്കിലും പ്രൊഫഷണൽ കൊള്ളക്കാരായിരിക്കും ഈ കവർച്ചയ്ക്ക് പിന്നിൽ എന്ന് മറ്റുള്ളവർ കേൾക്കെ പറയുകയും കുറുവാ സംഘം ഇറങ്ങിയ വാർത്ത പരസ്പരം പറഞ്ഞുകൊണ്ട് ബാഗുമെടുത്ത് പണം കൊടുത്ത് അവർ എവിടേക്കോ നടന്നു പോവുകയും ചെയ്തു. മോഷണ വർത്തമാനങ്ങൾ ആ തിരക്കിനിടയിൽ വീണ്ടും ചർച്ചയായെങ്കിലും കടയുടമ ഒന്നിനും കാതുകൊടുക്കാതെ തൻ്റെ സീറ്റിൽ അമർന്നിരുന്നു. അയാളുടെ മനസ്സ് അപ്പോഴും രാവിലെ വന്നുപോയ ആ പെൺകുട്ടിയോടൊപ്പമായിരുന്നു. അടുത്ത ദിവസം രാവിലെ പത്രത്തിൽ ഒരു വാർത്തയും ചിത്രവും കണ്ട് കടയുടമ വല്ലാത്തൊരു സ്തംഭനത്തിലേക്ക് ആഴ്ന്നുപോയി. നിരോധിത രാസലഹരിയുമായി ഒരു യുവാവ് അറസ്റ്റിലായ വാർത്തയുടെ മധ്യത്തിൽ എക്സൈസ് സംഘത്തോടൊപ്പം നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ചിത്രത്തിലേക്ക് അയാൾ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. ഇന്നലെ അറിയപ്പെടാത്ത ആ പെൺകുട്ടി തൻ്റെ ബാഗിൽ നിന്ന് അവന് കൊടുത്തിട്ടു പോയ പൊതിയിൽ എന്തായിരുന്നിരിക്കും എന്ന ചിന്ത അയാളെ അപ്പോൾ വല്ലാതെ വീർപ്പുമുട്ടിച്ചു. ഒരുപക്ഷേ അതായിരുന്നിരിക്കാം ഈ അറസ്റ്റിലേക്ക് ആ ചെറുപ്പക്കാരനെ കൊണ്ടുചെന്നെത്തിച്ച രാസലഹരി എന്നയാൾ വിശ്വസിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതോ ഇവൻ്റെ നീരാളി വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ ആയിരുന്നോ താൻ കണ്ടത് എന്നും അപ്പോൾ അയാൾ ചിന്തിച്ചു. തൻ്റെ സ്ഥാപനം അനാശാസ്യങ്ങളുടെ പൊതു ഇടമാകുന്നത് അയാൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. സംശയങ്ങളും ചോദ്യങ്ങളും ഒരു തിരപ്രവാഹമായി മനസ്സിൽ നിറഞ്ഞ നേരം തലേന്ന് അവളോട് തോന്നിയ വാത്സല്യവും കരുതലും അയാളിൽ ഒരു മരവിപ്പായി പടരുകയും ശരി തെറ്റുകൾ തിരിച്ചറിയാനാവാതെ അയാൾ പരവേശപ്പെടുകയും ചെയ്തു. പത്രവാർത്തയിലെ പ്രതിയുടെ കണ്ണുകളിലെ നിസ്സഹായതയിലേക്ക് നോക്കും തോറും വല്ലാത്തൊരു കുറ്റബോധം അയാളിൽ കുമിഞ്ഞുകൂടി. അയാൾ തൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ശീതീകരണ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. മുറിയുടെ മൂലയിൽ തകർന്ന മേശ അപ്പോൾ ഉണ്ടായിരുന്നില്ല. രണ്ട് ചാരുബെഞ്ചുകൾ മാത്രം ആ മൂലയിലേക്ക് ചേർന്ന് കിടന്നു. ആ മുറിയിൽ പിറുപിറുക്കലുകളും അമർത്തിയുള്ള വാഗ്വാദങ്ങളും ഇക്കിളിക്കുളിരുള്ള ചിരികളും നിർത്താതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. രഹസ്യങ്ങളുടെയും അടക്കം പറച്ചിലുകളുടെയും തണുത്ത സമ്മേളനം ആ മുറിയിൽ നിൽക്കവേ അയാളെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. ശീതീകരണ യന്ത്രത്തിൻ്റെ പ്രവർത്തനം നിർത്തി പുറത്തേക്കിറങ്ങിയ അയാൾ വല്ലാത്തൊരു പരവേശത്തിലേക്കാണ്ടുപോയി. കാലങ്ങളായി തൻ്റെ നാട്ടിൽ നടന്ന അറിയപ്പെടാത്ത അബദ്ധ സഞ്ചാരങ്ങളുടെ കണക്കുകൾ അയാളിൽ തികട്ടി വന്നു. ഒളിച്ചോടലുകളും പ്രണയവും പ്രണയപരാജയ കണക്കുകളും അവസാനം കഴിഞ്ഞ ദിവസം നടന്ന വൻ കവർച്ചകൾ വരെ ആസൂത്രണം ചെയ്തത് തൻ്റെ കടയിലെ ശീതീകരണ മുറിക്കുള്ളിൽ വെച്ചാണെന്ന് അയാൾ വിശ്വസിക്കാൻ ശ്രമിച്ചു. അതിൽ കുറേയെല്ലാം സത്യമായിരുന്നു താനും. രഹസ്യങ്ങളുടെ മൊത്ത കച്ചവടക്കാരനാണ് താനെന്ന് അയാൾക്ക് തോന്നി. അന്യരുടെ രഹസ്യങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതിൽ താല്പര്യമില്ലായിരുന്നെങ്കിലും അയാൾ തൻ്റെ ക്യാമറ റെക്കോർഡിങ്ങുകളിൽ എവിടെയെങ്കിലും ശബ്ദം പതിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആരംഭിച്ചു. കടയിൽ തിരക്ക് വർദ്ധിച്ചത് അയാൾ ശ്രദ്ധിച്ചതേയില്ല. ആളുകളോട് യാന്ത്രികമായി സംസാരിക്കുകയും ചിരിക്കുകയും ബാക്കി നൽകുകയും ചെയ്തുകൊണ്ട് കടയുടമ കലുഷിതമായ മനസ്സോടെ തൻ്റെ കറങ്ങും കസേരയിലിരുന്നു. താൻ എത്ര ശ്രമിച്ചിട്ടും വീണ്ടെടുക്കാനാവാത്ത ശബ്ദശേഖരണങ്ങൾ കണ്ടെത്തി നൽകാൻ കഴിവുള്ളയാളെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അയാൾ. വീണ്ടെടുക്കപ്പെട്ട ശബ്ദങ്ങൾക്കിടയിലിരുന്ന് കണ്ണുകളടച്ച് കാതുകൾ കൊണ്ട് കടയുടമ കാഴ്ചകൾ കണ്ടു. പണിക്കാർ എപ്പോഴോ കടയുടെ ഷട്ടർ പകുതിയിലേറെ താഴ്ത്തിവെച്ച് അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ചാഞ്ചാടുന്ന പ്രണയകൗമാരങ്ങൾ, പടരാൻ വെമ്പുന്ന അവിഹിതങ്ങൾ, കൊലക്കേസ് പ്രതിയുടെ കുമ്പസാരം, കാതുകൾ കാഴ്ചകളിൽ നിന്ന് കാഴ്ചകളിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. കോടതി മുറിക്കുള്ളിൽ സത്യമാകുന്ന നുണകൾ കക്ഷികളെ പഠിപ്പിക്കുന്ന വക്കീലന്മാരെയും തെറ്റുകളെ ശരികളാക്കുന്ന കൈക്കൂലിയുടെ മാന്ത്രിക കണക്കുകളും അയാൾ കണ്ടു. കണ്ടുകണ്ട് കേട്ട് കേട്ട് രാത്രി വളരുകയായിരുന്നു. രഹസ്യങ്ങളുടെ ശബ്ദവണ്ടി വേഗത്തിൽ ഓടിച്ചുവിടാൻ അയാൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. എങ്കിലും നിസ്സഹായനായ ആ യുവാവിൻ്റെ നിഷ്കളങ്കമായ കണ്ണുകൾ ഓർമ്മിച്ചപ്പോൾ അയാൾ വളരെ വേഗം ദൃശ്യങ്ങളെയും ശബ്ദങ്ങളെയും ഓടിച്ചുകൊണ്ടിരുന്നു. എന്തായിരുന്നിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക എന്നറിയാൻ അയാളിലെ ജിജ്ഞാസു ഉണർന്നു. ചെറുപ്പക്കാരനും പെൺകുട്ടിയും ഒന്നും തന്നെ സംസാരിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് ഇതിലുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഒരു പൊതി അവനു നേരെ നീക്കിവെച്ച് കടന്നു പോകുന്ന പെൺകുട്ടിയെ കുറ്റബോധത്തിൻ്റെ അകമ്പടിയോടെ ആ മനുഷ്യൻ നോക്കി. ഇന്നലെ തൻ്റെ മകളോടുള്ളതിലും കരുതലായിരുന്നു തനിക്കവളോട് തോന്നിയത് എന്ന് അപ്പോൾ അയാൾ ഓർത്ത് ലജ്ജിച്ചു. അതിനുശേഷം അയാളുടെ പരതലിനിടയിലേക്ക് മൂന്ന് മുഖങ്ങൾ കയറി വന്നു. അപ്പോൾ അയാൾ അവരുടെ ആദ്യ ദിവസത്തെ വരവ് ഓർത്തെടുത്തു. പിന്നിലേക്ക് ഓടിച്ച ദൃശ്യങ്ങളിൽ അവർ തെളിഞ്ഞു. ശീതീകരണ മുറിയിലെ മൂലയിലെ മേശയിൽ കൈമുട്ടുകളമർത്തി കുനിഞ്ഞിരിക്കുന്ന അവരുടെ സംസാരം കേൾക്കണമെന്ന് അയാൾക്ക് തോന്നി. ആവി പറക്കുന്ന കാപ്പിക്കപ്പുകൾക്ക് മേലേക്ക് കുനിഞ്ഞിരുന്ന് അവർ തയ്യാറാക്കിയ പദ്ധതികൾ പതിഞ്ഞ താളത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശരീരം വലിഞ്ഞു മുറുകുന്നത് അയാൾ അറിഞ്ഞു. എത്രമാത്രം രഹസ്യങ്ങളാണ് ആ ശീതീകരണ മുറിയിലെ കുളിരിൽ മയങ്ങിക്കിടന്നിരുന്നത് എന്ന തിരിച്ചറിവിനിടയിൽ രഹസ്യങ്ങൾ ഓരോന്നായി ദൃശ്യവും ശബ്ദവുമായി മോണിറ്റർ ജനാലയിലൂടെ പുറത്തേക്കിഴഞ്ഞു വന്ന് അയാളെ വരിഞ്ഞു മുറുക്കി. ശ്വാസഗതി നേർത്തു വരുന്നതായി തോന്നിയപ്പോൾ ശക്തിയായി ചുമച്ചു. ചുമ നെഞ്ചിൻ കൂടിഞ്ഞ് ശക്തിയോടെ കുടഞ്ഞു. ശരീരം പൂക്കുല പോലെ വിറച്ചു. കൊള്ളക്കാരുടെ ആഢ്യത്വം നിറഞ്ഞ ചുവടുവയ്പുകളിലേക്ക് നോക്കിയിരിക്കവേ അവർ തന്നെ കാണുമോ എന്ന് ഭയന്ന് മേശയ്ക്കടിയിലേക്ക് കയറി ഒളിക്കുകയും അവർ കടന്നു പോകുന്നതുവരെ അവിടെ ഇരുന്ന് എത്തി നോക്കുകയും ചെയ്തു അയാൾ. ചിത്രീകരിക്കപ്പെട്ട ദൃശ്യങ്ങളാണ് താൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാനുള്ള കഴിവ് അയാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു അന്നേരം. അസ്വസ്ഥതയുടെ പരകോടിയിൽ നിന്നുകൊണ്ട് ദൃശ്യങ്ങളെ കെടുത്തി അയാൾ നിശ്വസിച്ചു. പിറ്റേന്ന് പതിവ് പോലെ ആ ലഘുഭക്ഷണശാല തുറന്നില്ല. തലേരാത്രിയിലെ പോലെ മുക്കാലടവിൽ തളർന്നു കിടന്നു ആ സ്ഥാപനം. രാത്രിയിൽ വീടെത്താത്ത ഉടമയെ തിരക്കി ഭാര്യയും മക്കളും ചില അയൽവാസികളും അതിരാവിലെ തന്നെ അവിടെയെത്തി. അടയ്ക്കാതെ കിടക്കുന്ന വ്യാപാര സ്ഥാപനം അവരിൽ ഭീതി നിറച്ചു. വലിയൊരു മോഷണവും അതുമൂലമുണ്ടായിട്ടുണ്ടാകാവുന്ന വലിയ ദുരന്തവും മുന്നിൽ കണ്ട അവരിൽ ചിലർ തൊട്ടുമുന്നിലെ പോലീസ് സ്റ്റേഷനിലേക്കോടി. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കടയുടെ അകത്തേക്ക് കയറിയ അവർ തൻ്റെ കസേരയിൽ ശാന്തനായി കണ്ണടച്ച് ചാരിയിരിക്കുന്ന കടയുടമയെ കണ്ടു. ശാന്തമായ ഒരു ഉറക്കത്തിലാണ് അയാളെന്ന് എല്ലാവരും വിചാരിച്ചു. വലത്തെ കയ്യിൽ ഒരു പേന പൂർണ്ണമാകാത്ത വാചകത്തിലേക്ക് നീണ്ടുനിന്നു. മുന്നിലെ മേശയിൽ മോണിറ്ററിന് മുന്നിൽ അയാൾ അപൂർണമാക്കി അവശേഷിപ്പിച്ച വാചകങ്ങൾ അവർ വായിച്ചു. ഓരോ മനുഷ്യനും 1000 രഹസ്യങ്ങളുണ്ടാകും. അതിലേക്ക് എത്തി നോക്കുന്നത് അന്യൻ്റെ നഗ്നതയിലേക്ക് കടന്നു കയറുന്നതിലും മ്ലേച്ഛമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അന്യരുടെ ഒരു കാര്യത്തിലും ഇടപെടാതെ എല്ലാവരെയും എൻ്റെ കൂടപ്പിറപ്പുകളായി കണ്ട് ജീവിച്ചു വന്നിരുന്ന ഞാൻ ഇന്നത്തെ ഒരു പത്രവാർത്തയിലൂടെ സഞ്ചരിക്കവേ വല്ലാതെ വിഷാദത്തിലേക്ക് വീണുപോയി. ആ വാർത്തയിലെ പ്രതിയുടെ കണ്ണുകളിലെ ദൈന്യം എന്നെ വേവലാതിപ്പെടുത്തി. ആ ചെറുപ്പക്കാരൻ അവൻ്റെ പെൺസുഹൃത്തുമൊത്ത് ഇന്നലെ ഈ കടയിലെ ശീതീകരണ മുറിയിലിരുന്ന് ബ്രൂ കോഫി ഊതിക്കുടിച്ചിട്ട് ഇറങ്ങിപ്പോയ പോക്കിലാണ് അവൻ അറസ്റ്റിലായത് എന്ന് ആ വാർത്ത വായിക്കവേ ഞാൻ മനസ്സിലാക്കി. അവനും അവൻ്റെ പെൺസുഹൃത്തും അകത്തെ മുറിയിലെ തണുപ്പിലിരുന്ന് കലഹിക്കുകയാവുമെന്നായിരുന്നു ക്യാമറ ദൃശ്യങ്ങളിലൂടെ കണ്ട ഞാൻ അപ്പോൾ വിചാരിച്ചത്. അവൾ ഇറങ്ങിപ്പോകും മുൻപ് അവന് മുന്നിലേക്ക് നീക്കിവെച്ച പൊതി അവൻ നൽകിയ ഏതെങ്കിലും ഉപഹാരം മടക്കി നൽകിയതാവാമെന്നും ഞാൻ വിചാരിച്ചു. എന്നാൽ അതായിരുന്നു അവനെ കാരാഗ്രഹത്തിലേക്ക് പറഞ്ഞയച്ച രാസലഹരി എന്ന് ഞാൻ കണ്ടെത്തി. അതോടൊപ്പം ഈ നാടിനെ നടുക്കിയ വൻ കൊള്ളയുടെ ആസൂത്രണവും എൻ്റെ കടയിലെ ശീതീകരണ മുറിയിൽ വെച്ച് തന്നെയാണ് നടന്നതെന്നും ഞാനിപ്പോൾ അറിയുന്നു. ഇനിയും അറിഞ്ഞതിലും കൂടുതലായി അറിയാനിരിക്കുന്നത് എന്തെല്ലാമായിരിക്കുമെന്ന ചിന്ത എന്നെ ഭീതിപ്പെടുത്തുന്നു. അടച്ചിട്ട മുറിയിൽ ചുറ്റിത്തിരിഞ്ഞ രഹസ്യങ്ങളെല്ലാം ക്യാമറ കണ്ണിലൂടെ മോണിറ്റർ വിടവിലൂടെ എനിക്ക് ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്നു. അവയുടെ വാല് എൻ്റെ കഴുത്തിൽ മുറുകുന്നതുപോലെ. നീ രഹസ്യങ്ങളുടെ മൊത്ത വിൽപ്പനക്കാരനാവേണ്ട എന്നെന്നോട് കലഹിക്കുന്നത് പോലെ. ഇനിയും വയ്യ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുകയാണ്. ഇനിയുള്ള രഹസ്യങ്ങൾ പുറത്തു വരാനാവാതെ ഞെരുങ്ങിക്കൊള്ളട്ടെ. പുറത്തു ചാടിയ രഹസ്യങ്ങൾ എൻ്റെ നെഞ്ചിനുള്ളിൽ നിന്ന് ഒരു നോവായി വളർന്നു പടരുന്നു. ഞാൻ അപൂർണമായ വാചകത്തിലേക്ക് പേനയുടെ മുന നീണ്ടു നിൽക്കുമ്പോൾ കടയുടമ തൻ്റെ പൂർണതയിലേക്ക് ലയിച്ചു ചേർന്നിരുന്നു. ശീതീകരണ മുറിയിൽ നിന്ന് രഹസ്യങ്ങളോടൊപ്പം ഇറങ്ങി വന്ന തണുപ്പിൽ അയാളാകെ മരവിച്ചിരുന്നു. ആശുപത്രിയുടെ മോർച്ചറിയിലെ കുളിരിലേക്ക് ആ ശരീരം മാറ്റിയതിനു ശേഷം അയാൾ കണ്ടെത്തിയ രഹസ്യങ്ങളുടെ താക്കോൽ എവിടെയായിരിക്കുമെന്ന് അധികാരികൾ മോണിറ്ററിൽ പരതാൻ തുടങ്ങി. കടയുടെ പുറത്ത് ആളുകൾ തിക്കിത്തിരക്കി. നഗരം തൻ്റെ പതിവ് ചടുല ചലനങ്ങളിലേക്ക് ചുവടുവയ്ക്കാൻ തുടങ്ങിയിരുന്നു അന്നേരം.
1: രഹസ്യങ്ങളുടെ വ്യാപാരി ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: സാഹിത്യവേള സമാപിക്കുന്നു.

നാളെ രാവിലെ 11 മണിക്ക് മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോടായി നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പരയുടെ 136-ാം അധ്യായം. തുടർന്ന് മൻ കി ബാത് മലയാള പരിഭാഷ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെ കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
0: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ സിന്ധു പദ്ധതിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
0: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിവെച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധിക ചുമതല നൽകി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് CJP യുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സി ജെ പി പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത

0: എല്ലാ കേസുകളും പിൻവലിക്കും. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ അറിയിച്ചു. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി സി ജെ പി വക്താക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ മൂന്നാം ഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനം ഉണ്ടായത്. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. 27-ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകം. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരത് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും ക്രിയാത്മകമായ സഹകരണം രാജ്യത്തെ മുന്നോട്ടു നയിക്കുമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യസഭയിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്കായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ബോധവൽക്കരണ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൌജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ തലസ്ഥാനത്ത് സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിട്ടിരുന്ന 18 മെട്രോ സ്റ്റേഷനുകളിൽ രാജീവ് ചൌക്ക്, മണ്ഡി ഹൌസ്, ജൻപത്ത്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. കണ്ണൂർ ശ്രീകണ്ഠപുരം കക്കണ്ണംപാറയിലെ ചെങ്കൽ ഖനനം സംബന്ധിച്ച് ജിയോളജി വിഭാഗം ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നിർദ്ദേശിച്ചു. കക്കണ്ണംപാറയിലെ പട്ടികവർഗ ഉന്നതിക്കടുത്തായി നടത്തുന്ന ഖനനം പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിയിരുന്നു. സംസ്ഥാന പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പിന് പൊതുജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണം. പോലീസിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾ ഓൺലൈനിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്ന സംവിധാനമാണ് പോൽ ആപ്പ്. ഈ ആപ്പ് എല്ലാവരും മൊബൈൽ ഫോണുകളിൽ ഡൌൺലോഡ് ചെയ്യണമെന്ന് കേരള പോലീസ് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഗേറ്റ് വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണ തോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചരായ്, ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. ഇതുവരെ 100,000-ത്തിലധികം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 40:05. ചലച്ചിത്ര ഗാനം കേൾക്കാം. മുഖമുദ്ര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനരചന ONV, സംഗീതം മോഹൻ സിത്താരാം.

0: taking the state's flood death toll to 61. Prime Minister Narendra Modi today held a telephonic conversation with Assam Chief Minister Hemanta Biswa Sarma and reviewed the flood situation in the state. President Draupadi Murmu has expressed grief at the loss of lives and devastation caused by floods in Assam. Sharing condolences to the bereaved families, the President prayed for the safety of all those affected by the calamity and for the well-being of all personnel involved in rescue, relief and rehabilitation efforts. The President assured that the nation stands in solidarity with the people of Assam. The Indian Meteorological Department, IMD, has issued a red colour warning for extremely heavy rainfall tomorrow over Madhya Maharashtra and Odisha. Heavy to very heavy rainfall conditions are also likely to prevail over Chhattisgarh, Gujarat, Konkan and Goa during the next 2 days. The Weather Department said coastal Andhra Pradesh, East Madhya Pradesh, Gangetic West Bengal, Himachal Pradesh, Jammu and Kashmir, Ladakh, Jharkhand, Uttarakhand, West Rajasthan and parts of Northeast India are expected to witness heavy rainfall conditions tomorrow. In men's cricket, India defeated hosts Zimbabwe by 90 runs in the second T20 international of the three-match series in Harare. With this win, the men in blue have registered an unassailable 2-0 lead in the series. A report.
1: This win for the men in blue marks the first series win under the captaincy of new T20 skipper Shreyas Iyer. Chasing a huge target of 220 runs set by India, Zimbabwe got bundled out for just 129 runs in the 18th over. India's batting all-rounder Abhishek Sharma impressed with his bowling skills and bagged 3 wickets. Moreover, debutant Yash Thakur and Prince Yadav each picked up 2 wickets. Earlier, after being invited to bat first, India posted 219 for 5 in stipulated 20 overs, riding on Ishan Kishan's 81 runs of just 44 balls. Tilak Verma also contributed crucial 60 runs in just 29 deliveries and remained unbeaten at the crease. Chirag Jha from Sports Desk.
0: In Ladakh, the first day of the 27th Kargil Vijay Divas commemorations concluded with the solemn Shaurya Sandhya ceremony at the Kargil War Memorial in Dras this evening. Defence Minister Rajnath Singh arrived in Dras and participated in the ceremony. And now before we end the bulletin, the headlines once again. Union Education Minister Dharmendra Pradhan resigns. CJP calls off protests as government agrees to their demands after talks with union ministers JP Nadda and Dr. Jitendra Singh. Prime Minister Narendra Modi to share his thoughts in Man Ki Baat program on Akashvani tomorrow. President Draupadi Murmu concludes her three-nation visit to Moldova, North Macedonia and Romania. Ancient Buddhist site of Sarnath in Uttar Pradesh added to UNESCO World Heritage List. And in cricket, India beat hosts Zimbabwe in second T20 international by 90 runs in Harare. That is all in the news at 9. Good night.
2: ആകാശവാണി ഇപ്പോൾ
3: കായിക ലോകം.
2: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം.
4: നാല് വർഷത്തെ കാത്തിരിപ്പ്, 39 ദിവസം നീണ്ടുനിന്ന പോരാട്ടങ്ങൾ, ഒടുവിൽ ലോകമെമ്പാടുമുള്ള കായിക പ്രേമികളെ സാക്ഷിയാക്കി സ്പെയിൻ കനക കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് സമാനതകളില്ലാത്ത കായിക അനുഭവമായിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ആവേശകരമായ ഒരധ്യായത്തിനാണ് ന്യൂജേഴ്സിയിൽ തിരശ്ശീല വീണത്. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ എക്കാലവും രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പിടി നല്ല പ്രകടനങ്ങൾ സമ്മാനിച്ചാണ് കാൽപന്ത് പോരാട്ടം അവസാനിച്ചത്. ബ്രസീലിന്റെ കായിക തന്ത്രങ്ങളും ജർമ്മനിയുടെ അച്ചടക്കവും അർജന്റീനയുടെ പോരാട്ടവീര്യവും സ്പെയിനിന്റെ പാസിംഗ് ഫുട്ബോളും ഫ്രാൻസിന്റെ വേഗതയും ഇംഗ്ലണ്ടിന്റെ പാരമ്പര്യവുമെല്ലാം ഒന്നിക്കുന്ന മാസ്മരിക വേദിയായിരുന്നു 2026 ഫിഫ മത്സരവേദി. ഒട്ടേറെ പ്രത്യേകതകളോടെയാണ് ഈ വർഷം ഫിഫ ലോകകപ്പ് അരങ്ങേറിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്ത

ആയി ആതിഥേയത്വം വഹിച്ച ടൂർണമെന്റ് ആയിരുന്നു ഇത്തവണത്തേത്. മുൻപ് 32 ടീമുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ 48 ടീമുകളാണ് അണിനിരന്നത്. പുതിയ ഫോർമാറ്റിലൂടെ കൂടുതൽ രാജ്യങ്ങൾക്ക് ലോകകപ്പ് വേദിയിലെത്താൻ അവസരം ലഭിച്ചു. 12 ഗ്രൂപ്പുകളിലായി 4 ടീമുകൾ വീതമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരിച്ചത്. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാരും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരും റൗണ്ട് ഓഫ് 32 ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. ജൂൺ 11 ആതിഥേയരായ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ അസ്ട്രക്ക സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ 3 റെഡ് കാർഡുകൾ വഴങ്ങുക എന്ന അപൂർവമായ കാഴ്ചയ്ക്കും ലോകം സാക്ഷിയായി. മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ 2-0 എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന് ഗംഭീര തുടക്കം നൽകി. 48 ടീമുകൾ മാറ്റുരച്ചതിനാൽ തന്നെ നിരവധി അപ്രതീക്ഷിത ഫലങ്ങൾക്ക് ഈ ലോകകപ്പ് സാക്ഷിയായി. റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ വമ്പന്മാരായ ജർമ്മനിക്കെതിരെ പരാഗ്വേയുടെ അട്ടിമറി വിജയം ആരാധകരെ സ്തബ്ധരാക്കി. നോർവേ തങ്ങളുടെ സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിന്റെ പ്രകടന മികവിൽ അനായാസ വിജയങ്ങൾ നേടി. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ജർമ്മനിയുടെ ഗംഭീര പ്രകടനമായിരുന്നു. കുറാസാവോയെ 7-1 എന്ന ഭീമമായ സ്കോറിനാണ് അവർ നിലംപരിശാക്കിയത്. കാനഡ ഖത്തറിനെതിരെ 6-0 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെതിരെ 5-0 കൂറ്റൻ വിജയങ്ങൾ കരസ്ഥമാക്കി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അർജന്റീന തങ്ങളുടെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളും വിജയിച്ച് ഗ്രൂപ്പ് ജെയിൽ 9 പോയിന്റോടെ ഒന്നാമതെത്തിയപ്പോൾ വമ്പന്മാരായ ബ്രസീലും സ്പെയിനും അനായാസ ജയങ്ങളോടെ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. തുടർന്ന് നടന്ന റൗണ്ട് ഓഫ് 32 പ്രീ ക്വാർട്ടർ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ പ്രവചനാതീതമായ അട്ടിമറികൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ടൂർണമെന്റിലെ ഏറ്റവും വലിയ അട്ടിമറി നടന്നത് റൗണ്ട് ഓഫ് 32 മൊറോക്കോ കരുത്തരായ നെതർലൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 എന്ന നിലയിൽ പരാജയപ്പെടുത്തിയതും കായിക പ്രവചനങ്ങൾക്ക് അതീതമായിരുന്നു. ജൂലൈ 4 മുതൽ 7 വരെ നീണ്ടുനിന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പ്രതീക്ഷയുടെയും ആവേശത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെയും റൗണ്ട് ഓഫ് 32 കടുത്ത പോരാട്ടങ്ങൾ അതിജീവിച്ചെത്തിയ മുൻനിര ടീമുകളാണ് പ്രീ ക്വാർട്ടറിൽ മാറ്റുരച്ചത്. ഫ്രാൻസ് തങ്ങളുടെ പ്രതിരോധ മികവിലൂടെ അട്ടിമറി വീരന്മാരായ പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴ്പ്പെടുത്തി ക്വാർട്ടറിലേക്ക് മുന്നേറി. പ്രീ ക്വാർട്ടർ തലത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ മത്സരമായിരുന്നു ബെൽജിയവും അമേരിക്കയും തമ്മിലുള്ളത്. ബെൽജിയം 1-4 ആതിഥേയരായ അമേരിക്കയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി. ശക്തരായ ഇംഗ്ലണ്ട് മെക്സിക്കോയെ 3-2 എന്ന സ്കോറിന് കീഴ്പ്പെടുത്തിയപ്പോൾ നോർവേ എർലിംഗ് ഹാളണ്ടിന്റെ തകർപ്പൻ പ്രകടനത്തിൽ ബ്രസീലിനെ 2-1 പരാജയപ്പെടുത്തി ചരിത്രത്തിലാദ്യമായി ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി. മറുവശത്ത് മുൻ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ കരുത്തരായ സ്പെയിനും തങ്ങളുടെ ആധിപത്യം തുടർന്നു. അർജന്റീന 3-2 എന്ന നിലയിൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തിയപ്പോൾ സ്പെയിൻ കരുത്തരായ പോർച്ചുഗലിനെ എതിരില്ലാത്ത 1 ഗോളിന് ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കി. കടുത്ത പോരാട്ടം കാഴ്ചവെച്ച സ്വിറ്റ്സർലൻഡ് കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 പരാജയപ്പെടുത്തി ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. റൗണ്ട് ഓഫ് 32 നെതർലൻഡ്സിനെ അട്ടിമറിച്ച മൊറോക്കോ പ്രീ ക്വാർട്ടറിലും തങ്ങളുടെ മികവ് തെളിയിച്ചു. ശക്തരായ കാനഡയെ എതിരില്ലാത്ത 3 ഗോളിന് പിന്തള്ളിയാണ് മൊറോക്കൻ പട ക്വാർട്ടർ ഫൈനൽ വേദിയിൽ സ്ഥാനമുറപ്പിച്ചത്. സെമി ഫൈനൽ സ്വപ്നം കണ്ട് ലോകത്തെ 8 മികച്ച ടീമുകൾ. അങ്ങനെ ജൂലൈ 9 മുതൽ ജൂലൈ 11 വരെ നടന്ന 4 ആവേശകരമായ മത്സരങ്ങളിൽ പരസ്പരം മാറ്റുരച്ചു. ടൂർണമെന്റിലെ അട്ടിമറി വീരന്മാരായ മൊറോക്കോയുടെ സ്വപ്നക്കുതിപ്പിന് കരുത്തരായ ഫ്രാൻസിന്റെ ഏകപക്ഷീയമായ 2 ഗോളുകളിലൂടെ കടിഞ്ഞാണിട്ടു. ലോസ് ആഞ്ചൽസ് സ്റ്റേഡിയത്തിൽ നടന്ന മറ്റൊരു ആവേശ പോരാട്ടത്തിൽ ബെൽജിയത്തിന്റെ കടുത്ത പ്രതിരോധത്തെ മറികടന്ന് 1-2 സ്പെയിൻ സെമി ഉറപ്പിച്ചു. ഇംഗ്ലണ്ടും നോർവേയും തമ്മിലുള്ള മത്സരത്തിൽ എർലിംഗ് ഹാളണ്ടിന്റെ മുന്നേറ്റങ്ങളെ നിഷ്പ്രയാസം പ്രതിരോധിച്ച ഇംഗ്ലണ്ട് 1-2 ആവേശകരമായ വിജയം സ്വന്തമാക്കി. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ അർജന്റീന
സ്വിറ്റ്സർലൻഡിനെ നേരിട്ടപ്പോൾ അധിക സമയത്ത് ഊർജം ആർജിച്ച അർജന്റീന തുടർച്ചയായി 1-3 സ്വിറ്റ്സർലൻഡിനെ തകർത്ത് സെമി ഫൈനലിലേക്ക് മുന്നേറി. ജൂലൈ 14-15 വടക്കേ അമേരിക്കയിലെ അത്യാധുനിക സ്റ്റേഡിയങ്ങളിൽ അരങ്ങേറിയ സെമി ഫൈനൽ മത്സരങ്ങൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തന്ത്രപരമായ പോരാട്ടങ്ങളാൽ സമ്പന്നമായിരുന്നു. ഫുട്ബോൾ ലോകത്തെ 4 വൻശക്തികളായ ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, അർജന്റീന എന്നിവരായിരുന്നു ഫൈനൽ ടിക്കറ്റിനായി പോരാടിയത്. 2026 ജൂലൈ 15 യൂറോപ്യൻ വീരന്മാരായ സ്പെയിനും ഫ്രാൻസും തമ്മിൽ മാറ്റുരച്ചു. ഫ്രഞ്ച് പട പ്രശസ്തമായ കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രവുമായി മുന്നോട്ട് വന്നപ്പോൾ സ്പാനിഷ് പട തങ്ങളുടെ പരമ്പരാഗത പന്തടക്ക തന്ത്രമായ ടിക്കി ടാക്ക ശൈലി പ്രയോഗിച്ചു. മത്സരത്തിന്റെ ആദ്യ 20 കിലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിൽ ഫ്രാൻസ് നിരന്തരം ആക്രമിച്ചെങ്കിലും സ്പാനിഷ് പ്രതിരോധ നിരയിലെ യുവതാരം പോ ക്യുബാർസിയും ഗോൾ കീപ്പർ ഉനായ് സിമോണും ചേർന്ന ആ മുന്നേറ്റങ്ങളെല്ലാം നിഷ്പ്രഭമാക്കി. എന്നാൽ 34 സ്പെയിൻ ആദ്യ ഗോൾ നേടി. രണ്ടാം പകുതിയിൽ സമനിലയ്ക്കായി ഫ്രാൻസ് ആക്രമണം ശക്തമാക്കിയെങ്കിലും 78 അവർക്ക് വീണ്ടും തിരിച്ചടിയേറ്റു. സ്പെയിൻ നടത്തിയ മിന്നൽ മുന്നേറ്റത്തിനൊടുവിൽ ഒരു ലോങ് റേഞ്ചർ ഗോൾ കീപ്പർ മൈക്ക് മൈനാനെ മറികടന്ന വലയുടെ ഇടതുമൂലയിൽ പതിച്ചതോടെ സ്പെയിൻ 2-0 ആധികാരിക വിജയത്തോടെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കി. ലോകകപ്പിലെ വാശിയേറിയ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കി. 85 വരെ 1 പുറകിൽ നിന്ന ശേഷമായിരുന്നു 2 തിരിച്ചടിച്ച് അർജന്റീന വിജയം നേടിയത്. തുടർച്ചയായി 2 അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. ഈ വർഷത്തെ ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ പിറന്ന മത്സരമായിരുന്നു ലൂസേഴ്സ് ഫൈനൽ. ജൂലൈ 18 ഫ്രാൻസും ഇംഗ്ലണ്ടുമായിരുന്നു 3rd പോരാടാനിറങ്ങിയത്. ഫ്രാൻസിനെ 6-4 എന്ന ഭീമമായ സ്കോറിന് തകർത്താണ് ഇംഗ്ലണ്ട് ലോകകപ്പിൽ 3rd സ്വന്തമാക്കിയത്. 2026 ജൂലൈ 19 ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ വച്ചാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കിയ ഫൈനൽ മത്സരം അരങ്ങേറിയത്. ആരാകും ഫുട്ബോൾ രാജാക്കന്മാർ എന്ന് ഉറ്റുനോക്കുകയായിരുന്നു ലോകം. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിലുള്ള കരുത്തുറ്റ അവസാന പോരാട്ടം. മത്സരത്തിന്റെ തുടക്കം മുതൽക്കേ പന്തടക്കത്തിലും ആക്രമണത്തിലും സ്പെയിൻ ആധിപത്യം പുലർത്തി. നിശ്ചിത 90 സ്പെയിൻ അർജന്റീനിയൻ പോസ്റ്റിലേക്ക് നിരവധി ഷോട്ടുകൾ ഉതിർത്തെങ്കിലും അർജന്റീനിയൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ അസാധ്യ പ്രകടനങ്ങൾ സ്പെയിനിനെ ഗോൾ നേടുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തി. മത്സരത്തിലുടനീളം 10 മികച്ച സേവുകൾ നടത്തിയ മാർട്ടിനസ് ഒരു ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തുന്ന ഗോൾ കീപ്പർ എന്ന റെക്കോർഡും സ്വന്തമാക്കി. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിന്റെ 93rd സ്പാനിഷ് പ്രതിരോധ താരം പോൾ ക്യുബാർസിയെ ഫൗൾ ചെയ്തതിന് അർജന്റീനിയൻ മധ്യനിര താരം എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ് ലഭിച്ച് പുറത്തു പോകേണ്ടി വന്നത് അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇതോടെ അവസാന നിമിഷങ്ങളിൽ 10 ചുരുങ്ങിയ അർജന്റീനയുടെ പ്രതിരോധ കോട്ട തകർന്നു. അധിക സമയത്തിന്റെ 2 106 പകരക്കാരനായി ഇറങ്ങിയ ഫെരാൻ ടോറസ് ബോക്സിനുള്ളിൽ ലഭിച്ച പന്ത് അർജന്റീനിയൻ വലയുടെ ടോപ്പ് കോർണറിലേക്ക് അടിച്ചു കയറ്റി സ്പെയിനിന്റെ വിജയഗോൾ നേടി. ഈ ഏകപക്ഷീയമായ 1 ബലത്തിൽ സ്പെയിൻ തങ്ങളുടെ ചരിത്രത്തിലെ 2 ലോകകപ്പ് കിരീടം ചൂടി. അതേസമയം സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ തുടർച്ചയായ 2 ലോകകപ്പ് സ്വപ്നമാണ് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അവസാനിച്ചത്. 65 ലൂയിസ് ഡി ലാഫുവന്റെ ലോകകപ്പ് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പരിശീലകനായി. ഒട്ടനവധി മികവുറ്റ പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വേദിയായിരുന്നു 2026 ഫിഫ ലോകകപ്പ്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയ റോഡ്രിയായിരുന്നു സ്പെയിനിന്റെ പോരാട്ട വീര്യത്തിന് കരുത്തു പകർന്നത്. മധ്യനിരയിൽ കളി നിയന്ത്രിക്കുന്നതിലും പ്രതിരോധത്തെ സഹായിക്കുന്നതിലും അദ്ദേഹം കാണിച്ച മികവ് ഏറെ പ്രശംസനീയമായിരുന്നു. ടൂർണമെന്റിൽ ആകെ 10 നേടി ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കിയ ഫ്രഞ്ച് താരം എംബാപ്പെ ഇത്തവണയും തന്റെ വേഗത കൊണ്ടും ഫിനിഷിംഗ് മികവ് കൊണ്ടും എതിരാളികളെ മുട്ടുകുത്തിച്ചു. ഫൈനലിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അവിസ്മരണീയമായ ഹാട്രിക് ഗോൾ നേടി അദ്ദേഹം ആരാധകരെ തൃപ്തരാക്കി. മികച്ച സേവുകളിലൂടെ കളിയുടെ ഗതി തന്നെ മാറ്റിയ
സ്പെയിനിന്റെ ഉനായ് സിമോണാണ് ഗോൾഡൻ ഗ്ലൗവിന് അർഹനായത്. സ്പെയിനിന്റെ രണ്ടാം ലോക കിരീടം നിർണയിച്ചതിൽ പ്രധാനിയാണ് ഉനായ് സിമോൺ. 8 കളികളിൽ 7 ക്ലീൻ ഷീറ്റുകൾ, 90

10.9% താരത്തിന്റെ ഗോൾ സേവ് ശരാശരി. അതേസമയം അർജന്റീനയെ വീണ്ടും ലോകകപ്പ് ഫൈനലിൽ എത്തിക്കുന്നതിൽ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് വഹിച്ച പങ്ക് സുപ്രധാനമാണ്. ഫൈനൽ മത്സരത്തിൽ സ്പെയിനിന്റെ മാരകമായ ആക്രമണങ്ങളെ നിഷ്പ്രയാസം തടുത്തു. തന്റെ അവസാന ലോകകപ്പിൽ കളിച്ച ലയണൽ മെസ്സി നായകൻ എന്ന നിലയിലും പ്ലേമേക്കർ എന്ന നിലയിലും അർജന്റീനയുടെ നട്ടെല്ലായി മാറുകയായിരുന്നു. 39 വയസ്സിലും കളിക്കളത്തിൽ അസാധ്യമായ ചടുലതയും തന്ത്രങ്ങളും പുറത്തെടുത്ത മെസ്സി ലോകകപ്പ് ഫൈനലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഔട്ട്ഫീൽഡ് പ്ലെയർ എന്ന റെക്കോർഡും സ്വന്തം പേരിൽ കുറിച്ചു. ഇനിയുള്ള 4 വർഷക്കാലം ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന അനവധി അവിസ്മരണീയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് 2026 ഫിഫ ലോകകപ്പ് സമാപിച്ചത്. കായിക ലോകത്തെ വിസ്മയിപ്പിച്ച ഇതിഹാസ താരങ്ങളായ അർജന്റീനയുടെ ലയണൽ മെസ്സിയുടെയും പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും അഭാവം 2030 ലോകകപ്പിൽ ആരാധകർക്ക് തീർച്ചയായും അനുഭവപ്പെടും. 2 പതിറ്റാണ്ടിലേറെയായി ലോക ഫുട്ബോളിന്റെ മുഖമായി മാറിയ ഈ സൂപ്പർ താരങ്ങളുടെ യുഗത്തിന് ശേഷം പുതിയ തലമുറയുടെ ഉയർച്ചയാണ് ഇനി ലോകം പ്രതീക്ഷിക്കുന്നത്. സ്പെയിനിന്റെ ലാമിൻ യമാൽ, പൌ കുബാർസി, തുർക്കിയുടെ അർദാഗുലർ, പോർച്ചുഗലിന്റെ ജാവോ നെവസ്, ബ്രസീലിന്റെ എൻറിക്, ഐവറി കോസ്റ്റിന്റെ യാൻ ഡിയോമാൻഡെ തുടങ്ങിയ യുവതാരങ്ങൾ വരും വർഷങ്ങളിൽ ലോക ഫുട്ബോളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവരാണ്. പുതിയ നക്ഷത്രങ്ങളുടെ ഉദയത്തിനും പുതിയ ചരിത്രങ്ങളുടെ പിറവിക്കുമായി ഇനി 4 വർഷത്തെ കാത്തിരിപ്പാണ് ഫുട്ബോൾ ലോകത്തിന് മുന്നിലുള്ളത്. ലോകത്തെ വീണ്ടും ഒരൊറ്റ വികാരത്തിൽ ബന്ധിപ്പിക്കുന്ന അടുത്ത ലോകകപ്പ് മാമാങ്കത്തിനായുള്ള കാത്തിരിപ്പിലാണ് ലോകത്തെ ഫുട്ബോൾ ആരാധകർ.

ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം സമാപിക്കുന്നു. രചന ആതിര ബി അശോക്. ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്.

0: കായിക ലോകം സമാപിക്കുന്നു.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈ

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്?

നീലാകാശത്തിന് ചുവട്ടിൽ കുഞ്ഞോളങ്ങളാൽ ശാന്തമായി കിടക്കുന്ന കായലുകളെക്കുറിച്ചായാലോ ഇന്നത്തെ ചലച്ചിത്രഗാനങ്ങൾ. കായലെന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത്

ആദ്യഗാനം ഇതായാലോ. മണവാട്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി ലീലയും ചേർന്ന് ആലപിച്ചത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന അഗാനം.

കായലിൻ്റെ അരികിനെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുകയാണ് അന്നയും റസൂലും എന്ന ചിത്രത്തിൽ മേപ്പള്ളി ബാലൻ. ആലാപനം ഷഹബാസ് അമൻ.

കായൽക്കരയിൽ കാത്തുനിൽക്കുന്നതിനെ കുറിച്ചിട്ടാണ് ജാനകിയമ്മയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണം പകർന്ന് കായം എന്ന ചിത്രത്തിലെ ഗാനം.

വെനീസിലെ വ്യാപാരി എന്ന ചിത്രത്തിനു വേണ്ടി ഗണേഷ് സുന്ദർ, സുജാത എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ബിജി ബാൽ.

ശാന്തമായി കിടക്കുന്ന ആ കായലൊന്ന് ചിരിച്ചാലോ? കക്ക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച മനോഹര ഗാനം. ഗാനശില്പികൾ പി ഭാസ്കരൻ, കെ വി മഹാദേവൻ.

കായൽ ചിരിച്ചല്ലോ, ഇനി കായലിലെ കാറ്റിനെക്കുറിച്ചായാലോ. പി ഭാസ്കരൻ, കെ രാഘവൻ കൂട്ടുകെട്ടിൽ പിറന്ന് യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം കവിത.

0: ആകാശവാണി
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 3 സെക്കൻഡ്. ചലച്ചിത്ര ഗാനം കേൾക്കാം. മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ ആലപിച്ചത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വേണി ഇഗ്നേഷ്യസ്.
2: ആകാശവാണി 101.4.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6:53. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 10:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.